ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 20, കൊല്ലവർഷം 1201, മിഥുനം 27, 2020

2026 ജൂലൈ 11 ശനിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റ്.

0: സുഭാഷിതം.
1: ശാസ്ത്രോപസ്കൃത ശബ്ദസുന്ദരഗിര ശിക്ഷപ്രദേയാഗമാം വിഖ്യാതാ കവയോ വസന്തി വിഷയേ യസ്യ പ്രഭോർ നിർധനാം തജ്ജാഡ്യം വസുധാധിപസ്യ കവയോ ഹ്യർത്ഥം വിനാവീശ്വരാഃ കുൽസ്യാഃ സ്യൂ കുപരീക്ഷകാഃ ഹി മണയോ യൈരർഘത പാതിതാഃ.
2: അറിവിനെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നത് ഏതൊരു സംസ്കൃത സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കാതിരിക്കുന്നത് പൂജ്യ പൂജാവ്യതിക്രമമാണെന്ന് കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. അറിവ് അഗ്നിയാണ്. എത്ര തന്നെ അറിഞ്ഞാലും അനന്തമറിവാകയാൽ എന്നും ആരായുവാൻ ചൊല്ലും അറിവിന്നു തൊഴുന്നു ഞാൻ എന്ന് സഹോദരൻ അയ്യപ്പന്റെ കവിതയെ അല്പം മാറ്റിച്ചൊല്ലാവുന്നതാണ്. അറിവ് എല്ലാവർക്കും ഓതിടേണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അറിവ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്നതിനാലാണ്. അറിയുക എന്ന പ്രക്രിയയാണ് നമ്മെ സ്വയം മാറ്റത്തിന് വിധേയമാക്കുന്നത്. നാം സ്വയം മാറുന്നതോടെ സമൂഹത്തെ മാറ്റാനുള്ള ഊർജവും നമ്മിൽ ഉരുത്തിരിയുന്നു. സമൂഹം മാറരുത്, അത് എക്കാലവും തങ്ങൾക്കധീനമായി വർത്തിക്കണം എന്ന് ആഗ്രഹിച്ചവരാണ് അറിവിനെ രഹസ്യമാക്കി വെച്ചത്. ആദിമ ഇന്ത്യൻ സംസ്കാരത്തിൽ അറിവുള്ളവരെ നാം ഋഷിമാർ എന്ന് വിളിച്ചു. അവരായിരുന്നു കവികളും. ഋഷിയല്ലാത്തവൻ കവിയല്ല, ഋഷിയാകട്ടെ അറിവുള്ളവനും. അറിവിനെയും അറിവുള്ളവരെയും ആദരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉറക്കെ പറയുകയാണ് ഭർതൃഹരി ഈ സുഭാഷിതത്തിലൂടെ ചെയ്യുന്നത്.
1: ശാസ്ത്രോപസ്കൃത ശബ്ദസുന്ദരഗിര ശിക്ഷ്യപ്രദേയാഗമാ വിഖ്യാതാഃ കവയോ വസന്തി വിഷയേ യസ്യ പ്രഭോർ നിർധനാം തജ്ജാഡ്യം വസുധാധിപസ്യ കവയോ ഹ്യർത്ഥം വിനാവീശ്വരാഃ കുൽസ്യാഃ സ്യു കുപരീക്ഷകാ ഹി മണയോ യൈരർഘത പാതിതാഃ.
2: ശാസ്ത്രോപസ്കൃത ശബ്ദസുന്ദരഗിര, ശാസ്ത്രോപസ്കൃതമായ ശാസ്ത്രത്തിൻ്റെ പിൻബലമുള്ള ശബ്ദസുന്ദരമായ വാക്കുകളോടുകൂടിയ ശിക്ഷ്യപ്രദേയാഗമാഹ നിരവധി ശിഷ്യന്മാർക്ക് പകർന്നു നൽകാനുള്ള അറിവ് എന്ന സമ്പത്ത് കൈവശമുള്ള വിഖ്യാതാഹ കവയ പ്രഗത്ഭരായ അറിവിൻ്റെ നിറകുടങ്ങൾ യസ്യ പ്രഭോഹോ യാതൊരു ഭരണാധികാരിയുടെ വിഷയേ രാജ്യത്ത് നിർധനാഹ വസന്തി ദരിദ്രരായി വസിക്കുന്നുവോ തത് അത് വസുധാധിപസ്യ ആ ഭരണാധികാരിയുടെ

0: ജാഡ്യം ഹി, മൂർഖതയെയാണ് വിളംബരപ്പെടുത്തുന്നത്. ഹി എന്തുകൊണ്ടെന്നാൽ, കവയഹ അറിവുള്ളവർ, അർത്ഥം വിനാ അബി ഈശ്വരാഹ, ധനരഹിതരായാലും സമർത്ഥന്മാരാണ്. യൈഹി യാതൊരുവനാണോ, മണയഹ അർഘതഹ പാതിതാഹ, രത്നക്കല്ലുകളെ അതിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാതെ അപമാനിക്കുന്നത്, കുപരീക്ഷകാഹ തേ കുൽസ്യാഹ ഭവന്തി, അവർ രത്നത്തെ തിരിച്ചറിയാൻ കഴിയാത്ത നിന്ദ്യർ മാത്രമാണ്. സ്വർണത്തിന്റെ മാറ്റ് തിരിച്ചറിയുന്നവനെ അതിന്റെ യഥാർത്ഥ മൂല്യത്തെ തിരിച്ചറിയാൻ കഴിയും. അതിന് കഴിവില്ലാത്തവന് അതിന്റെ മൂല്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നതല്ല, അത് രത്നത്തിന്റെ കുറ്റമല്ലതാനും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്രസഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. ലഹരിമരുന്ന് ഫലപ്രദമായി തടയുകയെന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ അന്തർസംസ്ഥാന ഏകോപന യോഗം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഈ മാസം 14 രാവിലെ 10:30 മുതൽ കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. കമ്മീഷൻ ചെയർമാൻ AA റഷീദ് പരാതികൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ കടന്നു. ലോസ്ആഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനാണ് സ്പെയിനിന്റെ ജയം.
4: ആകാശവാണി FM വാർത്തകൾ.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 2:35. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, KP കറുപ്പന്റെ ജാതി കുമ്മി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മണിക്ക് മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, വേദനയില്ലെങ്കിലും വന്ധ്യംകരണം വേണ്ടാതെ ആണുങ്ങൾ, 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം, എന്താകണം, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി, ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ, അനിൽ

0: ജേക്കബ് ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് ഇന്ന് ഇന്നലത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 FM ഹെൽത്ത് ലൈൻ. വൃക്കയിലെ കല്ലുകളും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ദീപ രാംനാഥുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി. കെ ആർ ടോണിയുടെ കവിതകൾ, സി എസ് ചന്ദ്രികയുടെ ചെറുകഥ ആ പൊളിമരം, പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും, ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
3: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi is holding delegation-level talks with his New Zealand counterpart, Christopher Luxon, in Auckland. Both leaders will be reviewing the entire gamut of the bilateral relationship, which has seen significant progress in the last 2 years, especially in the areas of trade and commerce and defence. In his opening remarks, Prime Minister Modi said that his visit to New Zealand marks a historic milestone in bilateral relations and will give fresh momentum to ties between the two countries. He said the two countries have now taken a significant step by establishing a strategic partnership which will guide future cooperation. Highlighting the shared democratic values and maritime ties between the two nations, Prime Minister Modi said India and New Zealand can play an important role in strengthening peace, stability and security in the Indo-Pacific region.
4: Mitrata bhare shabdon ke liye main aapka bahut bahut aabhar vyakt karta hu. Kal ratri ko aapka airport pe aana ye apne aap mein bahut bada gesture hai aur meri taraf se main vishesh roop se aapka आभार व्यक्त करता हूँ और आपके मंत्री से पूरा समय मेरे साथ रहे रात को. मेरे लिए खुशी की बात है कि 40 साल के बाद भारत के प्रधानमंत्री का न्यूजीलैंड आना हुआ है और आपने एक प्रकार से आपकी आर्थिक राजधानी में कार्यक्रम बना करके भारत और न्यूजीलैंड के संबंधों को एक नई ताकत देने का एक अवसर पैदा किया है. मैं आपका बहुत बहुत आभारी हूँ. न्यूजीलैंड के लोगों के बीच आकर उनका भारत के प्रति जो स्नेह है ये देखकर कोई भी व्यक्ति बहुत ही भावुक हो जाता है और मेरे मन को वो छूने वाला है और इसके लिए भी मैं बहुत आपका आभारी हूं. ये हमारे संबंधों में एक ऐतिहासिक पड़ाव है जो हमारे संबंधों की नई ऊर्जा, हमारी मित्रता के नए संकल्प को दोहराने वाला है. आप जब भारत आए थे और FTA के शुरुआत हुई और इतने कम समय में पूरा न्यूजीलैंड एक साथ होकर के FTA को जमीन पे उतारना, इतने कम शायद दुनिया में पहली बार इतने कम समय में ये सफलता हुई होगी और इसके लिए मैं आपके नेतृत्व को, आपकी सरकार को, आपकी टीम को हृदय से बहुत बहुत आभार व्यक्त करता हूँ.
3: Speaking on the occasion, the New Zealand Prime Minister described Prime Minister Modi's visit as a historic milestone, marking the first visit by an Indian Prime Minister to New Zealand in 40 years. Later in the day, Prime Minister Modi will also interact with prominent business and sports personalities. In a reflection of the strong people-to-people ties that exist between the two countries, Mr. Modi will address a large gathering of the Indian diaspora today. The Indian Navy is all set to commission its sixth Project 17A indigenous stealth frigate Mahendragiri F-38 into its eastern fleet at Visakhapatnam in Andhra Pradesh today. The ceremony will be presided over by the Defence Minister Rajnath Singh. Union Home Minister Amit Shah has said the government is firmly committed to making the country's coastal security unbreachable. Mr. Shah made the remarks while reviewing the progress made in the establishment of the Bureau of Port Security.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം പി. ജയചന്ദ്രൻ പാടിയ ഗാനം, ഗാനരചന ശ്രീനിവാസ്, സംഗീതം ശേഖർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പി ലീല പാടിയ ഗാനം ഗാനരചന കെ ജി മേനോൻ, സംഗീതം എൽ കൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം, ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ജയവിജയ.

ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. പ്രഭാതഗീതം ഇനി നാളെ രാവിലെ 6:10. ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. 2025 സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ, കർഷക, ജൈവവൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവവൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവവൈവിധ്യ വിദ്യാലയം, മികച്ച ജൈവവൈവിധ്യ കലാലയം, മികച്ച ജൈവവൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവവൈവിധ്യ ക്ലബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽമാർ

0: ഭാഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31-നകം മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/32/19, നമ്പർ 43, ബെലാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-712-72-47-40, 04-712-72-47-40. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന ആഗ്രിനെസ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾ www.agrinextstartupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94-47-71-36-27. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 85-47-83-72-56, 85-47-83-72-56. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,500 രൂപ, കൊപ്ര ക്വിന്റലിന് 13,700 രൂപ. കുരുമുളക് ഗാർബിൾഡ് 71,600, അൺഗാർബിൾഡ് 69,600 രൂപ. റബ്ബർ RSS 4 27,500, RSS 5 27,100 രൂപ. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: ഞായറാഴ്ച 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക്. നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി അഭിമുഖം.
2: ഒരു സ്പീഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്തല്ല വണ്ടി ഓടിക്കുന്നത്, അത് അവിടെ വെച്ചിരിക്കുന്നത് ഓരോ റോഡിന്റെ ജോമെട്രിക്സ് അനുസരിച്ച് മാക്സിമം സേഫ് ആയിട്ട് എത്ര സ്പീഡിൽ പോകാൻ പറ്റും, അതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ട്?
1: മറക്കാതെ കേൾക്കുക വിചാരം നാളെ രാവിലെ 8:30.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രധാന പത്രവാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡിലെത്തി. 40 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനിന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടവുമായി നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. എഥനോളിന്റെ അംശം 12% കൂടുതൽ അടങ്ങിയ മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ഉടനടി നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കായികരംഗം. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ 1-2 ബെൽജിയത്തെ തോൽപ്പിച്ചാണ് സ്പെയിൻ സെമിയിലെത്തിയത്. മൊറോക്കോയെ ഏകപക്ഷീയമായ 2 മറികടന്ന് ഫ്രാൻസ് സെമിയിലെത്തി. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കാവ്യധാര.
4: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
3: കാവ്യധാരയിൽ ഇന്ന് കെ പി കറുപ്പന്റെ ജാതി കുമ്മി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം

0: ഉമ്മി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. അലപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
5: യെസ്,
4: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
5: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
4: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ഇന്ന് ഉച്ചയ്ക്ക് 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 1 ഫോൺ ഓൺ ഗാനോത്സവം. 2 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. വൈകിട്ട് 5 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ചൊറ്റാനിക്കരയിലുള്ള മേരി ജോണിനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി വാരാന്താവലോകനം. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. വേദനയില്ലെങ്കിലും വന്ധ്യകരണം വേണ്ടാതെ ആണുങ്ങൾ. 7:55 ഉരുട്ടുതൊരടുത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ ജി കുമാറുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. രാത്രി 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. സമയം 6:00 കഴിഞ്ഞ് 40:20 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന

0: പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ്, കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3 അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി എസ് പി റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4370 ഗ്രാം MDMA 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനിമുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2 നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച്

0: മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺ ജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൌത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൌത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൌണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൌത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനായിരുന്നു സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്തു തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലാമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30-ാം മിനിറ്റിൽ സ്പെയിനിന് മുന്നിലെത്തിച്ചെങ്കിലും 41-ാം മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86-ാം മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18-ാമത് എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8-ാം ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: കാസർകോട് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർകോട് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സീ വ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർകോട് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, അറിവും ആനന്ദവും പകരുന്ന വിവിധ ഇനങ്ങളുമായി ഇന്നത്തെ എഫ് എം ഡയറി ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

ചിന്താശകലം. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് ഈ ഭൂമി നൽകുന്നു. എന്നാൽ എല്ലാവരുടെയും അത്യാഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളത് ഇവിടെയില്ല. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് ഈ ഭൂമി നൽകുന്നു. എന്നാൽ എല്ലാവരുടെയും അത്യാഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളത് ഇവിടെയില്ല. മഹാത്മാഗാന്ധി. എഫ് എം ഡയറിയിലെ ഇന്നത്തെ ചോദ്യം: ബി എൽ ഡി സി ഫാനുകൾക്ക് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ബി എൽ ഡി സി? ബി എൽ ഡി സി ഫാനുകൾക്ക് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ബി എൽ ഡി സി? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത്, 8:30 തൊട്ട് മുൻപ്. നാട്ടുവിശേഷം. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന എം എൽ എ അക്കാദമിക് എക്സലൻസ് അവാർഡ് മികവ് 2026 എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 8:00. തുടർന്ന് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക മാജിക് ഷോ. ഉസ്താദ് അഷറഫ് ഹൈദ്രോസിന്റെ ഗസൽ ചാവറ കൾച്ചറൽ സെന്ററിൽ വൈകിട്ട് 5:30. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പുസ്തക പ്രകാശനം രാവിലെ 10:00. വൈകിട്ട് 6:30 നാടകം. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: Trey and Doug Vapes.
1: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ. ജൂലൈ 12 രണ്ട് ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച മുന്നേറ്റവും ശക്തമായ നിരയുമായി എത്തുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേ പോരടിക്കുന്നു. ഓഫൻസിലും ഡിഫൻസിലും ഒരുപോലെ കരുത്ത് കാട്ടുന്ന സ്ട്രൈക്കർ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുമായി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് 12 ജൂലൈ 2:30 AM. ജൂലൈ 12 തന്നെ രാവിലെ 6:30 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തി ഈജിപ്തിനെ വീഴ്ത്തിയെത്തുന്ന ലയണൽ മെസ്സിയുടെ

0: നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാർ. യൂറോപ്പിൽ തന്നെ ഏറ്റവും ശക്തവും ഡിസിപ്ലിൻഡും ക്ലിനിക്കൽ ട്രാൻസിഷൻസിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് നിരയുമായി ഏറ്റുമുട്ടുന്നു അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ്. 12th July, 6:30 AM.
1: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: സമയം 7 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
4: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
5: വാക്കറിവും നാട്ടറിവും. പണ്ട് പണ്ടുള്ള വിത്തുകളെല്ലാമേ കണ്ടാലും അറിയാതെ മറഞ്ഞുപോയി. ഇവിടെ വിത്തുകൾ മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ വിത്തുകളായ വാക്കുകളും മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷിയാണ് മാനവ സംസ്കാരം. നദീതടങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ട മാനവത്വം കൃഷിയെ ആധാരമാക്കിയുള്ളതാണ്. ആ സംസ്കാരത്തിൻ്റെ സൂചകങ്ങൾ, ഉപാധികൾ, അവസ്ഥകൾ, കരണങ്ങൾ, ഉപകരണങ്ങൾ, മനോനിലകൾ, ദായക്രമങ്ങൾ, ജാതക ജനിതക ബന്ധങ്ങൾ, ഇതൊക്കെ കുറിക്കുന്ന എത്രയോ വാക്കുകളും കാർഷിക സംസ്കാരം അറ്റുപോകുന്നതോടെ അസ്തമിക്കുകയാണ്. ഗൃഹാതുരത്വത്തിൻ്റെ ലാഞ്ഛനകളായി, നിഴൽവെളിച്ചങ്ങളായി ആ വാക്കുകൾ പലപ്പോഴും സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പഴമയെ മറന്നിട്ടില്ലാത്ത ഇന്നത്തെ ഏതാനും പേരുടെ നാവിൽ തുമ്പത്തും ആ കാർഷിക സരസ്വതി വിളയാടാറുണ്ട്. കാർഷിക പദാവലികൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്യങ്ങളും പ്രാദേശിക വ്യത്യാസങ്ങളും കാണാം. മലനാട്ടിലും ഇടനാട്ടിലും തീരദേശത്തും വെവ്വേറെ കാർഷിക സൂചകങ്ങൾ ഉണ്ടാവാം. അതത് പ്രദേശത്തെ ജീവിത വ്യാപാരങ്ങൾക്കും നാട്ടറിവുകൾക്കും നാട്ടാചാരങ്ങൾക്കും അനുസരിച്ചാണ് ആ മാറ്റങ്ങൾ. ഉദാഹരണമായിട്ട് പുകിൽ എന്ന വാക്ക് നോക്കുക. പുകൽ, പുകർ, പൂൽ എന്നീ ഉച്ചാരണ ഭേദങ്ങൾ പുകിൽ എന്ന കാർഷിക പദത്തിന് ഉണ്ട്. കരക്കണ്ടം എന്നും കൊയ്ത്ത് എന്നും ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. അവ ഭാഗികമായോ സമഗ്രമായോ അന്യോന്യ ബന്ധമുള്ള അർത്ഥങ്ങളാണ്. ആരേ പോയ പുകിൽക്ക് ഇപ്പാടത്ത് അരിമയോട് ആര്യൻ വിത്തിട്ടു എന്ന നാട്ടുഭാഷാ വരികൾ ഇടശ്ശേരി പാടുന്നു. കഴിഞ്ഞ കൊയ്ത്തിന് ആരാണ് ഇവിടെ വിത്തുവിതച്ചത്, വിത്ത് വിതച്ചവരാണോ വിള കൊയ്തത് എന്ന അർത്ഥമുളവാക്കുന്ന ഒരു വാക്യഘടനയാണ് ഇത്. പുകിൽ ഒരു തനിനാട്ടുപദമാണ്. വിള എന്നും വിളയുടെ കൊയ്ത്ത് എന്നും അതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. നല്ല പുകിലായി എന്ന് സംസാര ഭാഷയിൽ പറയുമ്പോൾ കൊയ്ത്തുത്സവത്തിമിർപ്പിൻ്റെ മട്ടിലുള്ളൊരു കോലാഹലമാവാം ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അത് ലാക്ഷണികമായ അർത്ഥത്തിലാണ്. മറ്റൊരു വാക്കാണ് പുതില്. പുതിലിറക്കിക്കൊണ്ടു പുതുവിത്തണിനിലം എന്ന പ്രയോഗത്തിൽ എന്താണ് പുതിൽ? പുല്ല് ചെത്തിക്കോരി ഉഴുതുമറിച്ചിട്ട് കിടക്കുന്ന നിലം, വിത്തു കൈക്കൊള്ളാൻ തയ്യാറായി കിടക്കുന്ന നിലം എന്നാണ് അർത്ഥമാക്കേണ്ടത്. പുല്ലും മറ്റ് കളകളും എന്നാണ് നാടൻ കൃഷിക്കാർ പുതില് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജീവിതവൃത്തിയുടെ തിരോധാനത്തോടെ ഒരു സംസ്കാരം അന്യം നിന്നു പോകുന്നു. ആ സംസ്കാരത്തിൻ്റെ വാക്കുകളും പിന്നീടുള്ള തലമുറയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാതെ മരവിച്ചു കിടക്കുന്നു.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
6: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
7: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
8: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
7: ജൂലൈ 11

0: ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
1: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: ഉപഭോക്താക്കൾ അറിയാൻ
4: ഗ്രാറ്റുവിറ്റി കുടിശ്ശിക നൽകണമെന്ന ജില്ലാ ഉപഭോക്തൃ കോടതി വിധി കേരള ഹൈക്കോടതി റദ്ദാക്കി. തിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും വിരമിച്ച എം മൊയ്തീൻ തനിക്ക് ലഭിക്കേണ്ട ഗ്രാറ്റുവിറ്റി തുകയുടെ കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ പരാതി സമർപ്പിച്ചു. എം മൊയ്തീൻ 1978 നവംബർ 11 മുതൽ 2016 മാർച്ച് 31 വരെ തിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. 55,659 രൂപ അദ്ദേഹത്തിന് ശമ്പളം ലഭിച്ചിരുന്നു. 38 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചു. ഗ്രാറ്റുവിറ്റി വിതരണ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഗ്രാറ്റുവിറ്റിയായി ലഭിക്കേണ്ട തുക 1,20,217 രൂപയായിരുന്നു. എന്നാൽ വിരമിച്ച സമയത്ത് എംപ്ലോയറായ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 1,00,000 രൂപ മാത്രമാണ് ജീവനക്കാരന് നൽകിയത്. പലതവണ എതിർകക്ഷിയായ ബാങ്കിനെ സമീപിച്ചെങ്കിലും ഗ്രാറ്റുവിറ്റി ഇനത്തിലുള്ള ബാക്കി തുക നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് മൊയ്തീൻ പരാതിയുമായി മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. എതിർകക്ഷിയായ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പരാതിക്കാരന്റെ അവകാശവാദത്തെ തർക്കിച്ചുകൊണ്ട് ഉപഭോക്തൃ കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ പരാതിക്കാരൻ ഉൾപ്പെടുന്നില്ലെന്നും ബാങ്കും അതിന്റെ ജീവനക്കാരനും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനായി കേരള സഹകരണ സംഘം നിയമം അനുസരിച്ച് പരാതിക്കാരന് ഉപഭോക്തൃ കോടതിയുടെ അധികാരപരിധിയെ ആശ്രയിക്കാൻ കഴിയില്ലെന്നും വാദിച്ചു. 2016 പരാതിക്കാരൻ വിരമിച്ചപ്പോൾ 1,00,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നും 2022 മാത്രമാണ് അവകാശവാദം ഉന്നയിച്ചതെന്നും അതുകൊണ്ട് പരാതിക്കാരന്റെ അവകാശവാദം കാലഹരണപ്പെട്ടതാണെന്നും എതിർകക്ഷി കോടതിയിൽ വാദമുന്നയിച്ചു. ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിനായി നിയമപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള കൺട്രോളിംഗ് അതോറിറ്റിക്ക് മുൻപാകെ നിയമപരമായ പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അതിനാൽ ജില്ലാ ഉപഭോക്തൃ കോടതിക്ക് ഈ പരാതി സ്വീകരിക്കാൻ കഴിയില്ലെന്നും എതിർകക്ഷി വാദിച്ചു. എന്നാൽ ജില്ലാ ഉപഭോക്തൃ കോടതി പരാതിയുമായി മുന്നോട്ടു പോവുകയും ഒടുവിൽ ബാക്കി ഗ്രാറ്റുവിറ്റി തുകയായ 2,20,217 രൂപയും നഷ്ടപരിഹാരമായി 25,000 രൂപയും കോടതി ചെലവായി 10,000 രൂപയും എതിർകക്ഷി ബാങ്കിനോട് പരാതിക്കാരന് നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. കൺസ്യൂമർ കോടതിയുടെ പ്രസ്തുത ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് തിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി. സംസ്ഥാന ഉപഭോക്തൃ കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ബദൽ പ്രതിവിധി നിലനിൽക്കുന്നതിനാൽ റിട്ട് ഹർജിയുടെ നിലനിൽപ്പിനെ പരാതിക്കാരൻ ചോദ്യം ചെയ്തു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം നിർവചിച്ചിട്ടുള്ള ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ മുൻ ജീവനക്കാരൻ വരില്ല. അങ്ങനെ ഉപഭോക്താവല്ലാത്ത ഒരാളുടെ പരാതി സ്വീകരിക്കാൻ ജില്ലാ ഉപഭോക്തൃ കോടതിക്ക് യാതൊരു അധികാരവുമില്ലാത്തതുകൊണ്ട് ജില്ലാ ഉപഭോക്തൃ കോടതി എടുക്കുന്ന ഏതു തീരുമാനവും അസാധുവായിരിക്കുമെന്നും അത് ഒരു റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാവുന്നതാണെന്നും ബാങ്കിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചു. സുപ്രീം കോടതി വേൾപൂൾ കോർപ്പറേഷൻ വേഴ്സസ് രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്സ് മുംബൈ എന്ന കേസിൽ നൽകിയ തീരുമാനത്തെയും സമാനമായി KSEB ലിമിറ്റഡ് ആൻഡ് അനദർ വേഴ്സസ് KSCDRC ആൻഡ് അതേഴ്സ് എന്ന കേസിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയിലും ഈ സാഹചര്യം പരിഗണിച്ചിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. ബദൽ പ്രതിവിധി നിലവിലുള്ളതുകൊണ്ട് റിട്ട് ഹർജി സ്വീകരിക്കുന്നതിലുള്ള ഹൈക്കോടതിയുടെ അധികാരത്തെ ബാധിക്കില്ലെന്ന് പ്രസ്തുത വിധികളിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഒരു നിയമപ്രകാരം ഒരു അവകാശമോ ബാധ്യതയോ സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ അവകാശമോ ബാധ്യതയോ നടപ്പിലാക്കുന്നതിനുള്ള പ്രതിവിധിയോ നടപടിക്രമങ്ങളോ ആ നിയമം തന്നെ നിർദ്ദേശിക്കുമ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള വിവേചനാധികാര പ്രതിവിധി തേടുന്നതിനു മുൻപ് ആ പ്രത്യേക നിയമപരമായ പ്രതിവിധിയെ ആശ്രയിക്കാമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി ഉയർന്ന പ്രത്യേക ചോദ്യം ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ടതാണ്. ഉയർന്നുവന്ന അവകാശവാദം ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിനുള്ള അർഹതയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഗ്രാറ്റുവിറ്റി വിതരണ നിയമപ്രകാരമുള്ള നിയമപരമായ അർഹതയാണ്. ഇത് ജീവനക്കാരന്റെ സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ തീരുമാനിക്കേണ്ട വിഷയം ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ

0: അധികാരപരിധിയെ സ്പർശിക്കുന്ന ഒരു നിയമപരമായ ചോദ്യമാണ്. മൌലിക സ്വഭാവമുള്ള തികച്ചും നിയമപരമായ ഒരു ചോദ്യം നിർണയിക്കേണ്ടി വരുമ്പോൾ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന കേസിൽ വിധി പ്രസ്താവിച്ചതനുസരിച്ച് നിയമപരമായ അപ്പീലിന് വിടാതെ ആർട്ടിക്കിൾ 226 പ്രകാരം സുപ്രീംകോടതിയും ഹൈക്കോടതിയും നിശ്ചയിച്ചിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ റിട്ട് ഹർജി സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സേവനം എന്ന പദപ്രയോഗത്തിന്റെ നിർവചനവും ഉപഭോക്താവ് എന്ന നിർവചനവും ഹൈക്കോടതി വിശദമായി പരിശോധിച്ചു. സുപ്രീംകോടതി നിരവധി വിധി പ്രസ്താവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തിഗത സേവന കരാർ എന്ന പദപ്രയോഗം വ്യക്തിഗത സേവന കരാറിന് കീഴിൽ ഒരു ജീവനക്കാരൻ തന്റെ തൊഴിലുടമയ്ക്ക് നൽകുന്ന സേവനങ്ങളെ സേവനം അഥവാ സർവീസ് എന്ന പദപ്രയോഗത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതായി വ്യാഖ്യാനിക്കണമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിനാൽ ഈ കേസിൽ ജില്ലാ ഉപഭോക്തൃ കോടതി വിനിയോഗിച്ച അധികാരം യാതൊരു അധികാരപരിധിയും ഇല്ലാതെയായിരുന്നുവെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ ഈ കേസിലെ ജീവനക്കാരൻ വരില്ല എന്ന് കണ്ട് ജീവനക്കാരന് ലഭ്യമായ മറ്റവകാശങ്ങൾക്കും പ്രതിവിധികൾക്കും ഭംഗം വരാതെ തന്നെ ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ട് റിട്ട് ഹർജി അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവായി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
3: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
4: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
5: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം.
6: കമലിന്റെ സംവിധാനത്തിൽ ജയറാം, ബേബി ശ്യാമിലി, മുരളി, രേഖ, ഗീത, സുനിത എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1991 പുറത്തിറങ്ങിയ ചിത്രമാണ് പൂക്കാലം വരവായി. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് ചിത്ര.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈ ജി ഫ്യൂച്ചർ എപിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ

0: ഗാർഡനിലെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
1: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
0: ആറോ യുവി യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
1: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: ആരോഗ്യ കുറിപ്പുകൾ.
3: നമ്മളിപ്പം ഏറ്റവും കൂടുതൽ എടുക്കുന്നത്

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: നമ്മളിപ്പം ഏറ്റവും കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ജലദോഷമായിട്ടാണ് തുടങ്ങാറുള്ളത്. അത് മഴക്കാലത്ത് എസ്പെഷ്യലി കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലർക്കുമായിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് നമുക്ക് വരുന്നതാണ്. അതൊരു അലർജി അല്ലെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ മാത്രമായിട്ട് നമുക്കത് വേണമെങ്കിൽ ഒരു ആന്റി അലർജിക്കോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് മാറാണ്ട് നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതുപോലെ ചെവിയിൽ ഇൻഫെക്ഷൻ വരാ, ചെവി വേദന വരാ, അല്ലെങ്കിൽ ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരാ, ടോൺസിലൈറ്റിസ് വരാ, അങ്ങനെ അതിലോട്ട് കടക്കാറുള്ളത്. അല്ലാത്ത പക്ഷം ഇതൊരു ആദ്യത്തെ ഒരു അലർജി അല്ലെങ്കിൽ ആ ഒരു മഴക്കാലത്ത് നമുക്ക് തണുപ്പ് തട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ മാത്രമാണ് വരാറുള്ളത്. ഇതിപ്പോൾ സീസണൽ വേരിയേഷനിൽ ഉണ്ടാവുന്ന ഒരു അലർജി റൈനൈറ്റിസ് മാത്രമാണ്. പക്ഷെ അതിനോട് അനുബന്ധിച്ച് കുട്ടിക്ക് മാറാണ്ട് നിൽക്കുമ്പം പലരും ഇത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല, ഒഴിവാക്കി വിടലാണ് പതിവുള്ളത്. അങ്ങനെ മാറാണ്ട് നിൽക്കുമ്പോഴാണ് കുട്ടി ചിലപ്പോൾ രാത്രി പെട്ടെന്ന് ഉറക്കത്തിൽ എണീറ്റ് കരഞ്ഞ് ചെവി വേദന എന്നൊക്കെ പറയുമ്പോഴാണ് ഇത് ചെവിയുടെ ഉള്ളിൽ നീരത് ഓട്ടൈറ്റിസ് മീഡിയ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് മാറാറുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഒ പിയിൽ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ചെവി വേദനയായിട്ടായിരിക്കും ഈ സമയത്ത് കുട്ടികൾ വരാറുള്ളത്. കാരണം ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്ന പീഡിയാട്രീഷനെ തന്നെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കലാണ് പതിവുണ്ടാവുക. ചെവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ടർ, മിഡിൽ, ഇന്നർ അങ്ങനെ ഒരു മൂന്ന് മുറിയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. പുറത്തുനിന്നുള്ള ചെവി നമ്മുടെ ചെവിയുടെ പാട വരെയാണ് നമ്മൾ പുറത്തുനിന്ന് പറയാറുള്ളത്. പിന്നെ മധ്യകർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ചെറിയ എല്ലുകളും കാര്യങ്ങളും ഒക്കെ, അതായത് ചെവിയുടെ പാട തൊട്ട് ഉള്ളു ഞരമ്പ് വരെയുള്ള ഭാഗത്തിലാണ് ഇതുണ്ടാവുന്നത്. അപ്പൊ അവിടേക്ക് നമുക്ക് മൂക്കിൽ മാറാണ്ട് നിന്ന് കഴിഞ്ഞാൽ ജലദോഷം മൂക്കുന്നൊരു ട്യൂബ് വഴി ചെവിയിലേക്ക് കടക്കും. അത് പഴുപ്പാവുമ്പോഴാണ് നമ്മൾ ഈ ഓട്ടൈറ്റിസ് മീഡിയ, അതായത് ഈ മധ്യഭാഗത്തുണ്ടാവുന്ന ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും അവിടെ. പ്രഷർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെനിന്നുള്ള പഴുപ്പ് പുറത്തോട്ട് പോകാൻ ആകെയുള്ള വഴി ഈ പാട പൊട്ടി പഴുപ്പ് പുറത്തോട്ട് വരിക എന്നുള്ളൊരവസ്ഥയാണ്. പാട പൊട്ടിയാലാണ് പുറത്തോട്ട് വരുള്ളൂ. അപ്പം ആൾക്കാർ പലരും ചോദിക്കുന്നതാണ് പാട പൊട്ടിയാൽ എന്താവുന്നുള്ളത്. പക്ഷെ പാട പൊട്ടിയാൽ ആദ്യം കുട്ടിക്ക് വേദന അതോടെ കുറയും. അതൊരു ബലൂൺ പോലെ നിറഞ്ഞിരിക്കുന്നൊരു അവസ്ഥയിൽ നിന്ന് ഒരു പൊട്ടൽ വന്ന് പുറത്തോട്ട് വരുമ്പോൾ ആ പ്രഷർ പോകുമ്പം ആ വേദന കുറയും. നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ഡ്രൈ ആയി വെച്ച് കഴിഞ്ഞാൽ ഒരു 4-6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെത്താൻ അടഞ്ഞു പോകുന്നതാണ്. ഒരു 90% കേസുകളിലും അത് തന്നെത്താനെ അടഞ്ഞു പോകുന്നതാണ്. പക്ഷെ വീണ്ടും വീണ്ടും അവിടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഈ പഴുപ്പ് പുറത്തോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് ആ പാടയിലത്തെ ദ്വാരം സ്ഥിരമായി മാറുന്നത്. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിയിൽ ആദ്യം ഉണ്ടാവുന്ന പാടയിൽ പൊട്ടിയുണ്ടാവുന്ന പഴുപ്പൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകുന്നത് തന്നെയാണ്. പാടയിലെ ദ്വാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കേൾവിനെ ബാധിക്കുന്നത് തന്നെയാണ്.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ അക്ഷയ് എസ് പനക്കൽ.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
4: KCB അറിയിപ്പ്. തേവര സെക്ഷൻ പരിധിയിൽ സെയിൽസ് ടാക്സ് ഓഫീസ്, പോലീസ് ക്ലബ്, കൺട്രോൾ റൂം പരിസരം, മട്ടമ്മൽ, BSNL, സീക്രട്ട് ഹാർട്ട് കോളേജ് പരിസരം, PNT പരിസരം, ശാന്തിനഗർ, UP ജംഗ്ഷൻ, തേവര ഫെറി എന്നിവിടങ്ങളിൽ ഭാഗികമായി രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ കഴുത്തുമുട്ട്, ഹെൽത്ത് സെന്റർ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. KCB അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
6: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
5: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
6: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
5: സന്ദർശിക്കൂ www.irctctourism.com.
7: അല്ല ചേച്ചി, എങ്ങനെയുണ്ട് അസുഖം?
8: എന്റെ സുഗുണൻ സാറേ, ഇപ്പോഴാണ് ഈ അസുഖത്തിന്റെ വിവരമൊക്കെ തിരക്കണത്.
9: അല്ല ചേച്ചി, ഞങ്ങൾ അങ്ങോട്ട് വരാനിറങ്ങിയതാ, നമ്മുടെ കേണലാ അത് മുടക്കിയത്.
10: അങ്ങനെ ഒരാൾ മുടക്കിയാല് നമ്മൾ എന്തെങ്കിലും ഒന്ന് വേണ്ടെന്ന് വെക്കോ? ഇതിനൊക്കെ ഇത്രയും പ്രാധാന്യം നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ.
7: ഓ, അങ്ങനെ പരിഭവിക്കാതെ ചേച്ചി, ശരിക്കും ഞങ്ങൾ വരാനിരുന്നതാ. പിന്നെ കേണൽ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് കരുതി.
10: അതെന്ത് കാര്യം?
9: ഈ അസുഖമുള്ളവരെ പോയി കണ്ട, ചിലപ്പോൾ അവർക്ക് അസുഖം കൂടുമെന്ന് കേണൽ പറഞ്ഞു.
8: അല്ല, ഈ കേണൽ ഇത്ര അന്ധവിശ്വാസിയാണ്? ശനിയാഴ്ച അസുഖം അന്വേഷിച്ച് പോകരുത് എന്നൊക്കെ പറയാൻ
7: കേണൽ അങ്ങനെ

0: അല്ല പറഞ്ഞത് ബാബു, സാജി മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാ.
1: അപ്പൊ കേണലുവിന് എന്താ പറഞ്ഞത്?
0: ഈ അസുഖബാധിതരെ വെറുതെ ആവശ്യമില്ലാതെ പോയി കാണരുത്. അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാകും, ചിലപ്പോൾ വല്ല ഇൻഫെക്ഷനും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അതുകൊണ്ട് അസുഖം മാറി മതി, ഗ്രഹസന്ദർശനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
2: ഇതാണാ എന്റെ സജി ഇങ്ങനെ വളച്ചൊടിച്ചത്? ഞാൻ വിചാരിച്ച് ചിലർ ചില ദിവസം കൊള്ളില്ല എന്നൊക്കെ പറയുമല്ല, അതുപോലെ ആയിരിക്കും കേണൽ പറഞ്ഞതെന്ന്.
3: അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. പണ്ട് ആളുകൾ ഇങ്ങനെ പോകുന്നത് ഒഴിവാക്കാനാകും, ശനിയാഴ്ച കൊള്ളില്ല, ഞായർ മോശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ ചേച്ചി?
1: ആയിക്കൂടുന്നില്ല. പിന്നെ ഇതുപോലെ പറഞ്ഞ് പറഞ്ഞ് അടിസ്ഥാനമില്ലാത്ത വിശ്വാസമായി മാറിയതാവും പലതും. എന്തായാലും നിങ്ങളൊന്നും അന്വേഷിച്ചില്ലെങ്കിലും അജി എന്നെ വിളിച്ചിരുന്നു.
3: ഞാൻ പറഞ്ഞിട്ടാ ചേച്ചിയെ അജിയേട്ടൻ വിളിച്ചത്.
0: ഈ സജി ആളൊരു എട്ടുകാലി മമ്മൂഞ്ഞാണല്ലോ ബാബു, എല്ലാം അങ്ങ് ഏറ്റെടുക്കുന്നുണ്ടല്ലോ.
2: അല്ല, സജി നേരിട്ട് വിളിക്കാതെ അജിയോട് വിളിക്കാൻ പറഞ്ഞെന്നാ.
1: ഓ, അത് വിട്ടേക്കെന്റെ ബാബു.
3: അതങ്ങനെ വിടണ്ട, ഞാൻ തന്നെയാ ചേച്ചിയുടെ അസുഖം അജിയേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞത്. അതുകൊണ്ടല്ലേ അജിയേട്ടൻ ചേച്ചിയെ വിളിച്ചത്, അപ്പൊ ഞാനല്ലേ അതിന്റെ കാരണം.
0: എന്നിട്ട് സജി എന്താ ഒന്ന് നേരിട്ട് വിളിക്കാഞ്ഞ്?
2: വിട്ടേക്കെന്റെ സാറേ, ചിലർ അങ്ങനെയല്ലേ. എല്ലാത്തിന്റെയും ക്രെഡിറ്റ് അവർക്ക് വേണം. ചില രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണെന്ന് എന്ത് കാര്യമുണ്ടായാലും അവർ പറയും.
1: അത് ശരിയാട്ടോ. ചിലപ്പോ ഈ ചക്ക വീണ് മുയല് ചത്തതുപോലെ ഇവരുടെ പ്രവചനങ്ങൾ ശരിയാവുകയും ചെയ്യും.
0: പക്ഷെ കാര്യം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതാ, അത് കേൾക്കാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കെന്ത് പ്രയോജനം?
3: കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നവർ എന്തെങ്കിലും ആശങ്കകളോ സംശയങ്ങളോ ഒക്കെ പറഞ്ഞാൽ ആര് കേൾക്കാൻ? എല്ലാവർക്കും അപകടമോ ദുരന്തമോ വന്നാലേ കാര്യം മനസ്സിലാവൂ.
2: അപ്പൊ നേരത്തെ പറഞ്ഞതുകൊണ്ട് മാത്രം ഉത്തരവാദിത്വം തീരുമോ? അപകടങ്ങൾ വരാണ്ടുകൂടി നോക്കണ്ടേ?
1: ഇതൊക്കെ ഏത് അപകടം ഉണ്ടായാലും ഇങ്ങനെ തന്നെയാണെന്നേ. ഈ അപകടങ്ങളിൽ പോലും അവനവന്റെ ലാഭത്തിനാ ഓരോരുത്തർ ഓരോ നിലപാട് സ്വീകരിക്കുന്നത്, നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതും എല്ലാം ഇങ്ങനെ തന്നെ.
3: അസുഖക്കാരെ കാണാൻ ആപ്പിളും ഓറഞ്ചും ഒക്കെയായി പോണ പോലെ അല്ലേ? ഈ ആപ്പിളും ഓറഞ്ചും കൊടുക്കാൻ അസുഖം വരാൻ കാത്തിരിക്കണോ? അതാ എന്റെ സംശയം.
0: ഈ സജി ആള് കൊള്ളാലോ. ഈ ആപ്പിളും ഓറഞ്ചും പോഷകങ്ങളും ഒക്കെ കഴിച്ചാൽ അസുഖം വരില്ല എന്ന് പറയും പോലെ ദുരന്തം ഉണ്ടാകും മുൻപ് വേണ്ടത് ചെയ്യണമെന്ന്. ആ കൊള്ളാം.
2: സത്യം പറഞ്ഞ സജി ഇത്രയൊക്കെ ഉദ്ദേശിച്ചിരുന്ന?
3: എന്റെ ബാബുച്ചേട്ടാ, ഞാൻ ഇതിലധികവും പലപ്പോഴും ഉദ്ദേശിക്കാറുണ്ട്, പക്ഷെ ആർക്കും അങ്ങോട്ട് മനസ്സിലാകാറില്ല എന്ന് മാത്രം. ഇത് എന്റെ കുഴപ്പമാണോ?
1: ആ ഇതാ, ഇത് തന്നെ സജിയുടെ കുഴപ്പം. തല അധികം മഴ നനയ്ക്കണ്ട കേട്ടോ സജി.
2: അല്ല ചേച്ചി, തല അധികം വെയിൽ കൊള്ളിക്കല്ലേ എന്നല്ലേ സാധാരണ പറയാറുള്ളത്.
0: അല്ല ബാബു, ഇതിപ്പോ ആർക്ക കുഴപ്പം? അതാ ഇപ്പൊ എന്റെ സംശയം.
4: ശനി ദശ, ശനി ദശ.
5: ശബ്ദം നൽകിയവർ എം വി ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുര്യാപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന എം വി ശശികുമാർ.
6: സേവന വാർത്തകൾ. ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥാ കവിത സാഹിത്യ ശില്പശാല ഈ മാസം 25 ശനിയാഴ്ച ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ്, കെ ഫ്രാൻസിസ് നൊറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 88 48 41 95 74 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 88 48 41 95 74. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ SC ST വിഭാഗത്തിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 99 46 88 31 90 99 46 88 31 90. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. തിരിച്ചെത്താം അടുത്ത ഭാഗവുമായി 7:35. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക യുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. നാലു പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിംഗിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ രാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി.

0: സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ രണ്ട് സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 രണ്ട് ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഏറ്റവുമധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവെയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീപാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർ താരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം പതിന്മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക, ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐടിഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സമകാലികം.
1: കുടുംബാസൂത്രണത്തിന്റെ ഉത്തരവാദിത്തം ആരുടേത്? ഈ ചോദ്യത്തിന് ഇന്നും പല വീടുകളിലും ഉത്തരം മാറിയിട്ടില്ല. ജനന നിയന്ത്രണ മാർഗങ്ങളിൽ പുരുഷന്മാർക്ക് ലളിതവും സുരക്ഷിതവുമായൊരു മാർഗമാണ് വാസക്ടമി. എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊരു കഥയാണ്. വന്ധ്യങ്കരണ ശസ്ത്രക്രിയ തിരഞ്ഞെടുക്കുന്ന പുരുഷന്മാരുടെ എണ്ണം ഇപ്പോഴും 1% താഴെ മാത്രം. ഭയം, തെറ്റിദ്ധാരണകൾ, പുരുഷത്വത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ. എന്താണ് പുരുഷന്മാരെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത്? കുടുംബാസൂത്രണത്തിൽ തുല്യ പങ്കാളിത്തം വേണമെന്ന ചർച്ചകൾക്കിടയിൽ എന്തുകൊണ്ടാണ് വാസക്ടമി ഇന്നും പുരുഷന്മാർക്കിടയിൽ ജനപ്രിയമാകാത്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുകയാണ് ഇന്നത്തെ സമകാലികം.
2: ഞാൻ ഡോക്ടർ അനുശ്രീ. ഞാനൊരു ആയുർവേദിക് മെഡിസിൻ ബിരുദധാരിയാണ്. തുടർന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് പബ്ലിക് ഹെൽത്തിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി നിലവിൽ അമൃത പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രിയിലെ ICMR ഫണ്ടഡ് ആയ അനന്ത് മുസ്കാം പ്രൊജക്ടിലെ PTS ആയിട്ട് വർക്ക് ചെയ്യുന്നു. MPH പഠനത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ഗവേഷണത്തെ കുറിച്ചാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്റെ ഡിസർട്ടേഷൻ സബ്ജക്ട് കോൺട്രാസെപ്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് അമംഗ് കറന്റ്ലി മാരിഡ് കപ്പിൾസ് എന്നായിരുന്നു. ഏതൊരു മിക്സ്ഡ് മെത്തേഡ് സ്റ്റഡിയാണ്. അതായത് ഇതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഭാഗത്ത് 330 വിവാഹിതരായ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റേറ്റീവ് ഭാഗത്ത് 19 ഇൻഡെപ്ത് ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ആയിട്ട് മാരിഡ് ആയിട്ടുള്ള കപ്പിൾസിനെ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരം ജില്ലകളിലാണ് റാൻഡമായിട്ട് ഈ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ദമ്പതികൾക്കിടയിലെ ഗർഭനിരോധന തീരുമാനം എടുക്കുന്നതിൽ ജെൻഡറിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ളത് ആർട്ടിക്കിളാണ് ക്യൂരിയസ് എന്ന ജേണലിൽ പബ്ലിഷ് ആയത്. കുടുംബാസൂത്രണം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുജന ആരോഗ്യ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാതൃമരണവും ശിശുമരണവും കുറയ്ക്കുന്നതിനും ഗർഭധാരണങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഇടവേള ഉറപ്പാക്കുന്നതിനും സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഗർഭനിരോധന മാർഗങ്ങൾ വളരെ പ്രധാനമാണ്. കേരളം നമുക്കറിയാം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രാജ്യത്തിന് മാതൃകയായ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ഏറ്റവും പുതിയ ദേശീയ കുടുംബാരോഗ്യ സർവേയായ NFHS 6 പ്രകാരം വിവാഹിതരായ സ്ത്രീകളിൽ 60% പേർ ഏതെങ്കിലും ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നവരാണ്. അതിൽ 46% പേര് ഉപയോഗിക്കുന്നത് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സ്ത്രീ വന്ധ്യകരണമാണ്. പുരുഷ വന്ധ്യകരണം വെറും 0.1% ആണ്. അതായത് നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ 0.5%, അതിൽ കേരളത്തിൽ 0.1% ആണ്. ഈ കണക്കുകൾ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് കേരളത്തിനെ പോലെ ഇത്രയും സാക്ഷരതയും ആരോഗ്യ സൂചികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് വേറെന്തെങ്കിലും വിഷയങ്ങൾ, അതായത് സാമൂഹിക ധാരണകളോ സാംസ്കാരിക ഘടനകളോ കപ്പിൾസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ഇതെല്ലാം ഇതിനൊരു കാരണമാകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്കുള്ള ഒരു അന്വേഷണം കൂടിയായിരുന്നു ഈ പഠനം. ഈ സ്റ്റഡിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ ഉണ്ടായി എന്ന് തന്നെ പറയാം. പല ദമ്പതികളും ഗർഭനിരോധന ത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറില്ല. ചില സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ മടിയോ ഭയമോ ഉണ്ടായിരുന്നു. ചിലർ സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഭർത്താവ് അറിയാതെ തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിച്ച അനുഭവങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി. തൃശ്ശൂരിൽ നിന്നൊരു സ്ത്രീ, അതായത് 18-35 ഇടയിലുള്ള വളരെ ചെറുപ്പക്കാരായ ഒരു സ്ത്രീ പങ്കുവച്ചൊരു അനുഭവമാണ്. അവരൊരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവരായിരുന്നു. അപ്പൊ അവരുടെ ഭർത്താവ് ബാക്കി എല്ലാ രീതിയിലും കുടുംബത്തിനെ നോക്കുന്നതാണ്, ബാക്കി എല്ലാ വിഷയങ്ങളും അവര് പങ്കുവെക്കാറുള്ളതാണ്, ഒരുമിച്ച് തീരുമാനം എടുക്കുന്നവരാണ്. പക്ഷെ ഗർഭനിരോധന മാർഗം മാത്രം അവർക്ക് കൾച്ചറലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആയതുകൊണ്ട് അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് അടുത്തടുത്ത് പ്രസവങ്ങൾ ഉണ്ടാവുകയും അതിൽ ഇൻഫെക്ഷൻ വരികയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും, എന്നാൽ അക്കാര്യം ഭർത്താവിനോട് തുറന്ന് സംസാരിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഡോക്ടേഴ്സിന്റെ നിർബന്ധ പ്രകാരം അവരൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് ഹസ്ബൻഡ് അറിയാതെ, ഹസ്ബൻഡിനോട് ചോദിക്കാതെ അവർ ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പൊ അതായത് അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഒരു ഭർത്താവായിട്ട് നിലനിൽക്കുന്നില്ല, ഇന്നും കേരളത്തെ പോലെ സംസ്ഥാനത്ത് അത് നിലനിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പല

0: പുരുഷന്മാരും ഗർഭനിരോധനം സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന ധാരണയിലാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന പുരുഷന്മാരും നമ്മുടെ സ്റ്റഡിയിൽ പങ്കെടുത്തപ്പോൾ അവർ അഭിപ്രായം പറയുകയുണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ജെൻഡേർഡ് എക്സ്പെക്ടേഷനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സ്റ്റഡിയിൽ പങ്കെടുത്ത പല പുരുഷന്മാർക്കും വാസക്ടമിയെ കുറിച്ച് ഒട്ടും തന്നെ ധാരണയില്ലാത്തവരാണ്. ചിലർക്ക് അത് കേട്ടുകേൾവി പോലും ഇല്ല, മറ്റു ചിലരെ കേട്ട കുറച്ച് ആൾക്കാർക്ക് അത് പുരുഷത്വത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലും അവർക്ക് വാസക്ടമി എന്താന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അത് കേൾക്കുമ്പോൾ അവർക്കത് സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിട്ടാണ് അവർ കരുതുന്നത്. അല്ലാതെ ഒരു ക്ലിനിക്കിൽ വന്ന് ഒരു ദിവസം കൊണ്ട് വന്ന് പോയി എടുത്തു പോകാവുന്ന ഒരു പ്രൊസീജിയർ ആണെന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ല. അതാണ് പ്രധാനമായും വാസക്ടമിയുടെ റേറ്റ് കുറയാനുള്ളൊരു കാരണമായിട്ട് നമ്മുടെ പഠനത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയക്കുറവ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ത്രൂ ഔട്ട് നമുക്ക് സ്റ്റഡിയിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങൾക്കിടയിൽ ഗർഭനിരോധന മാർഗത്തെ കുറിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്താറില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത് ഗർഭനിരോധന മാർഗം എന്ന് മാത്രമല്ല, അവരുടെ ഒരു പേഴ്സണൽ സ്പേസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, അവരുടെ സെക്ഷൽ ലൈഫ് ആണെങ്കിലും അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫിന് വേണ്ടിയിട്ട് അവർക്ക് അവർ കണ്ടെത്തുന്ന സമയവും വളരെ കുറഞ്ഞു വരികയാണെന്നുള്ള രീതിയിലായിരുന്നു പൊതുവെയുള്ള ഒരു അഭിപ്രായം. സൊസൈറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസും ഈ കോൺട്രാസെപ്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. ഏത് മെത്തേഡ് ചൂസ് ചെയ്യുന്നുള്ളതിലല്ല, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് ഇന്ന് നമ്മുടെ കേരളത്തിൽ ആലോചിച്ച് നോക്കണം, ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്ന കുടുംബങ്ങൾ ഇപ്പോഴുണ്ട്. ഒരു ഗേൾ ചൈൽഡ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമുള്ളപ്പോൾ ഗർഭനിരോധനത്തിനോ ഒരു വന്ധ്യകരണം ചെയ്യാനോ തീരുമാനമെടുക്കുന്നതിൽ ഒരു പുറത്തുനിന്നുള്ളൊരു സമ്മർദ്ദം കൂടിയുണ്ട്. അതായത് ഫാമിലിയുടെ ഇൻഫ്ലുവൻസും കൂടിയുണ്ട്. പെൺകുട്ടികൾ മാത്രമുള്ളപ്പോൾ ഇപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ട, ഒരു ആൺകുട്ടിയും കൂടെ ആയിട്ട് സ്റ്റെറിലൈസേഷന് പോയാൽ മതി, അങ്ങനെയുള്ള അഭിപ്രായമുള്ള, എന്നാൽ അത് ആ കപ്പിളിന് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിക്കൂടണമെന്നില്ല, പക്ഷെ ആ ഫാമിലിയുടെ ഇൻഫ്ലുവൻസിൽ അങ്ങനെ നടക്കുന്നതായിട്ടും നമ്മുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് അവർ പ്രധാനമായി പറയുന്ന കാര്യം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഗ്യാപ്പ് ത്രൂ ഔട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ. അതായത് ഈ മോഡേൺ കോൺട്രസെപ്റ്റീവ് ആയിട്ടുള്ള കോണ്ടം, പിൽസ് എന്നുള്ളതിനെ കുറിച്ചല്ലാതെ അതിൽ കൂടുതൽ കോപ്പർട്ടി പോലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ, സ്ത്രീകൾക്ക് അറിയാന്നല്ലാതെ പുരുഷന്മാർക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും തന്നെ ധാരണയില്ല, അല്ലെങ്കിൽ തെറ്റായ ധാരണകളാണ് നിലനിൽക്കുന്നത്. ഈ സ്റ്റഡി ശരിക്കും നൽകുന്ന ഒരു പ്രധാന സന്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺട്രസെപ്ഷൻ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബഹുമാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ആരോഗ്യം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെടുന്നത് എന്നുള്ളതാണ്. ജെൻഡർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾ കാലം തൊട്ടേ ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ സ്ത്രീയും പുരുഷനും അത് ഒരുപോലെ ഉപകാരപ്പെടുന്നതായിരിക്കും.
1: എറണാകുളം ജില്ലാ RCH ഓഫീസർ ഡോക്ടർ MS രശ്മി.
2: നോ സ്കാൽപ്പൽ വാസക്ടമി അഥവാ NSV എന്ന് പറയുന്നത് പുരുഷന്മാരിൽ ചെയ്യുന്ന വന്ധ്യംകരണ ശസ്ത്രക്രിയയാണ്. ഇത് സാധാരണ ശസ്ത്രക്രിയകളെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമാണ്. കത്തി ഉപയോഗിക്കാതെ ഒരു പ്രത്യേകതരം ഉപകരണം ഉപയോഗിച്ച് ചെറിയ ഒരു സുഷിരത്തിലൂടെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് NSV. ഇതിലൂടെ പുരുഷ ബീജങ്ങൾ പുറത്തേക്ക് വരുന്നത് തടയുകയാണ് ചെയ്യുന്നത്. കേവലം 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമാണ് ഈ ഒരു പ്രക്രിയയുടെ ദൈർഘ്യം ഉള്ളത്. മുറിവുകളോ തുന്നലുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീട് പാടുകൾ പോലും അവശേഷിക്കുന്നില്ല. ഈ പ്രക്രിയ ചെയ്യുന്ന ഭാഗം ലോക്കൽ അനസ്തേഷ്യ നൽകി മരവിപ്പിക്കുന്നത് കൊണ്ട് ഒട്ടും വേദന അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഈ ഒരു പ്രക്രിയയ്ക്ക് ആശുപത്രി വാസം ആവശ്യമില്ല. കേവലം 10 മുതൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രക്രിയയ്ക്ക് ശേഷം, 1 മണിക്കൂർ ആശുപത്രി ഒബ്സർവേഷന് ശേഷം നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാവുന്നതാണ്. വേഗത്തിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നുള്ളത് മറ്റൊരു ഗുണമാണ്. ഇത് വളരെ ലളിതമാണ് എങ്കിൽ പോലും കേരളത്തിലെ വന്ധ്യംകരണ നിരക്കുകളിൽ സ്ത്രീകളുടെയും പുരുഷന്റെയും പങ്കാളിത്തത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ സ്ത്രീകളാണ് വളരെ മുന്നിലുള്ളത്.
3: എന്നാൽ സ്ത്രീ വന്ധ്യംകരണം അത്ര ലളിതമാണോ?
2: സ്ത്രീ വന്ധ്യംകരണം ചെയ്യുന്നത് ട്യൂബെക്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയ വഴിയാണ്. ഇത് സങ്കീർണമായിട്ടുള്ള ആശുപത്രി വാസം ആവശ്യമായിട്ടുള്ള ഒരു സർജറിയാണ്. 1 വർഷത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ശരാശരി 52,000 സ്ത്രീകളാണ് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ, പ്രസവാനന്തര വന്ധ്യംകരണം, മിനി ലാപ്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പി തുടങ്ങിയ പ്രക്രിയകൾ വഴി ട്യൂബെക്ടമി ചെയ്യുന്നത്. എന്നാൽ NSV പുരുഷ വന്ധ്യംകരണം കണക്കുകൾ പരിശോധിച്ചാൽ പ്രതിവർഷം കേവലം 500 മാത്രം പുരുഷന്മാരാണ് കേരളത്തിൽ NSV തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പിന്നോട്ട് പോക്കുണ്ടെന്ന് നോക്കിയാൽ അത് തീർച്ചയായിട്ടും ചില ഭയം പുരുഷന്മാരിൽ ഉള്ളത് കൊണ്ടാണ്.

0: ാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇതിൽ പ്രധാനം ഈ ഒരു ശസ്ത്രക്രിയ പുരുഷന്റെ ലൈംഗിക ശേഷിയെയോ താല്പര്യത്തെയോ അല്ലെങ്കിൽ ഹോർമോൺ ഉൽപാദനത്തെയോ ബാധിക്കും എന്നുള്ള പേടിയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. NSV ഒരിക്കലും പുരുഷന്റെ ലൈംഗിക ശേഷിയെയോ ലൈംഗിക താല്പര്യത്തെയോ ഹോർമോൺ ഉൽപാദനത്തെയോ ശാരീരിക ശക്തിയെയോ ബാധിക്കുന്നില്ല. മറ്റൊന്ന്, ഇത് വലിയൊരു വിശ്രമം വേണ്ട ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീകളിൽ ചെയ്യുന്ന സർജറികൾ പോലെ ആഴ്ചകളോളം റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന ഒരു ആവശ്യം ഇതിനില്ല. കേവലം 2-3 ദിവസത്തെ വിശ്രമവും ഒരാഴ്ചത്തേക്ക് കഠിനമായ ജോലികൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ വേഗം തന്നെ പഴയ പോലെ അധ്വാനിക്കുവാനും സാധിക്കുന്നതാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ വീണ്ടും ഒരു വലിയ സർജറിയിലേക്ക് തള്ളിവിട്ട് ആഴ്ചകളോളം ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകണമോ എന്നുള്ളത് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പകരം ഒരു പുരുഷൻ മുന്നോട്ട് വന്ന് NSV സ്വീകരിക്കുമ്പോൾ അത് തന്റെ പങ്കാളിയോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രകടനമാണ്. മറ്റൊന്ന്, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ NSV ചെയ്യുന്ന പുരുഷന്മാർക്ക് ഇൻസെന്റീവുകൾ നൽകി വരുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിൽ NSV ശസ്ത്രക്രിയ സൗജന്യമായി തന്നെ നടത്തി വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകളും തെറ്റായ വാർത്തകളും വിശ്വസിച്ച് ഭയപ്പെട്ട് NSV എന്ന് പറയുന്ന ലളിതമായിട്ടുള്ള ഈ ഒരു വന്ധ്യീകരണ ശസ്ത്രക്രിയയിൽ നിന്നും പിന്നോട്ടു പോകുന്നത് ഒഴിവാക്കി കൂടുതൽ പുരുഷന്മാർ NSV ചെയ്യുന്നതിലൂടെ പുരുഷ വന്ധ്യീകരണ ശസ്ത്രക്രിയയിലേക്ക് മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അല്ലെങ്കിൽ പങ്കാളിയോടുള്ള സ്നേഹവും കടമയും നിർവഹിക്കാനായി കേരളത്തിലെ പുരുഷന്മാർ മുന്നോട്ട് വരണം എന്നുള്ളത് ഈ ഒരു സമയത്തെ ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും എന്ന് തന്നെ കരുതാം.
1: Male sterilization is now nobody talks about that.
2: International Institute of Migration and Development Kerala-യുടെ ചെയർമാൻ എസ് ഇരുദയ രാജൻ,
1: probably 20 years back almost close to 10% sterilization are done to men. Now it has come to almost a negligible proportion because none of them are interested. ഇപ്പൊ കേരളത്തിൽ നോക്കുമ്പോൾ 99% ഡെലിവറീസ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ തന്നെ അവർ ഫൈനൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുകയാണ്. Maybe there's also a stigma around the male sterilization. And even nobody promoting that except the condom advertisement. നമ്മളിപ്പോൾ വലിയ അഡ്വർട്ടൈസ്മെന്റ് ഒന്നും കാണുന്നില്ല about male sterilization. We have to encourage men to participate in the program of controlling fertility. Reverse sterilization is very, very poor in our country. There is no big research on that. We call them sterilization regret. They regret in their whole life why we sterilized. സോ ഐ തിങ്ക് ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് നോക്കണം. ഇനിയിപ്പോ സ്റ്റെറിലൈസേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യണമോ, അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് വിത്ത് ലോ ഫെർട്ടിലിറ്റി സിറ്റുവേഷൻ ലൈക്ക് കേരള.
3: പലപ്പോഴും ഞാൻ പേഷ്യൻസിനോടും പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ എന്ന് മാത്രം ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെ അതിലും ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ഓപ്പറേഷനാണ് മെയിൽ സ്റ്റെറിലൈസേഷൻ.
2: എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും കോസ്മെറ്റോളജിസ്റ്റും സെക്സോളജിസ്റ്റുമായ ഡോക്ടർ ലിസമ്മ ജോസഫ്,
3: 42.3% ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ നടക്കുന്ന സമയത്താണ് ലെസ് ദാൻ 1% മെയിൽ സ്റ്റെറിലൈസേഷൻ വാസക്ടമി നടക്കുന്നത്. 20 മിനിറ്റ്സ് മാത്രം എടുക്കുന്ന കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു പ്രൊസീജിയറാണ് മെയിൽ വാസക്ടമി. പാരമ്പര്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഇത് ലേഡീസിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് ഫാമിലി പ്ലാനിങ് എന്നാണ്. അത് നമ്മുടെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബിലീഫാണ്. രണ്ടാമത്, മെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മസ്കുലിനിറ്റി, പുരുഷത്വം, അതുപോലെ തന്നെ അവരുടെ എനർജി, സെക്ഷൽ ഡ്രൈവ്, എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുമെന്നുള്ള മിഥ്യാധാരണയാണ്. അതിനെപ്പറ്റി അറിവേ ഇല്ല. പല പ്രാവശ്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒപിയിൽ വെച്ച്, ഇത്രയും പ്രയാസപ്പെട്ട സ്റ്റെറിലൈസേഷൻ ചെയ്യാതെ 3 സിസേറിയം കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ മെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്താലേ. ഡോക്ടർ, അതെന്താണ്? ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിവില്ലല്ലോ. മിഥ്യാധാരണകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എക്സ്പെൻസീവ് അല്ലാത്തത്, കുറച്ചു മാത്രം റെസ്റ്റ് വേണ്ട മെയിൽ സ്റ്റെറിലൈസേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എന്റെ വിചാരം. ആദ്യമായി ചെയ്യേണ്ടത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ്, ഇറ്റ് ഇസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. പിന്നെ വേറെ ഒന്നുള്ളത് എന്താന്ന് ചോദിച്ചാൽ, റോൾ മോഡൽസ് ആയിട്ടുള്ള നമ്മുടെ സീനിയേഴ്സ്, റെസ്പോൺസിബിൾ പേഴ്സൺസ്, ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാർ, ലീഡേഴ്സ്, അവര് സ്റ്റെറിലൈസേഷൻ ചെയ്തു എന്നുള്ള, മെയിൽ പീപ്പിൾ ആണ് ചെയ്തു എന്നുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ, ഓ അവരൊക്കെ ചെയ്തെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള താഴെക്കടയിലുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി അവരെ റോൾ മോഡൽ ആക്കണം. മൂന്നാമത് കൗൺസിലിംഗ്, മെയിൽ സ്റ്റെറിലൈസേഷനാണ് ഫെയിലിയർ റേറ്റ് കുറവുള്ളത്.

0: 1.5% ആണ് അതിന്റെ ഫെയിലർ ഉള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് മുന്നോട്ട് വരുന്നില്ല. യൂറോളജിസ്റ്റുകളാണ് സാധാരണ മെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അവര് കൂടുതൽ അതിനെപ്പറ്റി അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ് റെഫർ ചെയ്യണം. നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. നമുക്ക് എല്ലാവർക്കും കൂടി ബ്രേക്ക് ദ മിത്ത്, തെറ്റിദ്ധാരണകൾ മാറ്റുക. മെയിൽ സ്റ്റെറിലൈസേഷൻ ഈസ് ഈസി, സേഫ് ആൻഡ് ഡിഗ്നിഫൈഡ്.
1: കുടുംബാസൂത്രണം ഒരു കുടുംബത്തിന്റെ മാത്രം കാര്യമല്ല, അതിലെ ഓരോ അംഗത്തിന്റെയും പങ്കാളിത്തമാണ്. വാസക്ടമി ഒരു ഭയപ്പെടേണ്ട തീരുമാനം അല്ലെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സുരക്ഷിതമായ മാർഗമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. എന്നാൽ ശരിയായ അറിവും ബോധവൽക്കരണവും തന്നെയാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് അടിസ്ഥാനം. പഴയ തെറ്റിദ്ധാരണകളിൽ നിന്ന് അറിവിലേക്കുള്ള മാറ്റം, ഉത്തരവാദിത്തം പങ്കിടുന്ന ഒരു പുതിയ തലമുറയുടെ ചുവടുവെപ്പ് കൂടിയാണ് ഇത്. നിർവഹണം റിയ,
2: സഹായം ടി പി വിവേക്.
3: സമകാലികം.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.
8: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
9: നിരാശനായിട്ടായിരുന്നില്ല കേളപ്പൻ അമ്പലനടയിൽ നിന്ന് മടങ്ങിയത്. ഇവിടെ ക്ഷേത്രപ്രവേശനം അത്ര സുഗമമാവില്ല എന്ന് നേരത്തെ വിശ്വസിച്ചിരുന്നു. ഗുരുവായൂരിലും അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ശുഭാപ്തി വിശ്വാസത്തോടെ നടന്നപ്പോൾ വഴിയിൽ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതിയത്. അത് മനസ്സിൽ കണ്ടായിരുന്നു മുന്നോട്ടേക്കുള്ള നടത്തം. എന്നാൽ ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയിത്തജാതിക്കാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു മുന്നേറ്റത്തെ അവർ തന്നെ തകർക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അത് കേളപ്പനെ അലോസരപ്പെടുത്തിയിരുന്നു. ഗുരുവായൂരിൽ എതിർപ്പ് ശക്തമായിരുന്നു. കൃഷ്ണപിള്ളയെയും എ കെ ഗോപാലനെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. തനിക്കെതിരെ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായി. ഇവയൊക്കെയും സവർണ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നായിരുന്നു. സവർണ വിഭാഗത്തിന്റെ എന്തെല്ലാമോ ഇല്ലാതാകുമെന്ന് ഭയന്ന് അവർ നടത്തിയ നീക്കങ്ങളായിരുന്നു അത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സവർണ വിഭാഗം അയിത്തക്കാരെ മുന്നിൽ നിർത്തി അയിത്തക്കാരെ മർദ്ദിക്കുകയായിരുന്നു. സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അത്തരമൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കേളപ്പന് തെല്ലി നിരാശ തോന്നി. എവിടെയാണ് തെറ്റുപറ്റിയത്? അവർണ വിഭാഗത്തിന് വേണ്ടി നടത്തിയ മുന്നേറ്റമാണിതെന്ന് എന്തുകൊണ്ടാണ് അവരിൽ ചിലർക്ക് മനസ്സിലാകാതെ പോയത്? തന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയോ? കേളപ്പൻ സംശയിക്കാതിരുന്നില്ല. ഒടുവിൽ കേളപ്പൻ തീരുമാനിച്ചത് ഇങ്ങനെയായിരുന്നു. അവർക്കിടയിൽ കുറെ കൂടി ബോധവൽക്കരണം ആവശ്യമാണ്. അമ്പലനടയിൽ നിന്നും കേളപ്പനും സംഘവും ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞുപുരണ്ട തണുപ്പ് പുലർകാലത്തിന്റെ ആവരണമായിട്ടുണ്ടായിരുന്നു. എങ്കിലും പലരും വിയർത്ത് കുളിച്ചിരുന്നു. അതിനേക്കാളേറെ ശക്തമായ ഏതോ ഒരാഘാതം ഏറ്റിട്ടെന്ന വണ്ണം പലരുടെയും മുഖം വിളറിയിരുന്നു. അവർക്കിടയിൽ കേളപ്പൻ തികച്ചും ശാന്തനായി കാണപ്പെട്ടു. ആദ്യത്തെ അനുഭവമായതുകൊണ്ടാകാം മാനസികമായി പലരും തകർന്നുപോയതെന്ന് കേളപ്പന് തോന്നി. എങ്കിലും അദ്ദേഹം അഭിമാനിച്ചു. മർദ്ദനമേൽക്കുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാനല്ലാതെ തിരികെ എതിർക്കുവാൻ ആരും മുതിർന്നില്ലല്ലോ. അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് കേളപ്പൻ പറഞ്ഞു, നിസ്സാരമായ ഒരു പ്രത്യാക്രമണം ഉണ്ടായപ്പോഴേക്കും നിങ്ങൾ തളർന്നുവല്ലോ. ഇങ്ങനെ തളരാൻ പാടില്ല. അമ്പലങ്ങളുടേതല്ല ഒരു വാതിലും എല്ലാ കാലത്തേക്കും മറ്റുള്ളവർക്ക് മുമ്പിൽ അടച്ചിടാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി അത് തുറക്കും. ആക്രമണമുണ്ടായപ്പോൾ തിരിച്ച് ആക്രമിച്ചില്ല എന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ പരാജയപ്പെടുമായിരുന്നു. മഹാത്മജി നമ്മെ പഠിപ്പിച്ച പാഠങ്ങളായിരിക്കണം നമ്മുടെ കരുത്ത്. സഹനസമരങ്ങളെ എല്ലാ കാലത്തേക്കും തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.

0: എല്ലാ പരാജയങ്ങളും താൽക്കാലികമാണ്, ആത്യന്തിക വിജയം നമ്മുടേതായിരിക്കും. അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിൻ്റെ തുടർച്ച വീണ്ടും ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞിട്ടാണ് കേളപ്പൻ കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോയത്. ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടിയുള്ള യാത്രയിൽ രാമർ പങ്കെടുത്തിരുന്നില്ല. കേളപ്പൻ എത്തുന്ന എല്ലാ പരിപാടികളിലും പങ്കുചേരണമെന്ന് രാമർ വിചാരിച്ചിരുന്നുവെങ്കിലും ഇതിന് കഴിഞ്ഞില്ല. ആറാട്ടടുക്കാറാവുമ്പോൾ തേങ്ങയ്ക്ക് വില കൂടുന്ന സമയമാണ്. കൊട്ടത്തേങ്ങയും പച്ചത്തേങ്ങയും കഴിയുന്നത്ര വലിയങ്ങാടിയിലെത്തിക്കും. തേങ്ങ വിറ്റ് കൂടുതൽ പണം കൊണ്ടുവരാനുണ്ടെങ്കിൽ രാമറാണ് കോഴിക്കോട്ടേക്ക് പോകാറുള്ളത്. അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യം വലിയങ്ങാടിയിൽ രാമറിന് പോകേണ്ടി വന്നു. കോഴിക്കോട്ടേക്ക് പോകാൻ മറ്റൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു, ചേക്കുവിനെ കാണണം. ഇതിനു മുമ്പ് പോയപ്പോഴൊന്നും അയാളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ജയിലിലായിരുന്നു. ഹജൂർ കച്ചേരിക്ക് മുമ്പിൽ കൊടിയും പിടിച്ച് കിടന്നതിന്റെ പേരിൽ കോടതി അയാളെ ശിക്ഷിച്ചിരിക്കുകയായിരുന്നു. കാലാവധി കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത്. അൽ അമീൻ ആഫീസിൽ പോയപ്പോൾ അറിഞ്ഞു, ശിക്ഷ കഴിയാൻ ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടിയുണ്ട്. ചേക്കു ജയിലിൽ പോയ വിവരമറിഞ്ഞപ്പോൾ തന്നെ അത്ഭുതമാണ് തോന്നിയത്. വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിലാണ് അയാൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്ന ചേക്കു എങ്ങനെയിരിക്കുമെന്ന് സങ്കല്പിക്കുവാൻ രാമർ ശ്രമിച്ചു. തിരിച്ചു വരുമ്പോൾ കോരപ്പുഴയിലെ കടത്ത് കടക്കുവാൻ ചങ്ങാടം കിട്ടാൻ വൈകി. അത് കാരണം കാളവണ്ടി തക്ഷൻകുന്നിലെത്തിയത് നേരം പുലർന്നു വരുമ്പോഴായിരുന്നു. അപ്പോൾ നിരത്തിനിരുവശവും പലയിടത്തായി ആളുകൾ കൂടിയിരിക്കുന്നതാണ് കണ്ടത്. ഈ പുലർച്ചയ്ക്ക് എന്താണിങ്ങനെ? അലിഞ്ഞുപോയിട്ടില്ലാത്ത ഇരുട്ട് പലരുടെയും മുഖത്തായി ചിതറിക്കിടപ്പുണ്ടായിരുന്നു. പറങ്ങോടന്റെ ഭാര്യ മന്തിയമ്മ രണ്ടു കൈയും തലയിൽ അമർത്തി വെറും നിലത്തിരുന്ന് നിലവിളിക്കുന്നു, ഓരിമ്മള കേളപ്പജീനൊക്കെ അടിച്ച് പായിച്ചില്ല മക്കളെ. തീയരെയും പുലയരെയും കൂട്ടി അമ്പലത്തിൽ കടക്കുവാൻ കേളപ്പൻ പോകുമെന്ന് നേരത്തെ കേട്ടിരുന്നു. ഇത് ഇങ്ങനെയാണോ അവസാനിച്ചത്? ആരാണ് അദ്ദേഹത്തെ അടിച്ചത്? അതിനെക്കുറിച്ച് അവിടെ നിൽക്കുന്ന ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. അമ്പലത്തിൽ തൊഴാൻ പോയ തീയരെയും പുലയരെയും ആരോ ചിലർ അടിച്ചു ഓടിച്ചുവെന്നേ അവർക്കറിയാമായിരുന്നുള്ളൂ. ഇരുട്ടായതുകൊണ്ട് തിരിച്ചറിയാനും പ്രയാസമായിരുന്നു. കേളപ്പൻ പറഞ്ഞത് കാരണം തിരിച്ചെതിർക്കാതെ എല്ലാ അടിയും അവർ ഏറ്റുവാങ്ങി. മടങ്ങാൻ പറഞ്ഞപ്പോൾ മടങ്ങുകയും ചെയ്തു. ഇതുമാത്രമായിരുന്നു അവിടെ കൂടിയിരുന്നവർക്ക് പറയാനുണ്ടായിരുന്നത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: നോവൽ പാരായണം വീണ്ടും രാത്രി 8:45 കേൾക്കാം.
3: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
4: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
4: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
5: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाए। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
2: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
2: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
2: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: എന്ത് പഠിക്കണം, എന്താകണം?
7: കരിയർ ഗൈഡൻസ്.
6: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
8: ഹലോ.

0: മെത്തത്തുനിന്ന് വിളിക്കുന്നു.
1: എന്റെ
0: മകള് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം അറിയാനായിരുന്നു.
1: മോള് കൂടെ ഉണ്ടോ?
0: ഇല്ല,
1: മോള് കൂടെ ഇല്ല അല്ലേ. എത്ര മാർക്ക് ഉണ്ടായിരുന്നു
0: ഇതുവരെയുള്ള? CGPA 7.5.
1: അത് മതി, നന്നായിട്ടുണ്ട്. സപ്ലിമെന്ററി ഒന്നും ഉണ്ടായില്ലല്ലോ അല്ലേ?
0: ഇല്ല,
1: നന്നായിട്ട് പഠിച്ചു. പിന്നെ വല്ല ഇന്റേൺഷിപ്പിന് പോയോ?
0: ശരിക്കും
1: നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇപ്പൊ എല്ലായിടത്തും കുറവാണ്. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ഈ രണ്ടാം സെമസ്റ്റർ മുതൽ ഒരു 4 സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പിന് പോകണം. അപ്പൊ ജോലി കിട്ടും, ഏതെങ്കിലും ഒരു കമ്പനി തരും. ഇന്റേൺഷിപ്പ് കമ്പനികളാണ്, ഗവൺമെന്റ് ബേസ്ഡ് ആണ്. അവിടേക്ക് റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ഒക്കെ നടത്തിയാണ്. നമുക്ക് പ്രൈവറ്റ് കമ്പനികൾ കുറയുണ്ട്. ആദ്യം ബിടെക് ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് ഫസ്റ്റ് ജോലി ഒരു പ്രൈവറ്റ് കമ്പനി, ചെറിയ ജോലിയായിരിക്കും. അവിടെ നമ്മൾ വർക്ക് ചെയ്ത് 1-2 കൊല്ലം കൊണ്ട് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് പടിപടിയായിട്ട് വലിയ കമ്പനി കയറാം. അതാണ് എന്റെ കരിയർ മെത്തേഡ്, മനസ്സിലായോ? അപ്പൊ കുട്ടിക്ക് ഇപ്പൊ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പകരം അത് തന്നെയാണ് സംഭവം, ഒരു വേറെ വാക്കായിട്ട് പറയും അപ്പരന്റിഷിപ്പ് എന്ന് പറയും. പേടുണ്ട്, അതായത് ചെറിയൊരു നമുക്ക് സ്റ്റൈപ്പൻഡ് വന്നുകൊണ്ട് കമ്പനികളിൽ നമുക്ക് അപ്പരന്റിഷിപ്പിന് പോവാം. അങ്ങനെ ഒരു 3 മാസത്തെയോ 6 മാസത്തെയോ 1 കൊല്ലത്തെയോ ഒരു അപ്പരന്റിഷിപ്പ്, ആ കമ്പനിയുടെ വലുപ്പം അനുസരിച്ച് നമ്മൾ പോയാൽ നമുക്ക് ആ മാസം ചെറിയൊരു ശമ്പളവും കിട്ടും. പഠിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അതേമാരിയുടെ കമ്പനി ജോലി കിട്ടും. അപ്പൊ മോളോട് പറയേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ബിടെക് ഇലക്ട്രോണിക്സ് ECE പഠിച്ചവർക്കുള്ള അപ്പരന്റിഷിപ്പിന്റെ കമ്പനികളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും, അതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറയാം. നമുക്ക് മെനക്കെട്ട് നിൽക്കുന്ന നന്നാക്കി ബയോഡാറ്റയ്ക്ക് റെഡിയാക്കി അപ്ലൈ ചെയ്താൽ 2 ആഴ്ച കൊണ്ട് അപ്പരന്റിഷിപ്പ് കിട്ടും, പല കുട്ടികളും കിട്ടുന്നുണ്ട്. അതിലോട്ട് പോകാൻ പറയാം. അപ്പൊ ജോലി ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിക്കോളും. പിന്നെ കൂടെ എന്തായാലും നമ്മൾ അപ്പരന്റിഷിപ്പ് ജോലി കിട്ടാൻ 6 മാസം എടുക്കും. ജോലി ഷുവർ ആണ്, ഒരു എഫേർട്ട് നടത്തിയാൽ മതി കേട്ടോ. നല്ല പഠിത്തവും നല്ല മാർക്കുള്ള കുട്ടിയാ കേട്ടോ. ഓക്കെ എന്നാൽ.
2: ആകാശവാണി FM വാർത്തകൾ.
3: പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവച്ചു. ന്യൂസിലാൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ കാറും ഡീസൽ ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 6 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മുംബൈ പൂനെ റൂട്ടിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ഈ മാസം 17 വരെ സെൻട്രൽ റെയിൽവേ 22 പതിവ് ട്രെയിനുകളും 8 പ്രത്യേക സർവീസുകളും റദ്ദാക്കി. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുനദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റെസിഡന്റ് മെത്രാപ്പൊലീത്ത ഡോക്ടർ കുരിയാക്കോസ് മാർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 7ാം തരം തുല്യതാ പരീക്ഷ ഇന്നും നാളെയും. കോഴിക്കോട് ജില്ലയിലെ 7 സ്കൂളുകളിൽ 32 ഭിന്നശേഷിക്കാരടക്കം 100 പഠിതാക്കൾ പരീക്ഷ എഴുതും. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോസ് ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം.
2: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഹാവ് ബീന മാഡം, ആ മാനേജർ സാറിന് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് ഫോണിൽ എന്തോ തോണ്ടി വരുമായിരുന്നു. അപ്പൊ അവിടെ ആ ഓടയിൽ പൊട്ടിക്കിടക്കണ സ്ലാബില്ലേ, അതി ചവിട്ടി ദേ കിടക്കണു ഓടയിൽ.
2: സുമേഷ്, ഐ ഹേർഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഓണസ്റ്റ്ലി ലുക്കിംഗ് അറ്റ് യുവർ ഫേസ് യു ആർ സീക്രട്ട്ലി എൻജോയിങ് ഹിസ് ഡൗൺഫോൾ. അറിയിൻ്റ് യു, ഇതിനൊക്കെയാണ് ഇംഗ്ലീഷില് ഷോർട്ട് ആൻഡ് ഫ്രൈഡ് എന്ന് പറയുന്നത്.
1: എന്താ മാഡം, ഷാഡോ ഷാഡോ ഫ്രൈഡേ അല്ലേ? ആ വെള്ളിയാഴ്ച ഷാഡോ പോലീസ് നിൽക്കുന്ന കാര്യം ആ ഞാനും വായിച്ചു.
2: ഓ പ്ലീസ്, ഷാഡോ ഫ്രൈഡേ, ഇറ്റ് ഇസ് ഷോർട്ട് ആൻഡ് ഫ്രൈഡ് SCHAD.

0: ഇ എൻ എഫ് ആർ ഇ യു ഡി ഇ ഷാഡൻ ഫ്രൈഡ. ഇതൊരു ജർമ്മൻ വാക്കാണ്, പക്ഷെ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ.
1: ഷാഡ അത് വേണ്ട. അല്ല അർത്ഥം എന്താ മാഡം?
0: ഇറ്റ് മീൻസ് പ്ലെഷർ ഡിറൈവ്ഡ് ബൈ സംവൺ ഫ്രം അനദർ പേഴ്സൺസ് മിസ്ഫോർച്യൂൺ. അതായത് മറ്റൊരാൾക്കൊരു കഷ്ടപ്പാടോ പരാജയമോ ഒക്കെ ഉണ്ടാവുമ്പോഴേ നമുക്ക് ഈ ഉള്ളിൽ തോന്നണ ഒരു സന്തോഷം ഉണ്ടല്ലോ അത്.
1: ഓ, നമ്മുടെ നാട്ടിൽ ഈ ആരാന്റെ അമ്പയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല രസമെന്നൊക്കെ പറയും പോലെ അല്ലേ. മാഡത്തിന് ഈ വാക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നണുണ്ടല്ലോ.
0: ഓഫ് കോഴ്സ്, ഇങ്ങനെയുള്ള പവർഫുൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടുന്നത്. തനിക്കൊന്നും ഇതൊന്നും ഉച്ചരിക്കാൻ പോലും അറിയാൻ പാടില്ല. പറയൂ, ഷാഡൻ ഫ്രൈഡ.
1: ഷാഡൻ ഫ്രോയിഡ. ഷാഡൻ ഫ്രോയിഡ. ഓ, കിട്ടി മാഡം. അപ്പൊ മറ്റുള്ളവർക്ക് പണി കിട്ടുമ്പോ ഈ വാക്ക് ഉപയോഗിച്ചാ മതി.
0: അപ്പൊ പൊക്കോളൂ, ഐ എം വെരി ബിസി ഹിയർ.
1: അല്ല മാഡം, ഞാൻ വന്നത് ആ മാനേജർ സാറ് കാലടിഞ്ഞ് ആശുപത്രിയിൽ പോയി, ഒരു മാസം ലീവില്ല. ആ പണി കൂടെ മാഡത്തിന് അഡീഷണൽ ചാർജ് ഇട്ടിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് മാഡം.
0: ഓ കർത്താവേ, അല്ലെങ്കിൽ തന്നെ രാത്രി 8 ഓഫീസിൽ നിന്ന് ഇറങ്ങണത്. ഇനി മാനേജറിന്റെ പണിയും കൂടെയോ? എപ്പോ വീട്ടിൽ പോകാനാ?
1: ഷാഡൻ ഫ്രോയിഡയുടെ ഒരു കിക്ക്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

പ്രിയരെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഗായകർ ഒരുപാട് നമ്മുടെ യുവവാണിയിൽ അതിഥികളായി പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായി പാട്ടുപാടുന്ന ഒരു അച്ഛനും മകനുമാണ് ഇന്നത്തെ യുവവാണിയിൽ പങ്കെടുക്കുന്നത്. അനിൽ ജേക്കബ്, മകൻ ക്രിസ്റ്റി അനിൽ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായി അവരെങ്ങനെയാണ് പാടുന്നതെന്ന് നമുക്കിപ്പോൾ കേട്ടിട്ട് വരാം.

0: ക്രിസ്റ്റിയനിൽ അച്ഛൻ അനിൽ ജേക്കബ്. അപ്പോൾ ചൂളമടിച്ച് പാട്ട് പാടുന്നത് വളരെ പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന രണ്ടുപേരാണ് ഇവർ, അതായത് വിസ്ലിംഗ് സംഗീതം. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നതെന്നും അവരുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുമെല്ലാം നമുക്ക് ഇന്നത്തെ യുവവാണിയിലൂടെ ചോദിച്ചറിയാം, ഒപ്പം അവരുടെ സംഗീതം ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം.
1: താങ്ക് യു.
2: താങ്ക് യു.
0: അപ്പോൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഇന്നത്തെ യുവവാണി. അനിൽ ജേക്കബ് ആണ്

0: ഇതിന് മറുപടി നമ്മളോട് പറയുന്നത്.
1: നമസ്കാരം. വിസിലിംഗ് എന്നത് താരതമ്യേന പുതിയൊരു കലയായിട്ട് വേണം കരുതാനായിട്ട്. സാധാരണ ആളുകൾ വോക്കലിലൂടെ പാടുന്നത്, ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ വിസിലിലൂടെ പാടുകയാണ്. ഇത് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ആരംഭിച്ചതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാദർ ചെറുതായിട്ട് വിസിൽ ചെയ്യുമായിരുന്നു. അന്ന് കാവാലം, ചുണ്ടൻ വള്ളം മുതലായ പാട്ടുകളൊക്കെ ചാച്ചൻ വിസിൽ ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ചെറുപ്പത്തിൽ വളർന്നത്.
0: അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്
1: ജേക്കബ്, ഇപ്പോൾ ഇല്ല. അപ്പോൾ ചാച്ചനിങ്ങനെ ഒക്കേഷണലി വിസിൽ ചെയ്യുന്നതൊക്കെ കേട്ടിട്ട് വളർന്നത്. അപ്പോൾ ഈ വിസിലിംഗ് എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിലേക്ക് വന്നു. അങ്ങനെ പതുക്കെ പതുക്കെ പാട്ടുകൾ വിസിൽ ചെയ്ത് തുടങ്ങി. പിന്നീട് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വിസിൽ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ പല സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായതും, അങ്ങനെ ഒരു കൂട്ടായ്മ വിസിലിന് വേണ്ടിയിട്ട് ഫോം ചെയ്യാനിടയായതൊക്കെ. അങ്ങനെയാണ് വിസിലിംഗിലേക്ക് എത്തുന്നത്.
0: താങ്കളുടെ സ്ഥലം എവിടെയാണ്?
1: ഞാൻ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം സ്വദേശിയാണ്.
0: വിസിലിംഗ് കൂട്ടായ്മ എവിടെയാണ് തുടങ്ങിയത്?
1: വിസിലിംഗ് കൂട്ടായ്മ എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്നാൽ ലോകത്തിലെ എമ്പാടുമുള്ള മലയാളി വിസിലർമാരുടെ ഒരു കൂട്ടായ്മയാണിത്. വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്നറിയപ്പെടും. ലോകത്തിലെ പല സ്ഥലത്തായിട്ട് പല ജോലികൾ ചെയ്യുന്ന ചെറുപ്പക്കാർ മുതൽ വയസ്സായവർ വരെയുള്ള സ്ത്രീകൾ പുരുഷന്മാർ വ്യത്യാസമില്ലാതെ നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. വളരെ നല്ല രീതിയിൽ പ്രോഗ്രാമുകളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞാൻ അതിൻ്റെ ഒരു ഫൗണ്ടറും മെമ്പറും ഒരു ഭാരവാഹിയുമാണ്.
0: ശരി, എത്ര പേരുണ്ട് ആ കൂട്ടായ്മയിൽ?
1: ഇപ്പോൾ ഏകദേശം 600 മെമ്പേഴ്സാണ് ഈ അസോസിയേഷനുള്ളത്.
0: അപ്പോൾ നമുക്ക് ക്രിസ്റ്റിയിലേക്ക് വരാം. ക്രിസ്റ്റി എന്താണ് ചെയ്യുന്നത്?
2: ഞാനിപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു.
0: എവിടെയാ?
2: ഞാൻ കൂത്താട്ടുവസനടുത്തുള്ള മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത്.
0: അവിടെയാണ് പ്ലസ് ടു പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ കണ്ടിട്ടാണോ ഈ വിസിലിംഗിലേക്ക് വന്നത്?
2: എൻ്റെ ചെറുപ്പത്തിൽ അപ്പ ഇങ്ങനെ പാടി നടക്കുമ്പോൾ അത് കേട്ട് ഞാൻ ചുമ്മാ പാടി പഠിച്ച് അങ്ങനെ വന്നതാണ്.
0: ശരി, സാധാരണ എല്ലാം അച്ഛന്മാർ ചെയ്യുന്നു എന്ന് കരുതി മക്കൾക്ക് അതിൻ്റെ ഒരു വാസന ഉണ്ടാവണം എന്നില്ല, പക്ഷെ ക്രിസ്റ്റിക്ക് അത് ഉണ്ടായി
2: അല്ലേ.
0: ഒരു ഏത് പ്രായത്തിലാണ് ഇങ്ങനെ വിസിലിംഗ് തുടങ്ങിയത് ക്രിസ്റ്റി?
2: ഞാനൊരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കാൻ തുടങ്ങി.
0: അതിങ്ങനെ ആദ്യ അച്ഛനെയാണോ കേൾപ്പിച്ചത്?
2: ഞാൻ ചുമ്മാ വീട്ടിൽ കൂടെ നടക്കുമ്പോ പാടി നടക്കുമായിരുന്നു അങ്ങനെ.
0: അപ്പോ ഒടുവിൽ അച്ഛന ആ കൂട്ടായ്മയിൽ ഒരു അംഗമാക്കി. ശരി, അപ്പോ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും മറ്റൊരു പാട്ട് ആസ്വദിച്ചിട്ട് വരാം.

0: അപ്പോൾ ഈ വിസിലിങ്ങിന്റെ കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത്രയും ആളുകളെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അത് അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഉണ്ട് എന്നറിഞ്ഞത് എങ്ങനെയാണ്?
1: സോഷ്യൽ മീഡിയ ഇതിന് വളരെയധികം ഞങ്ങളെ സഹായിച്ചു. നമ്മൾ വിസിൽ ചെയ്ത് പാട്ടുപാടി

0: ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ പോലെയുള്ള മീഡിയങ്ങളിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ, ഇതിന് കഴിവുള്ള ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ചില ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ മീറ്റപ്പ് വെച്ചു, ഒരേ മനസ്സുള്ള ഒരേ ഇഷ്ടങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി പുതിയ പുതിയ പദ്ധതികളിലേക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് കരസ്ഥമാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അതോടൊപ്പം തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കാനായിട്ട് ഞങ്ങളുടെ സംഘടനയിൽ ഒട്ടനവധി ആൾക്കാർക്ക് സാധിക്കുകയുണ്ടായി.
1: ക്രിസ്റ്റിയോടാണ് അടുത്ത ചോദ്യം. സ്കൂളിൽ ഇതൊക്കെ അവതരിപ്പിക്കാറുണ്ടോ?
2: സ്കൂളിൽ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ആനുവൽ ഡേക്കും അങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോൾ എന്നെ അതിൽ കൂട്ടാറുണ്ട്.
1: ഇതൊക്കെ ആദ്യം കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം? സ്കൂളിലെ കൂട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ?
2: എല്ലാവരും നല്ല പ്രോത്സാഹനം തന്നു. അങ്ങനെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു.
1: ഇപ്പോഴും സപ്പോർട്ട് കിട്ടും?
2: സപ്പോർട്ടുണ്ട്.
1: അപ്പോൾ വേദി

0: ഇതൊക്കെ ആദ്യം കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം? സ്കൂളിലെ കൂട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ?
1: എല്ലാവരും നല്ല പ്രോത്സാഹനം തന്നു, അങ്ങനെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു.
0: ഇപ്പോഴും സപ്പോർട്ട്
1: ഇപ്പോഴും
0: കിട്ടുന്നുണ്ട്.
1: സപ്പോർട്ടുണ്ട്.
0: അപ്പോൾ വേദികളിൽ അച്ഛനോടൊപ്പം ഒരുപാട്
1: ആ
0: ഈ
1: ഞാൻ
0: പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ.
1: അവതരിച്ചിട്ടുണ്ട്.
0: ഏത് പ്രായം മുതലാണ് വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്?
1: ഞാൻ അതേ പ്രായം തൊട്ട് ഒരു 5-ാം ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് പോകാറുണ്ട്.
0: അപ്പോൾ ഈ ഒരു ചെറിയ കൊച്ച് ഇങ്ങനെ വേദികളിൽ വന്നതെന്ന് വിസിൽ ചെയ്ത് പാട്ട് പാടുന്ന കാണുമ്പോൾ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ആളുകളുടെ?
1: നല്ല കയ്യടിയും നല്ല സപ്പോർട്ടും കിട്ടാറുണ്ട്.
0: പ്രോത്സാഹനം
1: പ്രോത്സാഹനം
0: ഒരുപാട്
1: നല്ലപോലെ
0: ഉണ്ട്
1: കിട്ടാറുണ്ട്.
0: അല്ലേ? ഓക്കെ, ശരി.
2: ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ കുറച്ചധികം കഴിവുള്ള കൊച്ചുകുട്ടികൾ കുറച്ച് കാലം മുമ്പും ഇപ്പോഴും എല്ലാം കുഞ്ഞു പിള്ളേർ വരാറുണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം. പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ ഒരു സ്ത്രീയാണ്. അതുപോലെ ഒത്തിരി പെൺകുട്ടികളൊക്കെ ഈ സംഘടനയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമുകളിലൊക്കെ ഒത്തിരി വേദികൾ നമുക്ക് ഈ ഉത്സവങ്ങളോടനുബന്ധിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ഗാനമേള പോലെ അങ്ങനെ ഒത്തിരി വേദികളിൽ പെർഫോം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഈ വർഷങ്ങളിൽ സാധിച്ചു.
0: സാധാരണ ഇങ്ങനെ വിസ്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ, ചൂളമടിക്കുക എന്ന് പറയുമ്പോൾ, നമ്മളത് ബന്ധിപ്പിക്കുന്നത് പുരുഷന്മാരുമായിട്ടാണ് കൂടുതൽ അല്ലേ? പക്ഷേ സ്ത്രീകളും ഈ രംഗത്ത് ഒരുപാടുണ്ട്.
2: തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. പലപ്പോഴും അവർക്ക് അവരുടെ കഴിവ് പുറത്തേക്ക് കാണിക്കാൻ ഒരു വേദി കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ വേൾഡ് ഓഫ് വിസ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഞങ്ങളുടെ തന്നെ വാട്സാപ്പിലും ഞങ്ങളുടെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം അവരുടെ കഴിവുകൾ അവർക്ക് വിസിൽ ചെയ്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പല സ്റ്റേജ് പെർഫോമൻസിലും സ്ത്രീകൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് കാണികളും അവർക്ക് വളരെ അധികം പ്രോത്സാഹനം
0: പ്രോത്സാഹനം
2: കൊടുക്കുന്നുണ്ട്.
0: കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെ ചമ്മലൊക്കെ മൂലം ആരെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അവസരമാണ്.
2: തീർച്ചയായിട്ടും
0: ശരി, അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ?
2: തീർച്ചയായിട്ടും.

0: ഈ വിസ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണോ? അതോ ഇത് സ്വതസിദ്ധമായ ഒരു വാസനയുള്ളവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണോ?
1: അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ചുണ്ട് കൂർപ്പിച്ച് വായു അകത്തേക്കോ പുറത്തേക്കോ ശക്തിയായി ബ്ലോ ചെയ്യുമ്പോഴാണ് വിസിലുണ്ടാവുന്നത്. എല്ലാവരും തന്നെ പലർക്കും വിസിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേഷൻ അതിന് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ചെറുതായിട്ടെങ്കിലും വിസിൽ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരെ അവർക്ക് വിസിലിങ്ങിലുള്ള കഴിവ് കൂടുതലാക്കി മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കാറുണ്ട്.
0: ആണല്ലേ?
1: ആ, അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറ്റുമെന്ന് തന്നെയാണ്.
0: ഓ ശരി. ഒരുപാട് നമ്മുടെ ചുണ്ടുകളും ശ്വാസകോശമൊക്കെ ഇതിനു ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഈ ശ്വാസം നിയന്ത്രിക്കാനും നമ്മുടെ ചുണ്ടുകളുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാനും ഒക്കെ എന്താണ് ചെയ്യുന്നത്?
1: അതെ, നമ്മൾ കോവിഡ് സമയത്ത് ഓർക്കുന്നുണ്ട്, നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടിപ്പായിട്ട് ഈ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു ടിപ്പൊക്കെ നമ്മൾ മെഡിക്കൽ ഇതായിട്ട് പറയുമായിരുന്നു. വിസിലിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ശ്വാസ നിയന്ത്രണമാണല്ലോ. അപ്പോൾ പല പാട്ടുകൾക്കും ശ്വാസം കൂടുതൽ നിയന്ത്രിച്ച്, പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് ഊതി വിടുകയാണ്, അപ്പോൾ ശ്വാസം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് കുറച്ച് ആരോഗ്യപരമായ ബെനിഫിറ്റ്സും കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
0: ശരി. അപ്പോൾ ഈ വിസ്ലിംഗിൽ തന്നെ പല രീതിയിലുള്ള ചൂളമടി ഉണ്ടോ?
1: അതെ, വിസ്ലിംഗ് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ ചുണ്ടുകൾ കൂർപ്പിച്ച് വായു പുറത്തേക്ക് തള്ളുന്ന രീതി, ബ്ലോ ഔട്ട്. അത് ഒരു പക്ഷേ കൂടുതൽ ആൾക്കാർ സമൂഹത്തിൽ ചെയ്യുന്നത് അങ്ങനെയാണ്.
0: അത് ഒന്ന് നമുക്ക് ഉദാഹരണം കൂടെ കാണിച്ചു കൊടുത്താൽ രസമായിരിക്കും.
1: തീർച്ചയായിട്ടും പുറത്തേക്ക് വിസിൽ ചെയ്യുന്നത് ഇതാണ്, പുറത്തേക്ക് വിസിൽ ചെയ്യുന്നത്, നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചുണ്ട് കൂർപ്പിച്ചിട്ട് ബ്ലോ ഔട്ട് ചെയ്യുന്നത്. ഇത് തന്നെ അകത്തേക്ക് സെയിം രീതിയിൽ ചുണ്ട് കൂർപ്പിച്ച് പുറത്തേക്ക്, ചിലപ്പോൾ കേൾവിയിൽ വ്യത്യാസം തോന്നിക്കൊള്ളണമെന്നില്ല, പക്ഷേ കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുകൂടാതെ പിന്നെ പലരെയും കണ്ടിട്ടുണ്ടാവും ടീത്ത് വിസ്ലിംഗ് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ചിരിച്ച മുഖമായിട്ടിരിക്കും. ഉദാഹരണത്തിന് ഇത് ടീത്ത് വിസ്ലിംഗ് ആണ്. ഇതിനകത്ത് വായ ചുണ്ടുകൾ ചെറുതായിട്ട് തുറന്നിരിക്കും, പല്ലുകൾ ഒരു പക്ഷേ അകന്നിരിക്കുന്നില്ല. അവർ ആ ഒരു
0: പല്ലുകൾ ചേർത്ത് വെച്ചാണ് എനിക്ക് കാണാം.
1: അതെ അതെ. പിന്നെ മറ്റു ചില വിസിലുകൾ, ഇപ്പം ക്രിസ്റ്റിയുടെ തന്നെ വിസില് ചുണ്ടിൻ്റെ ഒരു കോണിലൂടെ ചെറിയ ഓപ്പണിങ്ങിൽ അതിലൂടെ ശ്വാസം വന്നിട്ടാണ്.
0: ഒന്ന് കാണിക്കാമോ അത്? ഓക്കെ. അപ്പോ ക്രിസ്റ്റിയുടെ ഇപ്പൊ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ ചുണ്ടിന്റെ ഒരു സൈഡിലൂടെയാണ് വരുന്നത്. ഇപ്പൊ നടുക്കുകൂടെയല്ല, ചുണ്ടിന്റെ നടുക്കുകൂടെയല്ല ശ്വാസം പുറത്തേക്ക്.
1: അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കൂടുതലും ശ്വാസം ചുണ്ട് കൂർപ്പിച്ച് പുറത്തേക്ക് വിടുന്ന രീതിക്ക് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ തീവ്രത കൂടിയ ഉച്ചസ്ഥായിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്.
0: നമ്മുടെ ഈ പിച്ചും ടോണും ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഇങ്ങനെ പല രീതിയിലുള്ള വിസ്ലിംഗ് മൂലമാണ്.
1: തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാ രീതിയിലും ഈ പല രീതിയിലും വിസിൽ ചെയ്യുന്നവരും പല ലെവലിലുള്ള പാട്ടുകൾ പാടാറുണ്ട്. അപ്പം ഏത് രീതിയിൽ പാടിയാലും പിച്ച് മാനേജ് ചെയ്യാൻ പറ്റും, പറ്റുന്നുണ്ട്.
0: ശരി, അപ്പോൾ ഇനിയൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.

0: വിസിൽ വിശേഷങ്ങളുമായി അച്ഛൻ മകൻ കോംബോ അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവർ അടുത്ത യുവവാണിയിൽ വീണ്ടും എത്തും. കാത്തിരിക്കുക.
1: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
2: യുവവാണി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും എന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ബി എൽ ഡി സി ഫാനുകൾക്ക് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് ബി എൽ ഡി സി? ഉത്തരം, ബി എൽ ഡി സി എന്നാൽ ബ്രഷ്ലെസ് ഡയറക്ട് കറന്റ് എന്നാണ്. ഒരു ബി എൽ ഡി സി ഫാനിൽ പരമ്പരാഗത മെക്കാനിക്കൽ ബ്രഷുകൾക്ക് പകരം മോട്ടോറിന്റെ വേഗതയും ഭ്രമണവും നിയന്ത്രിക്കാൻ ഒരു സ്ഥിരമായ മാഗ്നറ്റിക് റോട്ടറും ഒരു ഇലക്ട്രോണിക് കൺട്രോളറും ഉപയോഗിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ പരമ്പരാഗത എ സി ഫാനുകളേക്കാൾ 65% വരെ കുറവ് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ വൻതോതിലുള്ള ഊർജ്ജ ലാഭം, ഇൻവെർട്ടറിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ള കഴിവ്, നിശബ്ദമായ പ്രവർത്തനം, ഫാനുകളെ റിമോട്ട് വഴി നിയന്ത്രിക്കാൻ കഴിയും എന്നിവയാണ്. ചിന്താശകലം. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് ഈ ഭൂമി നൽകുന്നു. എന്നാൽ എല്ലാവരുടെയും അത്യാഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളത് ഇവിടെയില്ല. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ഡയറിയുടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ ഒരു ശനിയാഴ്ച ആശംസിക്കുന്നു.

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിജയ് യേശുദാസ്, മൃദുല വാര്യർ എന്നിവർ പാടിയത്. ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോവിന്ദ് മേനോൻ.

0: സന്തോഷ് വർമ്മ വരികൾ എഴുതി പാടിയ ഗാനം, കൂടെ പാടിയത് വിജയ് യേശുദാസ്, ചിത്രം ചാർലി. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഗോപി സുന്ദർ.
1: അരിതരി കളയരു തരിതരി കളയരു ദുരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമെഴിരുതേ. പല നര കയറിയ വഴയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുദിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പല നര കയറിയ വഴയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുദിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു ദുരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമെഴിരുതേ. അരിതരി കളയരു തരിതരി കളയരു.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3 സമയം 8:40 കഴിഞ്ഞ് 40 മിനിറ്റും 40 സെക്കൻഡും.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മുനിസിപ്പൽ പാർക്കിന് സമീപം ബാങ്ക് ജംഗ്ഷൻ ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി അയാളുടെ മാനസിക ശാരീരിക നിലകളെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
1: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു.
0: ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മുനിസിപ്പൽ പാർക്കിന് സമീപം ബാങ്ക് ജംഗ്ഷൻ ആലുവ. ഫോൺ 9544066622. 9544066662.
2: ഇന്ന് ഈ പരിപാടിയിൽ വൃക്കയിലെ കല്ലുകളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ ദീപ രാംനാഥുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് കിഡ്നി സ്റ്റോൺസിനെ കുറിച്ചാണ്, അതിനുള്ള ഹോമിയോപ്പതി പ്രതിവിധി. ശരിക്കും കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?
4: കല്ല് എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള കല്ലുകൾ നമ്മുടെ കിഡ്നിയിലും കിഡ്നിയുടെ യുറേറ്ററിലും ബ്ലാഡറിലും ഒക്കെ രൂപപ്പെടാം. കല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ളൊരു വേദനയാണ്. പക്ഷേ എല്ലാ കല്ലുകൾക്കും തുടക്കത്തിൽ തന്നെ വേദന ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കിഡ്നിയിലുള്ള കല്ലുകൾക്ക് സാധാരണ സിംപ്റ്റംസ് അങ്ങനെ കാണിക്കാറില്ല. ആ കിഡ്നിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി യുറേറ്ററിലേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ടും ആ സിവിയർ ആ പെയിൻ അഗോണൈസിങ് പെയിൻ അനുഭവപ്പെടാറുള്ളത് സാധാരണ രോഗികളിൽ.
3: ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും?
4: ആദ്യം വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ വേദന തന്നെയാണ്. അത് പെട്ടെന്നായിട്ട് സഡൻ ആയിട്ട് വരുന്ന ഒരു വേദന ആവാം. ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ മുന്നിലേക്ക് സൈഡിലൂടെ മുന്നിലേക്ക് ലോവർ അബ്ഡോമനിലേക്ക് വന്ന് അടിവയറ്റിലേക്ക് വന്ന് അവിടെ നിന്ന് നമ്മുടെ ഗുഹ്യ ഭാഗത്തേക്ക് ഗ്രോയിനിലേക്ക് വരെ റേഡിയേറ്റ് ചെയ്യുന്ന സിവിയർ പെയിൻ ആയിരിക്കും അത്. നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും തന്നെ പറ്റാത്ത, അത്രയും സഹിക്കാൻ പറ്റാത്ത കഠിനമായിട്ടുള്ള ഒരു വേദന തന്നെയാണ് രോഗികൾക്ക് ആദ്യം തന്നെ അനുഭവപ്പെടുക. അതിന്റെ കൂടെ ഉണ്ടാവുന്ന അസോസിയേറ്റഡ് സിംപ്റ്റംസ് ആണ് പിന്നീട് വരുന്നത്. അതായത് മൂത്രം പോവാൻ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ വേദന അനുഭവപ്പെടാം, അല്ലെങ്കിൽ മൂത്രത്തിലൂടെ രക്തം കാണാറുണ്ട് ചില രോഗികളിൽ. ചിലവർക്ക് തീരെ തന്നെ മൂത്രം പോവായിക വരുന്ന ഒരവസ്ഥയിലേക്കും പോവാറുണ്ട്.
3: എന്തായിരിക്കാം കിഡ്നി സ്റ്റോണിന്റെ കാരണം?
4: അതായത് നമ്മുടെ ഫിൽട്രേഷൻ ചെയ്യുന്നതാണല്ലോ കിഡ്നിയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഒരു 180 ലിറ്റേഴ്സോളം ബ്ലഡ് ഒരു ദിവസം കിഡ്നി ഫിൽട്ടർ ചെയ്യാണ്. അപ്പൊ ശരീരത്തിൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകളാണ് റിമൂവ് ചെയ്യണേ. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഈ മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള വേസ്റ്റ്, അതായത് പുറത്തേക്ക് പോവേണ്ടതായിട്ടുള്ള കാൽഷ്യം അല്ലെങ്കിൽ ഓക്സലേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, യൂറിക് ആസിഡ്, ഫോസ്ഫേറ്റ്, അതൊക്കെ ഘടകങ്ങൾ അളവ് കൂടും, കൂടിയിട്ട് റിമൂവൽ നടക്കില്ല. അതാണ് അടിഞ്ഞുകൂടി ക്രിസ്റ്റൽസ് പോലെ ഫോം ചെയ്തിട്ട് അത് സ്റ്റോൺ ആയിട്ട് മാറുന്നത്.
3: അപ്പോൾ ഈ ശരിക്കും ഈ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽസ് ആണെന്ന് പറഞ്ഞു, അത് ഏതിന്റെ എല്ലാം ക്രിസ്റ്റൽസ് ആകാം?
4: ആ കാൽഷ്യം ഓക്സലേറ്റ് ആണ് മെയിൻ ആയിട്ടും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്റ്റോൺ. പിന്നെ സ്ട്രോയിഡ് സ്റ്റോൺ ഉണ്ട്, യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് കൂടുതലും കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് ആണ്.
3: ശരിക്കും കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സാധ്യതകൾ, സാഹചര്യം ഒരുക്കുന്നത് എന്തെല്ലാമാണ്?
4: അത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഈ കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നവരുണ്ട്. അവരിലൊക്കെ അത് അടിഞ്ഞുകൂടിയിട്ട് കല്ലായിട്ട് രൂപപ്പെട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നട്സ്, അതായത് ആൽമണ്ട്സ്, പീനട്സ്, അതിൻ്റെയൊക്കെ ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രീൻസ് തന്നെ, അതായത് സ്പിനച്ച് അല്ലെങ്കിൽ ബീറ്റ്സ്, ആ ചീര, ബീട്രൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ സോയാബീൻ, സോയ് മിൽക്ക്, ഇതിൻ്റെയൊക്കെ അളവ് ഇപ്പോൾ കൂടുതലായിട്ടും ജിമ്മിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവർക്ക് അത് കറക്റ്റ് അളവിലാണോ എടുക്കേണ്ടതെന്ന് പോലും പലരും ശ്രദ്ധിക്കാണ്ട് അമിതമായിട്ട് എടുക്കണവരും ഉണ്ട്. അപ്പൊ നമ്മുടെ കിഡ്നിക്ക് അതെല്ലാം ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള ഒരു എന്താ പറയാ ഒരു കളയാനുള്ള ഒരു ശേഷി കുറയുമ്പോൾ ഇത് അടിഞ്ഞുകൂടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരിൽ ഇങ്ങനെ കിഡ്നി സ്റ്റോൺസിന്റെ സാധ്യത ഉള്ളവരിൽ, അല്ലെങ്കിൽ ഒരു ഫെമിലിയൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഒരു ഹെറിഡിറ്ററി ആയിട്ട് ഫാമിലിയിൽ അത് റൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധനകളിലൂടെ കിഡ്നി സ്റ്റോൺ ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ കിഡ്നി സ്റ്റോൺ എപ്പോഴെങ്കിലും അൾട്രാസൗണ്ട് ചെയ്ത സ്കാനിങ്ങിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻടേക്ക് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ സ്റ്റോണ്, കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ആണെങ്കിൽ അത് മൂത്രത്തിലൂടെ ഈസി ആയിട്ട് പുറത്തേക്ക് കളയാൻ പറ്റും.
3: ഇപ്പൊ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ കാൽസ്യം ഇൻടേക്കിന്റെ കാര്യം, കാൽസ്യം കഴിക്കുന്ന കാര്യം ഡോക്ടർ പറഞ്ഞു, അതുപോലെ
4: വെള്ളം, വെള്ളം ധാരാളം, വിറ്റമിൻ സി ഒരു കാര്യമാണ്. വിറ്റമിൻ സിയുടെ അളവ് കൂടുമ്പോൾ ഇത് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്ത് സ്റ്റോൺസ് കൂടുതൽ അടിഞ്ഞുകൂടാനുള്ള

0: ചാൻസ് അധികമാണ്. അതേപോലെ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലെ തന്നെ ഫാമിലിയൽ ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കോ നമ്മൾ USG ചെയ്ത് ഉറപ്പുവരുത്തണം കിഡ്നി സ്റ്റോൺസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക.
1: ഈ റെഡ് മീറ്റ് അങ്ങനെ
0: റെഡ് മീറ്റും ഇതിനൊരു കാരണമാകാം. മീറ്റ് അതായത് പോർക്ക് ബീഫ് ഇങ്ങനെയുള്ള ഫുഡ് ധാരാളം കഴിക്കുന്നവരിലും ഇത് കാണാം. ഷുഗർ പേഷ്യൻസിന് കൂടുതലായിട്ടും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത് കൊണ്ടും സ്റ്റോൺസ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പിന്നെ അമിത വണ്ണമുള്ളവരിലെ ഒബേസിറ്റി ഒരു കാരണമാകാം. പിന്നെ ഗൗട്ട് ഒരു കാരണമാകാം. പിന്നെ ചില മരുന്നുകൾ, ചില അലോപ്പത്തിക് മെഡിക്കേഷൻസ് അത് കഴിക്കുന്നതിലൂടെയും ഇതേപോലെ സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള
1: സാധ്യത
0: കൂടുതലാണ്.
1: ശരിക്കും ഈ സ്റ്റോൺ ഇപ്പോൾ ഒരു കിഡ്നിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഡോക്ടർ പറയേണ്ട, അത് യൂറിറ്റിലേക്ക് വരും. കിഡ്നി സ്റ്റോൺ വൃക്കയിൽ രൂപപ്പെട്ട് കഴിയുമ്പോൾ അത് മൂത്രനാളിയിലേക്ക് വരുമ്പോഴാണ് വേദന വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്തെല്ലാം സങ്കീർണതകൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യത?
0: ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതൊരു കിഡ്നി സ്റ്റോണിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലെയിംഡ് ആയിട്ട് ഇൻഫെക്ഷന് വന്നിട്ട് കിഡ്നിക്ക് തകരാറ് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് അധികമാണ്. അവിടെ നിന്ന് ഇറങ്ങി വരാണെങ്കിലും അതിലേറെ പ്രോബ്ലമാണ്. കാരണം യുറേറ്റർ എന്ന് പറയുന്ന ആ ട്യൂബ് ഉണ്ടല്ലോ, രണ്ട് സൈഡിലുള്ള ട്യൂബിന് ഒരു 6 mm ഡയമീറ്റർ ആണ് ആകെ ഉള്ളൂ. അത് നമ്മുടെ സ്റ്റോൺസ് ഞങ്ങൾക്ക് ക്ലിനിക്കുകളിൽ ഒരു 14 mm, 15 mm, 16 mm സൈസിൽ വരെയുള്ള സ്റ്റോൺസ് ഉള്ള പേഷ്യൻസ് വരാറുണ്ട്. അപ്പം അവർക്കാണ് ഏറ്റവും സിവിയർ പെയിൻ അനുഭവപ്പെടുക. കാരണം 6 mm ഡയമീറ്റർ ഉള്ള യുറേറ്ററിലൂടെ ഒരു 14 mm അല്ലെങ്കിൽ ഒരു 15 mm സൈസിലുള്ള ഒരു സ്റ്റോൺ ഇറങ്ങി വരുമ്പോൾ എന്തായിരിക്കും വേദന എന്ന് ഊഹിക്കാവുന്നതാണ് അല്ലേ?
1: അപ്പം
0: അത് യെസ് അവിടെ അപ്പം സ്ക്രാച്ച് വന്നിട്ടാണ് അവിടെ നിന്ന് പിന്നെ ബ്ലീഡിങ് വരുന്നത്. അപ്പം അത് വന്ന് സ്റ്റക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ നിന്നുള്ള ആ വേസ്റ്റ് കൊണ്ടുവരുന്ന യൂറിൻ ഉണ്ടല്ലോ അവിടെ സ്റ്റക്കാവും, അവിടെ ബ്ലോക്കേജ് സംഭവിക്കുകയാണ്. ഈ യൂറിൻ തിരിച്ച് റിവേഴ്സ് കിഡ്നിയിലേക്ക് തന്നെ പോകാനും ചാൻസ് ഉണ്ട്. കിഡ്നി ടിഷ്യു നശിക്കാനും ഡാമേജ് ഉണ്ടാവാനും ഫൈനലി ഇറ്റ് വിൽ ലീഡ് ടു കിഡ്നി ഫെയിലിയർ.
1: അതുകൊണ്ട് നമ്മൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ
0: നേരത്തെ കൂട്ടി അറിയണം. അത് വേദന വരുമ്പോൾ ഇതേ റീനൽ കോളിക് എന്നാണ് അതിന്റെ വേദന പറയുന്നത്. അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ ആണ്. അത് വേദന വരുമ്പോൾ ഉടനെ തന്നെ വേണ്ട പരിശോധനകൾ നടത്തിയിട്ട്, അതായത് CT ചെയ്യോ അല്ലെങ്കിൽ USG ചെയ്യോ, അതിലൂടെ നമുക്ക് സ്റ്റോൺസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഉടൻ തന്നെ അതിന്റെ വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് തന്നെ നമുക്കിത് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയാവുന്നതേ ഉള്ളൂ. എത്ര വലിയ സ്റ്റോൺസ് ആണെങ്കിലും ഹോമിയോപ്പതിയിലൂടെ അതൊരു 98% വരെ നമുക്ക് ഈ സ്റ്റോൺസിനെ മൂത്രത്തിലൂടെ പുറത്ത് കളയാൻ പറ്റും. ഒരു 2% മാത്രമായിരിക്കുള്ളൂ സർജറിയിലേക്കൊക്കെ പോകേണ്ട ആവശ്യം വരുള്ളൂ.
1: കിഡ്നി സ്റ്റോണിന്റെ വേദന വരാൻ നമ്മൾ കാത്തിരിക്കണോ? അത് നമുക്ക് നേരത്തെ അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
0: അറിയാൻ ഇതേപോലെ ഫാമിലിയൽ ടെൻഡൻസി ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ every 1 year കൂടുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ല സാധാരണ അങ്ങനെ ആരും കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കി നമ്മൾ സ്കാനിങ്ങിനൊന്നും പോവില്ല. ആ പെയിൻ വരുമ്പോൾ തന്നെയാണ് എല്ലാവരും സ്കാനിങ്ങിന് പോവുള്ളൂ.
1: അതല്ലാതെ മറ്റെന്തെങ്കിലും അബ്ഡോമൻ ഇഷ്യൂ ഉണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് മറ്റെന്തെങ്കിലും?
0: അതെ, അത് ആക്സിഡന്റലി അറിയാം, ആക്സിഡന്റലി അറിഞ്ഞു പോണതായിരിക്കാം. യെസ് അതെ അതെ. പിന്നെ പലവർക്കും പലതരത്തിലുള്ള വയറുവേദനകൾ വരും. അപ്പൊ അതും ഇതും കിഡ്നി സ്റ്റോൺ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് പല ടൈപ്പ് ഓഫ് വേദന വെച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അപ്പെൻഡിസൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊക്കിളിന്റെ ചുറ്റിനുമായിരിക്കും ആദ്യം വേദന വരാം. പിന്നെ ആ വേദന റൈറ്റ് സൈഡ് അടിവയറ്റിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദന ആയിരിക്കും. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം അത് അപ്പെൻഡിസൈറ്റിസ് ആണെന്ന്. അല്ല കിഡ്നി സ്റ്റോണിന്റെ ആണെങ്കിൽ അത് നടുവിനാണ് ആദ്യം വേദന തുടങ്ങുക, അത് പിന്നെ ലോവർ അബ്ഡോമൻ അടിവയറ്റിലേക്ക് വന്നിട്ട് ഗുഹ്യഭാഗത്തേക്ക് നീങ്ങുന്ന വേദനയായിരിക്കാം. ഈ വേദനയുടെ കൂടെ തന്നെ കിഡ്നി സ്റ്റോണിന്റെ പെയിന്റെ കൂടെ തന്നെ അവർക്ക് ഓക്കാനം ഛർദി പോലുള്ളത് വരാം. ചിലർക്ക് ഭയങ്കര സിവിയർ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പനിയെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല ഇനി യൂറിൻ ഇൻഫെക്ഷനും കിഡ്നി സ്റ്റോണും തമ്മിൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഇതേപോലെ റീനൽ കോളിക്ക് വരില്ല. ഇതൊരു നമ്മുടെ കിഡ്നി സ്റ്റോണിന് ഒരു വേവി കൈൻഡ് ഓഫ് വേദനയാണ്, തിരമാല അടിക്കുന്ന പോലത്തെ വേവ്സ് പോലെയുള്ള വേദന. ആ വേദന ഒരിക്കലും യൂറിൻ ഇൻഫെക്ഷന് വരാൻ ചാൻസ് കുറവാണ്. യൂറിൻ ഇൻഫെക്ഷന് മൂത്ര തടസ്സം വരാം, മൂത്രം പോവാതിരിക്കുക, മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റലും വേദന, ഇതൊക്കെ കിഡ്നി സ്റ്റോണിനും ഉണ്ടാകും. പക്ഷേ ഈ നടുവിൽ നിന്നുള്ള വേദന യൂറിൻ ഇൻഫെക്ഷനിൽ ഈ വേവ്സ് പോലത്തുള്ള വേദന ഉണ്ടാവില്ല.
1: നമുക്ക് ഇത് തിരിച്ചറിയാൻ മൂത്രപരിശോധന നടത്തിയാൽ സാധിക്കും.
0: മൂത്രപരിശോധന നടത്തുമ്പോൾ ഇത് യുറേറ്ററിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ RBC പ്രസൻസ് കാണിക്കാറുണ്ട് യൂറിനിൽ. അപ്പം നമുക്ക് മനസ്സിലാക്കാം സ്റ്റോൺ അവിടെ തങ്ങിയിട്ട് സ്ക്രാച്ച് വന്നിട്ട് ബ്ലീഡ് ചെയ്തേക്കണയാണെന്ന്. അല്ലാണ്ടും കാൽഷ്യത്തിൻ്റെ അളവ് യൂറിനിൽ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു ഡൗട്ട് വരാം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും അത് നമ്മൾ USG ചെയ്യുന്നതിലൂടെയോ അല്ലെ CT ചെയ്യുന്നതിലൂടെയാണ് നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കിഡ്നി സ്റ്റോൺ തന്നെയാണോ എന്നുള്ളത്.
1: ഈ കിഡ്നി സ്റ്റോൺ തനിയെ പോകുന്ന അവസ്ഥയുണ്ട്? ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയാൽ
0: തീർച്ചയായിട്ടും
1: തനിയെ പോകാനുള്ള ഒരു സാധ്യത?
0: തീർച്ചയായിട്ടും അത് ചെറിയ സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ

0: അതായത് ഒരു 4 mm 5 mm സൈസിലുള്ള സ്റ്റോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ടോ അങ്ങനെ ധാരാളം നമ്മൾ ഡയറ്റിൽ നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മൂത്രത്തിലൂടെ നമ്മൾ പോലും അറിയാതെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്.
1: ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വളരെയധികം പേടിക്കേണ്ട കാര്യമുണ്ട്, കാരണം കിഡ്നി സ്റ്റോൺ ആയിട്ട് തന്നെ ജീവിക്കാൻ കഴിയില്ല, വലിയ പ്രയാസമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല.
0: അതാ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാ സ്റ്റോൺസിനും വേദന തുടക്കത്തിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, അത് ഇറങ്ങി വരുമ്പോഴായിരിക്കാം വേദന അനുഭവപ്പെടുള്ളൂ. അപ്പൊ കുറെ നാള് ചിലപ്പോൾ ആരും അറിയാതെ തന്നെ കിഡ്നിയിൽ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം സ്റ്റോൺസ് എന്നുള്ളത്. ട്രീറ്റ്മെന്റ് എടുക്കാതെയും കുറച്ച് നാള് നമുക്ക് ചെറിയ സ്റ്റോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ പോവാനും, അതുകൊണ്ട് അസിംപ്റ്റമാറ്റിക് ആണ്, സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല.
1: ഒരിക്കലും കിഡ്നി സ്റ്റോൺ ഇങ്ങനെ വന്ന് പോയി നമ്മൾ ചികിത്സിച്ചിട്ട് വീണ്ടും വരാനുള്ള സാധ്യത ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ
0: തീർച്ചയായിട്ടും കിഡ്നി സ്റ്റോൺ വൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള റെക്കറൻസ് കൂടുതലാണ്. കല്ല് നമ്മൾ കളഞ്ഞാലും ഇപ്പൊ സർജറി ചെയ്യാറുണ്ട് ചിലവര്, അത്ര സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോഴും സൈസ് വലുതാവുമ്പോഴാണ് ഈ സർജറിയിലേക്ക് പോവാറ് പൊതുവെ. യുറേറ്ററിലാണ് വന്ന് സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് കൂടുതലും സർജറി ചെയ്യുക. അത് ചെയ്താലും പിന്നീട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഹോമിയോപ്പതിയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ആ ഒരു സിംറ്റംസിന് മാത്രമായിട്ടല്ല മെഡിസിൻ കൊടുക്കുക. ഒരു രോഗി വന്ന് പറയുന്ന ആ ലക്ഷണങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ടല്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അത് തിരിച്ചു വരാതിരിക്കാൻ, റെക്കറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് സ്റ്റഡി ചെയ്തുകൊണ്ട് രോഗിയെ ഫിസിക്കൽ സിംറ്റംസും മെന്റൽ സിംറ്റംസും നമ്മൾ കണക്കിലെടുത്തിട്ടാണ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആ മെഡിസിൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ എന്ന് പറയുന്നത്.
1: ഈ കിഡ്നി സ്റ്റോൺ കുറച്ച് വലുതാണ്, ഈ പറഞ്ഞ പോലെ സൈസ് വലുതാണ്, അപ്പൊ അത് നമുക്ക് മൂത്രത്തിലൂടെ പുറത്തു പോകാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പൊ എങ്ങനെയാണ്, സാധാരണ ഇത് പൊടിച്ച് പുറത്ത് കളയുന്ന രീതിയൊക്കെ കേട്ടിട്ടുണ്ട്, ഹോമിയോപ്പതി അത്രയും വലിയ സ്റ്റോണുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്?
0: ഹോമിയോപ്പതിയിൽ ഇതേപോലെ തന്നെ അത് ക്രോണിക് ആയിട്ടുള്ള ഒരു കിഡ്നി സ്റ്റോൺ ആണ്, കുറെ നാളുകളായി പഴക്കമുള്ള കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ കേസ് സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ തന്നെയാണ് കൊടുക്കുന്നത്. ആ മെഡിസിൻ കൊടുക്കുന്നതിലൂടെ ആദ്യം സ്റ്റോൺ പുറത്തേക്ക് പോകുമല്ല ഉണ്ടാവുക. അവർക്ക് വരുന്ന ഏറ്റവും ബുദ്ധിമുട്ടുകൾ, അതായത് ഈ വേദനയാവാം, ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതാവാം, ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം തടസ്സം, അതൊക്കെ ആ സിംറ്റംസ് ആദ്യം കുറച്ചിട്ട് ഫൈനലി ആണ് ഇതിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോയിക്കോളും.
1: സാധാരണ ഈ കിഡ്നി സ്റ്റോണിന്റെ ഇവർക്ക് എല്ലാ കല്ലിൻ്റെ ഒക്കെ ചികിത്സ എത്ര കാലമെടുക്കും ഹോമിയോപ്പതിയിൽ? കാരണം വളരെ വേദനയോടെ ആയിരിക്കും ഒരു രോഗി വരുന്നത്, അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്നൊരു റിസൾട്ട് കൊടുക്കാൻ കഴിയുമോ?
0: അത് വേറൊരു തെറ്റിദ്ധാരണയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ഹോമിയോ സ്ലോ ആണല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരം പൊതുവെ എല്ലാവരുടെ ഇടയിലുള്ള ഒരു ടോക്കാണ്. പക്ഷേ ആക്ച്വലി നല്ല കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, അത് കറക്റ്റ് സിമിലിമം കറക്റ്റ് മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ എത്ര വലിയ വേദനയാണെങ്കിലും അത് ആ ഒരു 1 hour തന്നെ വേദന കുറഞ്ഞ് എടുക്കാനായിട്ട് സാധിക്കും. ട്രീറ്റ്മെന്റ് ലാസ്റ്റ് ചെയ്യണത് പറയാ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നാളായി എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇപ്പൊ സ്റ്റോൺസ് ഇപ്പോൾ ഒരു 2-3 months അപ്പം അപ്പളാണ് ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു 6 months മെഡിസിൻ കണ്ടിന്യൂസ് നിർത്താണ്ട് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 6 months കല്ല് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം കുറെ നാളുകളായിട്ട് സ്റ്റോൺ ഉള്ളവരിലാണ് അത്, മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ, അധികം സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 1 year വരെ മെഡിസിൻ കണ്ടിന്യൂസ്ലി കഴിച്ചാലാണ് നമുക്ക് സ്റ്റോൺസിനെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കളയാൻ സാധിക്കുകയുള്ളൂ.
1: നമുക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻഷൻ ആയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും? കിഡ്നി സ്റ്റോൺ വരുന്ന ഒരു വ്യക്തിക്ക് ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും?
0: അതെ, ധാരാളം വെള്ളം കുടിക്കുക. 2.5 liter മുതൽ 3 liter വരെ ദിവസം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ യൂറിൻ ഹോൾഡ് ചെയ്യാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഓക്സലേറ്റ് റിച്ച് ഫുഡ്, കാൽഷ്യം ഓക്സലേറ്റ് റിച്ച് ഫുഡുകൾ ഒഴിവാക്കുക. റെഡ് മീറ്റ്, നട്ട്സ്, ആൽമണ്ട്സ്, പീനട്സ്, അതേപോലെയുള്ള നട്ടുകൾ ഒഴിവാക്കുക. അതേപോലെ സോയ മിൽക്ക്, സോയബീൻസ്, തക്കാളി, സ്പിനച്ച്, ഇതൊക്കെ ഒഴിവാക്കുന്നതിലെ ഫുഡിലൂടെ ഡയറ്റ് നല്ലപോലെ നോക്കിയാലും ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ഇത് പിന്നെയും വരാനുള്ള സാധ്യത കുറച്ചെടുക്കാം.
1: ഇത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യമുണ്ട്, കാരണം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പൊ പൂർണ്ണമായി ഒഴിവാക്കണോ അതോ നമ്മൾ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി?
0: നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്.
1: അതുപോലെ പാലിന്റെ ഉപയോഗമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിക്കും
0: ആക്ച്വലി പാല് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പാല് കഴിക്കുമ്പോൾ ഇതിനെ കവറപ്പ് ചെയ്തിട്ട് ഈ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസിനെ കവർ ചെയ്തിട്ട് ഡിസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള, അത് നശിപ്പിക്കാനുള്ള ഒരു കഴിവ് പാലിനുണ്ട് എന്നുള്ളതാണ് ഞാൻ കേട്ടേക്കുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാര്യമില്ല, അമിതമായിട്ട് കുടിക്കരുത്. അമിതമായാലും അമൃതവും വിഷമാണല്ലോ, അതുകൊണ്ട് ഒരു ആവശ്യത്തിനുള്ളത് കുടിക്കാം.
1: സാധാരണ എല്ലാ പ്രായക്കാരിലും ഇങ്ങനെ കിഡ്നി സ്റ്റോൺസ് കണ്ടുവരാറുണ്ട്, എങ്ങനെയാണ് അനുഭവം?
0: കൂടുതലും കണ്ടേക്കുന്നത് ഒരു 18+ കുഞ്ഞു കുട്ടികളിൽ അധികമായിട്ട് അങ്ങനെ കണ്ടുവരാറില്ല. ഒരു 18+ അങ്ങോട്ടേക്ക് മേലെ ഇന്ത്യയിലെ ആർക്ക് വേണമെങ്കിലും വരാനുള്ള സാധ്യത ഉണ്ട്.
1: ശരിക്കും ഈ ഇത്തരം അസുഖങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായി നിൽക്കാൻ കഴിയുമോ?
0: അതെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒബേസിറ്റി ഒരു

0: കാരണമായിട്ട് ഉണ്ട്. വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയും ഡയറ്റ് എടുക്കുന്നതിലൂടെയും നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് കിഡ്നി സ്റ്റോൺസിന്റെ റെക്കറൻസും കുറയ്ക്കാൻ പറ്റും.
1: നമുക്ക് ഇത് വരാതിരിക്കാനായിട്ട് ആദ്യമേ ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒരു പ്രിവന്റീവ് മെഡിസിൻ എടുക്കാൻ കഴിയുമോ? ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
0: അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് വീട്ടിലെല്ലാവർക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ഫെമിലിയൽ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കേസ് എടുത്തിട്ട് തന്നെ അവരുടെ ഒരു സ്വഭാവവും അവരുടെ ഒരു ഈവൻ വർത്തമാന രീതി, ദേഷ്യം, പേടികൾ എല്ലാം, അവരുടെ സ്ട്രെസ്സ്, മെൻറ്റൽ സ്ട്രെസ്സും ഇതിനും ഒരു കാരണമാണ്. അപ്പോൾ അവരുടെ സ്ട്രെസ്സും എല്ലാം കണക്കിലെടുത്ത് ഡീറ്റെയിൽ കേസ് സ്റ്റഡി ചെയ്ത് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കുന്നതിലൂടെ വരാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറച്ചെടുക്കാം.
1: നമ്മൾ ഏതെങ്കിലും ഒരു സ്കാൻ ചെയ്യുമ്പോഴോ മറ്റോ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അതല്ലാതെ ലക്ഷണങ്ങളൊന്നും കാണിച്ച് തുടങ്ങിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോൺ ഒഴിവാക്കാനും പിന്നീട് ആ സ്റ്റോൺ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാനും ചികിത്സിക്കാനും ഹോമിയോപ്പതിയിൽ മാർഗമുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: സാധാരണ ഹോമിയോപ്പതിയിൽ ഈ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യാനായിട്ട് കിഡ്നി സ്റ്റോൺസിനായിട്ട് ഏതെല്ലാം മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്?
0: കുറച്ച് സ്പെസിഫിക് റെമഡീസ് പറയാച്ചാൽ ബെർബറിസ്, അല്ലെങ്കിൽ സെർസപാരില, ലൈക്കോപോഡിയം, ക്യാൻത്തറസ്, ഇങ്ങനെയുള്ള കുറച്ച് റെമഡീസ് ഉണ്ട്. പക്ഷെ അതെല്ലാം അത് കൊടുത്തുകൊണ്ടോ അതൊക്കെ കഴിച്ചതുകൊണ്ടോ സ്റ്റോൺസ് എല്ലാം നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ളത് തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല ശരിക്കുള്ള ശരിയായ ട്രീറ്റ്മെന്റ്, അങ്ങനെയല്ല. അതായത് ഇപ്പൊ ബെർബറിസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സിംറ്റംസ് ഈ പേഷ്യന്റ്, ഈ രോഗി പറയുന്ന സിംറ്റംസ് ആയിട്ട് മാച്ച് ആവണം. അതേപോലെ മനുഷ്യരെ പോലെ തന്നെ ഒരു സ്വഭാവം ഓരോ മരുന്നുകൾക്കും ഉണ്ട്. ആ മരുന്നിന്റെ സ്വഭാവം രോഗിയുടെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ള മെഡിസിൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ കിട്ടുള്ളൂ. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സിമിലിമം എന്ന് പറയുന്നത്.
1: അങ്ങനെ ഒരു കറക്റ്റ് മരുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക്
0: തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും.
1: ഇന്ന് FM വന്ന് വൃക്കയിലെ കല്ലുകളെ കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സാ രീതികളെ കുറിച്ചും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: വൃക്കയിലെ കല്ലുകളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ ദീപ രാംനാഥുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: സമഗ്ര ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.
1: ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
0: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.
2: ഞായറാഴ്ച 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക്. നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി അഭിമുഖം.
3: ഒരു സ്പീഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്തല്ല വണ്ടി ഓടിക്കുന്നത്, അത് അവിടെ വെച്ചിരിക്കുന്നത് ഓരോ റോഡിന്റെ ജോമെട്രിക്സ് അനുസരിച്ച് മാക്സിമം സേഫ് ആയിട്ട് എത്ര സ്പീഡിൽ പോകാൻ പറ്റും അതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ട്?
2: മറക്കാതെ കേൾക്കുക വിചാരം നാളെ രാവിലെ 8:30.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:00 കഴിഞ്ഞ് 10 സെക്കൻഡ്.
5: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
6: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് CS ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ, KR ടോണിയുടെ കവിതകൾ, ഡോക്ടർ N അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം എന്നിവ കേൾക്കാം. ആദ്യം

0: ടോണി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
1: മുഷ്ടി. അതിരപ്പള്ളിയിൽ പോയി വരും വഴി അതിനൂതനമൊരു ഹോട്ടലിനരികെ കാറു നിറുത്തി. ചെറുചൂടുള്ളൊരു ചായ കുടിക്കാമെന്നു നിനച്ചേൻ. അതിരപ്പള്ളിയിൽ പോയി വരും വഴി അതിനൂതനമൊരു ഹോട്ടലിനരികെ കാറു നിറുത്തി. ചെറുചൂടുള്ളൊരു ചായ കുടിക്കാമെന്നു നിനച്ചേൻ. കൊള്ളാം, നല്ല തണുപ്പുണ്ട്, ഉലകം നല്ലതു തന്നെ വസിക്കാൻ. കാനന ഭംഗിതെന്ത് പ്രശാന്ത ഗഭീരം. ചായ കുടിച്ചു കഴിഞ്ഞിളവേൽക്കാൻ ആയി സുഖംപരം. അനധിവിദൂരെ കാണാമിപ്പോഴും അഞ്ഞുപതിക്കും ചേണാർന്നുള്ളൊരു വെള്ളച്ചാട്ടം. ചായ കുടിച്ചു കഴിഞ്ഞിളവേൽക്കാൻ ആയി പരംസുഖം. അനധിവിദൂരെ കാണാമിപ്പോഴും അഞ്ഞുപതിക്കും ചേണാർന്നുള്ളൊരു വെള്ളച്ചാട്ടം. എന്തൊരിരമ്പം മലവെള്ളത്തിൻ ഹുങ്കാരവും ഉളവാക്കും. പ്രാകൃത ശങ്കോജ്വലമൊരു ശക്തിവിശേഷം. എന്തൊരിരമ്പം മലവെള്ളത്തിൻ ഹുങ്കാരവം ഉളവാക്കും. പ്രാകൃത ശങ്കോജ്വലമൊരു ശക്തിവിശേഷം. കൂറ്റൻപാറയിൽ തലതല്ലി പുനൽ കത്തിപ്പടരുകയാണവിടത്തിൽ. വാനം സാക്ഷി, മരങ്ങൾ സാക്ഷി, കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ജലദേവത തൻ പ്രതികാരത്തിൻ കഥ പാടിയിടുകയാണ് വിരാമം. കൂറ്റൻപാറയിൽ തലതല്ലി പുനൽ കത്തിപ്പടരുകയാണവിടത്തിൽ. വാനം സാക്ഷി, മരങ്ങൾ സാക്ഷി, കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ജലദേവത തൻ പ്രതികാരത്തിൻ കഥ പാടിയിടുകയാണ് വിരാമം. അറിയാതെന്നുടെ മുഷ്ടി ഉയർന്നു ചോരഞ്ഞരമ്പിൽ തിളച്ചു നിമിഷം. ഭരണം പോയതു പോട്ടെ, നമുക്കിനി വരണം മറ്റൊരു കാലം. അതിനായി തെറ്റുതിരുത്താം, സമരം ചെയ്യാം. പാരീസ് കമ്മ്യൂണാകണമൊരു നാൾ, കേരളഭൂമി അതാണൻ സ്വപ്നം. ചിന്താജീർണതയുണ്ടായോ, ഞാൻ പെട്ടെന്നെ മറന്നതു മൂലം. എന്തായാലും കൊള്ളാം, പോകാമെന്നു നിനച്ചൻ. വണ്ടിക്കരികെ ചെന്ന് വളിപ്പു മറക്കാൻ നോക്കെ. കഷ്ടം മറ്റൊരു ദൃശ്യവിശേഷം. ചിന്താജീർണതയുണ്ടായോ, ഞാൻ പെട്ടെന്നെ മറന്നതു മൂലം. എന്തായാലും കൊള്ളാം, പോകാമെന്നു നിനച്ചൻ. വണ്ടിക്കരികെ ചെന്ന് വളിപ്പ് മറക്കാൻ നോക്കെ. കഷ്ടം മറ്റൊരു ദൃശ്യവിശേഷം. പണ്ടാരം ഞാൻ കാണാനിടയായി. തൊട്ടരികത്തൊരു തരിവിനടിയിൽ ആരോപിച്ചു മറന്നൊരു കുംഭം. ആയതിൽ കരമിട്ടുള്ളൊരു വാനരൻ ആകുലനായിരിക്കുകയല്ലോ. തൊട്ടരികത്തൊരു തരിവിനടിയിൽ ആരോപിച്ചു മറന്നൊരു കുംഭം. ആയതിൽ കരമിട്ടുള്ളൊരു വാനരൻ ആകുലനായി ഇരിക്കുകയല്ലോ. എന്തിത് കൗതുകമേറുകയാൽ ഞാൻ ആരാൽ ചെന്നത് പരിശോധിക്കേ. കാര്യമെനിക്കു തിരിഞ്ഞേൻ. മുഷ്ടി കുടുങ്ങിയിരിക്കുകയാണതിനുള്ളിൽ. പാവം വാനരൻ, എന്തൊരു കഷ്ടം. എന്തിത് കൗതുകമേറുകയാൽ ഞാൻ ആരാൽ ചെന്നത് പരിശോധിക്കേ. കാര്യമെനിക്കു തിരിഞ്ഞേൻ. മുഷ്ടി കുടുങ്ങിയിരിക്കുകയാണതിനുള്ളിൽ. പാവം വാനരൻ, എന്തൊരു കഷ്ടം. മുഷ്ടി അയച്ചൻ കൈകളുയർത്തിക്കൊണ്ടൻ വണ്ടി തിരിച്ചേൻ വേഗം. ഞാനും പട്ടിയും. പട്ടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പിന്നാലെ ഓടി. ഓട്ടം പുൽപ്പരപ്പിലൂടെയായിരുന്നതുകൊണ്ട് ഞാൻ ഏതാണ്ട് അതിനൊപ്പം എത്തി. ചിലപ്പോൾ പിടിച്ചോ പിടിച്ചില്ല എന്ന അവസ്ഥ വരെ എത്തി. തൊട്ടു പിന്നിൽ എൻ്റെ സാന്നിധ്യം കുറച്ചിലായി തോന്നിയോ എന്തോ, അത് പൊടുന്നനെ തടാകതീരത്തുള്ള ചളിപ്രദേശത്തേക്ക് നീങ്ങി. അവിടെ എൻ്റെ കാലുകൾ ചളിയിൽ പൂണ്ടു. പട്ടി ചളിപ്രദേശത്തിനപ്പുറത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് നിഷ്പ്രയാസം പാഞ്ഞു. അത് അപ്രത്യക്ഷമാവുന്നത് ഒരവ്യക്തതാബോധത്തോടെ ഞാൻ നോക്കി നിന്നു. അതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയിരുന്നു. ചില പേരുകൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു. ടോമി, ജാക്കി, ജിമ്മി, റോക്കി, ടിപ്പു എന്നിങ്ങനെ. ഇതിൽ ഏതെങ്കിലുമാണോ അത്? പേരു മറന്ന സ്ഥിതിക്ക് കണ്ടാലും തിരിച്ചറിയുമോ?

0: എന്നൊരു ഭയം എന്നെ ഗ്രസിച്ചു. നിഗമനങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവനായി കുറ്റിക്കാട്ടിനുള്ളിൽ ഞാൻ അനങ്ങാതെ നിന്നു. ചീവീടുകളുടെയും പലതരം കിളികളുടെയും ഒച്ചകൾക്കിടയിലൂടെ എന്തിൻ്റെയോ കാലൊച്ച ഞാൻ വേർപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് അകലെ കൂടുതൽ കൂടുതൽ അകലെയായി വന്നു. കാലൊച്ച പ്രതിധ്വനിച്ച് അതടുത്തും വശങ്ങളിലും ഉള്ളതുപോലെയും തോന്നി. മരച്ചില്ലകൾക്ക് ഇടയിലൂടെ സൂര്യപ്രകാശം എൻ്റെ മുഖത്ത് പതിഞ്ഞു. എങ്കിലും പുതർകാല തണുപ്പ് വിട്ടുപോയിരുന്നില്ല. ഞാൻ അന്വേഷണം നിർത്താൻ തീരുമാനിച്ചു. തടാകത്തിലേക്ക് തിരിച്ചുപോയി. മുഖം കഴുകാനായി കുനിഞ്ഞതും വെള്ളത്തിൽ പട്ടിയുടെ മുഖം പ്രതിബിംബിച്ചു. പിന്നെ വൈകിയില്ല, ഞാൻ വീണ്ടും ഓട്ടം തുടങ്ങി. ഞാൻ അന്വേഷണം നിർത്താൻ തീരുമാനിച്ചു. തടാകത്തിലേക്ക് തിരിച്ചുപോയി. മുഖം കഴുകാനായി കുനിഞ്ഞതും വെള്ളത്തിൽ പട്ടിയുടെ മുഖം പ്രതിബിംബിച്ചു. പിന്നെ വൈകിയില്ല, ഞാൻ വീണ്ടും ഓട്ടം തുടങ്ങി. കവിയും ദൈവവും. അത്യാവശ്യമായി 6 കവിത എഴുതണം. 1 ഭരണപക്ഷ മാസികയ്ക്ക് കൊടുക്കാൻ, 1 പ്രതിപക്ഷ മാസികയ്ക്ക്, 3 സമുദായപക്ഷ മാസികകൾക്ക്, 1 എല്ലാ പക്ഷത്തെയും എതിർക്കുന്ന തീവ്ര വിപ്ലവപക്ഷ മാസികയ്ക്ക്. അത്യാവശ്യമായി 6 കവിത എഴുതണം. 1 ഭരണപക്ഷ മാസികയ്ക്ക് കൊടുക്കാൻ, 1 പ്രതിപക്ഷ മാസികയ്ക്ക്, 3 സമുദായപക്ഷ മാസികകൾക്ക്, 1 എല്ലാ പക്ഷത്തെയും എതിർക്കുന്ന തീവ്ര വിപ്ലവപക്ഷ മാസികയ്ക്ക്. അങ്ങനെ 6 ദിവസത്തിനുള്ളിൽ 6 ഫാസിസ്റ്റ് വിരുദ്ധ കവിത എഴുതി 6 മാസികയ്ക്ക് കൊടുത്തു. 6 അച്ചടിച്ചു വന്നു, കവർ ഫോട്ടോ സഹിതം. 6 ഹിറ്റായിരിക്കുന്നുവെന്ന് 7 ദിവസത്തെ വിശ്രമവേളയിൽ ദൈവം കണ്ടു. ദൈവം കൽപ്പിച്ചു, പട്ടും വളയും ഉണ്ടാവട്ടെ. അവ ഉണ്ടായി. ഇതാണ് പട്ടിൻ്റെയും വളയുടെയും ഉൽപ്പത്തി ചരിത്രം. തണുപ്പുകാലം. പ്രഭാതം, ഉച്ച, സന്ധ്യ, രാത്രി എല്ലാം വിരസമായി ആവർത്തിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കവിളിലെ കണ്ണീർ ചാലുകളും ഭാര്യയുടെ ശാസനങ്ങളും മക്കളുടെ ഉദ്വേഗങ്ങളും സന്ദർശകരുടെ വരവും നാഴികമണിയുടെ ചലനം പോലും എത്രയോ വിരസം. എന്നെ ചക്രക്കസേരയിലിരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം. ദിവാസ്വപ്നങ്ങളിൽ മുഴുകുന്നു. ഭാവനാചിത്രങ്ങൾ കാണുന്നു. വിചിത്ര ശബ്ദങ്ങൾ കേൾക്കുന്നു. പൂക്കൾ കരിയുന്ന ഗന്ധം ശ്വസിക്കുന്നു. വെന്ത ചോരയുടെ കയ്പ് രുചിക്കുന്നു. ഈ കുറഞ്ഞ നേരത്തെ ബോറടിക്കുള്ളിൽ എൻ്റെ ചക്രക്കസേര ഉറുമ്പുകൾ തിന്നുതീർത്തല്ലോ. തണുപ്പുകാലത്തേക്ക് തിന്നാൻ വരിയിട്ട് അവ എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നല്ലോ. ഈ കുറഞ്ഞ നേരത്തെ ബോറടിക്കുള്ളിൽ എൻ്റെ ചക്രക്കസേര ഉറുമ്പുകൾ തിന്നുതീർത്തല്ലോ. തണുപ്പുകാലത്തേക്ക് തിന്നാൻ വരിയിട്ട് അവ എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നല്ലോ.
1: കെ ആർ ടോണി സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇനി സി എസ് ചന്ദ്രിക കഥ വായിക്കുന്നു, ആ പുളിമരം. അവിടെ വലിയൊരു പുളിമരമുണ്ടായിരുന്നു. മല്ലിക വിരൽ ചൂണ്ടിയ ഇടത്തേക്ക് ജനലഴികളിൽ കൂടി ഞാൻ നോക്കി. ഞങ്ങൾ നന്ദയുടെ മുറിയിലിരുന്ന് കുറച്ചു നേരമായി കുഞ്ഞു സന്തോഷ വർത്തമാനങ്ങൾ പറയുകയായിരുന്നു. പുളിമരത്തെക്കുറിച്ച് പറഞ്ഞതും മല്ലികയുടെ മുഖത്ത് കുമ്പാരമേഘങ്ങൾ നിറഞ്ഞു കവിയുന്നത് കണ്ട് ഞാൻ നന്ദയെയും മാളുവിനെയും നോക്കി. രണ്ടുപേരും കിടക്കയിൽ കുനിഞ്ഞിരുന്നും ചാരിയിരുന്നും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലുമാണ്. എങ്കിലും മുറിയിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറിയതവർ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെയും മല്ലികയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയതിനു ശേഷം മാളു വീണ്ടും ലാപ്ടോപ്പിലേക്ക് കുനിഞ്ഞെങ്കിലും കാതുകൾ മല്ലിക പറയാൻ പോകുന്ന കഥ കേൾക്കാൻ കൂർപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നന്ദയുടെ മുക്കാൽ ഭാഗവും ഇപ്പോഴും മെറൂൺ നിറത്തിലുള്ള തൂവൽ ബ്ലാങ്കറ്റിനുള്ളിലാണ്. നേരം വെളുത്ത് 10 മണിയായിട്ടും രണ്ടുപേരും എഴുന്നേറ്റ് വരാൻ വൈകുന്നതിനാൽ ബ്ലൂ ടീയുമായി വാതിലിൽ മുട്ടി വിളിച്ച് ഈ മുറിയിലെത്തിയതാണ് ഞങ്ങൾ. നന്ദയുടെ മുറി നല്ല ഭംഗിയുണ്ടല്ലേ, മാളുവിൻ്റെ അഭിപ്രായം അറിയാൻ ഞാൻ ചോദിച്ചതാണ്. സൗന്ദര്യ ആരാധികയായ മാളുവിന് നന്ദയുടെ മുറിയുടെ ചുവരുകളുടെ

നിറം മാത്രമല്ല, ഇന്റീരിയർ ഡിസൈൻ മൊത്തമായും കിടക്കയുടെ പതുവതുപ്പ് പ്രത്യേകമായും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞതിന്റെ സർവഭാവങ്ങളും തൽക്ഷണം മുഖത്ത് വിരിഞ്ഞു. മല്ലികയുടെ ഈ പുതിയ വീട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ചെറിയ വീടാണിത്. ഇതേ കാമ്പൗണ്ടിൽ തന്നെ താഴ്ന്ന ഭാഗത്തുള്ള പഴയ തറവാട്ട് വീട്ടിൽ ഇതിനു മുമ്പ് രണ്ട് തവണ ഞങ്ങൾ വന്ന് താമസിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയൊരു പെൺകുട്ടിയും അവളുടെ രണ്ട് മക്കളും അമ്മയുമാണ് അവിടെ താമസിക്കുന്നതെന്ന് മല്ലിക ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവരുടെ പ്രതിസന്ധികൾ മല്ലികയ്ക്ക് നന്നായി മനസ്സിലാവും. വലിയ വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ഉണ്ടായിരുന്ന ഭർത്താവിന്റെ അനിയന്ത്രിതമായ മദ്യാസക്തിക്ക് മുമ്പിൽ പാടെ തകർന്നുപോയ വിവാഹ ജീവിതത്തിൽ നിന്ന് മോചനം നേടി വന്ന മല്ലികയ്ക്കും സ്വന്തം വിദ്യാഭ്യാസമാണ് നന്ദയെ വളർത്താൻ തുണയായി തീർന്നത്. സത്യത്തിൽ നന്ദയുടെ മുറിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ മാളുവിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നതെന്ന് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. ഈ നഗരത്തിൽ വരുമ്പോഴൊക്കെ എനിക്ക് താമസിക്കാനായി എൻ്റെ എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വീടുകൾ ഇവിടെയുണ്ട്. എന്നിട്ടും മാളു എൻ്റെ കൂടെ വരുമ്പോഴൊക്കെ മാളുവിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. തീർച്ചയായും ഇത് വേറിട്ടൊരനുഭവം തന്നെയാണ്. ഇത്തവണ മാളു നന്ദയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എനിക്കും മാളുവിൻ്റെ ആവശ്യങ്ങൾക്കായി ബാങ്കിൽ പോകണം, മാളു നേരത്തെ പഠിച്ച സ്കൂളിൽ പോകണം തുടങ്ങി മുൻപ് പലപ്പോഴായി നീട്ടിവെച്ച ചില കാര്യങ്ങൾ അത്യാവശ്യമായി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. എന്റെ സ്വന്തം നാട് ഇതല്ലെങ്കിലും മാളുവിന്റെ ജന്മസ്ഥലം ഈ നഗരമാണ്. 3-ാം ക്ലാസ് വരെ മാളുവും നന്ദയും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. എന്റെ ജോലിയുടെ ട്രാൻസ്ഫറിന്റെ ഭാഗമായി ഞാൻ പോയ സ്ഥലങ്ങളിലെ സ്കൂളുകളിലേക്ക് പലപ്പോഴായി മാളു പറിച്ചു നടപ്പെട്ടുവെങ്കിലും സ്വന്തമായി ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ കയ്യിൽ കിട്ടിയതോടെ മാളുവും നന്ദയും പരസ്പരം തേടി പിടിച്ച് ഒരുമിച്ച് തന്നെ വളർന്നു വലുതായി. ഇപ്പോൾ രണ്ടുപേരും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നു. മാളു ഉപരിപഠനത്തിനായി അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് പോകും മുമ്പ് നന്ദയുടെ കൂടെ 2 ദിവസം നിൽക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ധൃതിയിൽ കൽക്കട്ട ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ ഇങ്ങ് കയറിപ്പോകുന്നത്. മല്ലിക ഞങ്ങളുടെ വരവ് കാത്തുകാത്തിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ചെന്നൈയിൽ നിന്ന് അനിയത്തിയും ഭർത്താവും മക്കളും പിന്നെ അനിയനും മാത്രമാണ് മല്ലികയുടെ വീട്ടിലെത്തുന്നവർ. വേറെ അതിഥികൾ ആരും ഈ വീട്ടിലേക്ക് വരാനില്ലെന്ന് പറഞ്ഞ് മല്ലിക ഇന്നലെ രാത്രി 1 കിലോ ചെമ്മീനാണ് പൊരിച്ചു വെച്ചിരുന്നത്. ഇന്നത്തെ മെനുവെല്ലാം മാളുവിന്റെ ഇഷ്ടങ്ങൾ നോക്കി ഉണ്ടാക്കുന്നു. മല്ലികയ്ക്കും മാളുവിന് വലിയ സ്നേഹമാണ്. അവൾക്ക് തിരിച്ചും അങ്ങനെയാണ്. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് അമ്മ എന്ന് ഇവിടെ വന്നെത്തിയ സമയം മുതൽ 2-3 പ്രാവശ്യം മാളു എന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആരെയും ഫോണിൽ പോലും വിളിക്കാതെ മല്ലികയോടൊപ്പം ഇരിക്കാനും വർത്തമാനം കേൾക്കാനുള്ളതുമാണ് ഈ 2 ദിവസങ്ങളെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ നേരെ അടുക്കളയിൽ കയറി ഇഞ്ചി ചതച്ചിട്ട പാൽച്ചായ ഉണ്ടാക്കി ഒരു കപ്പ് ചായ മല്ലികയ്ക്ക് കൊണ്ടുകൊടുത്തപ്പോൾ എത്ര നാളായി ഇങ്ങനെ ആരെങ്കിലും എനിക്ക് ഒരു ചായ ഉണ്ടാക്കി തന്നിട്ടെന്ന് പറഞ്ഞ് കണ്ണുപിടഞ്ഞ് ചായക്കപ്പ് വാങ്ങി മുന്നിൽ നിന്ന് ഒരു നിൽപ്പുണ്ട്. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഞാനാണ് എപ്പോഴും എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. മല്ലിക ചായ ചൂടോടെ ആസ്വദിച്ചു കുടിക്കുന്നത് നോക്കിയിരിക്കെയാണ് എനിക്ക് മല്ലികയോട് സഹോദര തുല്യമായ ആ സ്നേഹം തോന്നി തുടങ്ങിയത്. ആ പുളിമരത്തിന് നല്ല പ്രായമുണ്ടായിരുന്നു. മല്ലിക പുളിമരത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആ പുളിമരം ഇവിടെയുണ്ട്. അതിൽ പുളിയുണ്ടാവുന്നതിന് കയ്യും കണക്കുമില്ലായിരുന്നു. ഭൂമി ഭാഗം വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഈ സ്ഥലത്തുള്ള മരങ്ങളൊന്നും വെട്ടരുതെന്നാണ് ആദ്യം അച്ഛൻ എന്നോട് പറഞ്ഞത്. ആ മാവ് അച്ഛൻ നട്ടതാണ്. അതിലുണ്ടാവുന്ന മാമ്പഴത്തിനൊരു പ്രത്യേക മധുരമാണ്. പുളിമരം നട്ടത് ആരാണെന്ന് എനിക്കറിയില്ല. മാവിനെ ഒഴിവാക്കി പണിത ചുമർഭാഗത്തുള്ള ജനാലയുടെ ഡിസൈൻ പ്രത്യേകം കരുതലോടെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ജംഗ്ഷനടുത്ത് മെയിൻ റോഡ് സൈഡിൽ സ്ഥലം വാങ്ങി പുതിയതായി പണിത വീട്ടിലായിരുന്നു എല്ലാവർക്കും ഒപ്പം ഞാനും മോളും താമസിച്ചിരുന്നത്. ഇവിടുത്തെ തറവാട്ട് വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയത് അച്ഛനും അമ്മയും പോയി 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം ജോലിക്ക് പോകലും മോളുടെ പഠിത്തവും ഒക്കെയായി എനിക്ക് ഒന്നിനും സമയമുണ്ടായിരുന്നില്ല. പുളിമരത്തിൽ നിന്ന് ഇലകൾ മുറ്റത്തേക്ക് വീഴുന്നു എന്ന് പറഞ്ഞ് നേരെ കാണുന്ന ആ വീട്ടുകാർ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ് മതിലിനപ്പുറത്ത് നിന്ന് ഉച്ചത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ പുളിമരം ഉടനെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. പുളിമരം വെട്ടുകയോ? ഇലകൾ വീഴുന്നത് പുതിയ കാര്യമാണോ? എത്രയോ വർഷങ്ങളായി പുളിമരത്തിൽ നിന്ന് ഇലകൾ കൊഴിയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി മാറി മാറി കല്ലെടുത്തെറിയുന്നത് പോലെയാണ് മൂർച്ചയുള്ള വാക്കുകൾ മതിലിനപ്പുറത്ത് നിന്ന് എനിക്ക് നേരെ വിളിച്ചു പറയുന്നത്. സത്യത്തിൽ അവരുടെ അതിരിൽ നിൽക്കുന്ന തേക്ക് മരങ്ങളിലെ ഉണങ്ങിയ ഇലകൾ മതിലിന് പുറത്തേക്ക് വീഴുന്നുണ്ടെന്ന് അവർക്കറിയാവുന്നതല്ലേ. ഞാനത് പറഞ്ഞ് വഴക്ക് പെരുപ്പിച്ചില്ല. പിന്നെയും ഒരു ദിവസം രാവിലെ അവരുണ്ടാക്കിയ വഴക്കിന്റെ മൂർധന്യത്തിലേക്ക് നേരെ ഇറങ്ങിച്ചെന്ന് പുളിമരം മുറിക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. വേണമെങ്കിൽ ചില്ലകൾ വെട്ടാം, എങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ആ പുളിമരത്തിലേക്ക് നോക്കി അലറിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടാണ് അന്ന് ഞാൻ നേരം വൈകി ജോലിക്ക് പോയത്. അതിനുശേഷം അവർ വഴക്കുണ്ടാക്കിയില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
മനസ്സ് പിടഞ്ഞു. നനയ്ക്കുന്നത് നിർത്തി അനിയനെ ഫോണിൽ വിളിച്ച് പുളിമരം ഉണങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് ചൂടുകൊണ്ടാവുമെന്നും മഴ പെയ്യുമ്പോൾ തളിർത്ത് വരുമെന്നും അവൻ എന്നെ സമാധാനിപ്പിച്ചു. ആ പ്രതീക്ഷയിൽ എല്ലാ ദിവസവും ഞാൻ പുളിമരത്തിലേക്ക് നോക്കി. പക്ഷേ അത് ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ അനിയൻ സ്ഥിരീകരിച്ചു.

പുളിമരം മറിഞ്ഞു വീണ് അപകടമുണ്ടാവാതിരിക്കാൻ അനിയൻ തന്നെ വിളിച്ചു വരുത്തിയ മരം വെട്ടുകാർ ഉണങ്ങിയ മരത്തെ കഷ്ണങ്ങളായി മുറിച്ചിട്ടു. പുളിമരത്തിന്റെ കിടപ്പ് കണ്ട് എനിക്ക് ഉറക്കം പോയ ദിവസങ്ങളായിരുന്നു അത്. മനുഷ്യർക്ക് മറ്റാരോടും സ്നേഹവും കരുതലും ഇല്ലാതാവുമ്പോഴാണോ മരങ്ങളോട് ഇത്തരത്തിലുള്ള ദുഷ്ടത കാണിക്കുന്നത്? മാളുവിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ പൂർണ്ണമായും മല്ലികയിലാണെന്ന് ഞാൻ കണ്ടു. എന്തൊരു മഴയാണിത് എന്ന് ഞാൻ അതിനിടയിൽ പുറത്തേക്ക് നോക്കി. മഴയുടെ ശബ്ദം അകത്തേക്ക് ഇരച്ചു കയറിക്കഴിഞ്ഞു. മുൻപൊക്കെ മഴ പെയ്യുമ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നാറുണ്ടായിരുന്ന സന്തോഷം തീർത്തും പോയിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ

മഴയുടെ ശബ്ദം അകത്തേക്ക് ഇരച്ചു കയറിക്കഴിഞ്ഞു. മുൻപൊക്കെ മഴ പെയ്യുമ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നാറുണ്ടായിരുന്ന സന്തോഷം തീർത്തും പൊയ്പോയിട്ടുണ്ട്. ഇന്നത്തെ അതിതീവ്ര മഴ ഇവിടെയൊക്കെയാണാവോ ഇപ്പോൾ കൊടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന വലിയൊരു ആധി എന്റെ തലയ്ക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. സമയത്തിന് തിരിച്ചു പോവാൻ പറ്റണേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മല്ലികയുടെ പുളിമരത്തിന്റെ നഷ്ടത്തിലേക്ക് പതിയെ തിരിച്ചു വന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കെ ആരോ പറയുന്നത് ഞാൻ കേട്ടു. പുളിമരത്തോട് സമ്മതം വാങ്ങിയിട്ടാണോ അതിനെ മുറിച്ചു കളഞ്ഞത്? ഇനി അതേ സ്ഥലത്ത് വേഗം ഒരു പുളിമരത്തൈ നടണം, അല്ലെങ്കിൽ ആ ഭൂമിയിൽ താമസിക്കാൻ നിനക്ക് സ്വാസ്ഥ്യമുണ്ടാവില്ല. ഞാൻ പേടിയോടെ കണ്ണു തുറന്ന് കോവിലിനുള്ളിലേക്ക് നോക്കി മനസ്സൊരുകി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഇന്ന് തന്നെ ഞാനൊരു പുളിമരത്തൈ നടാം. എന്റെ ശബ്ദം ഞാൻ തന്നെ തിരിച്ചു കേട്ടു. മല്ലിക അന്ന് നട്ട പുളിമരത്തെ കാണാൻ ഞാനും മാളവും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴയ്ക്ക് കീഴടങ്ങി തണുത്ത് വരച്ചു നിൽക്കുന്ന കുഞ്ഞു പുളിമരത്തിന്റെ ശാഖകളിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ഞാൻ സ്വയം എന്നോണം പറഞ്ഞു, ആ പുളിമരത്തെ അവർ ഉണക്കിക്കളഞ്ഞതാവും അല്ലേ? മരം മുറിക്കാൻ വന്നവരും അങ്ങനെയാണ് പറഞ്ഞത്. എന്തോ മരുന്ന് കുത്തിവെച്ച് ഉണക്കിയതാണ്. സമയമെടുത്താണ് കാതൽ മുഴുവനും കരിഞ്ഞു പോയത്. പുളിമരത്തിന്റെ കഥ കേട്ട് വിഷമിച്ച മാളു ലാപ്ടോപ്പിലേക്ക് തലകുനിച്ചിരുന്നു. തൊട്ട് വലതുവശത്തുള്ള മതിലിനിപ്പുറത്തെ മൂന്ന് വീട്ടുകാർ കാരണമാണ് സത്യത്തിൽ ഞാൻ ഇവിടെ ഈ വീട് പണിതത്. അപ്പുറത്തുള്ള വീടുകളിലെയും മുഴുവൻ വേസ്റ്റും അവർ മതിലിന് മുകളിലൂടെ എന്നും ഈ പറമ്പിലേക്ക് വലിച്ചെറിയുമായിരുന്നു. പ്ലാസ്റ്റിക്കും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും പറമ്പിൽ കൊന്നുകൂടുമ്പോൾ മാസത്തിൽ രണ്ട് തവണയാണ് കൂലിക്ക് ആളെ വെച്ച് ഞാൻ അത് മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. എത്രയെന്ന് വെച്ചാൽ വേസ്റ്റ് കത്തിക്കുക, വല്ല രോഗവും വരുമെന്ന് പേടിച്ച് ഒടുക്കം ഞാൻ അനിയനെ വിളിച്ചു വരുത്തി. മതിലിന് മുകളിലൂടെ അവർ മാലിന്യം എറിയാതിരിക്കാനായി മതിലിൽ നിന്ന് കുറേ ഉയരത്തിൽ തറയിൽ നിന്ന് തന്നെ കമ്പി കെട്ടി ഉയർത്തി ആ വശത്തുള്ള മതിലിന്റെ അതേ നീളത്തിൽ പച്ച നെറ്റ് വരിഞ്ഞു കെട്ടിയുയർത്തിയിരിക്കുന്നത് കണ്ടോ? കുറേ രൂപ ചിലവായി. കെട്ടിയതിന്റെ തൊട്ടടുത്ത ദിവസം മൂന്ന് വീട്ടുകാരും ചേർന്ന് നെറ്റ് പൊളിച്ച് വീണ്ടും വേസ്റ്റ് എറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എന്നെ നിയന്ത്രിക്കാനായില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്ന് അനിയനോട് പറയുകയും അവനെ കുട്ടി സ്റ്റേഷനിൽ പോയി വിശദമായ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു. പോലീസ് ഓഫീസർ പിറ്റേന്ന് നേരിട്ടെത്തി നോക്കാമെന്ന് പറയുകയും പറഞ്ഞതുപോലെ തന്നെ പിറ്റേന്ന് വന്ന് കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പുറത്തെ മൂന്ന് വീട്ടുകാരും ഇപ്പുറത്തേക്ക് ഇനി വേസ്റ്റ് ഇടരുതെന്നും ഞാൻ ഇവിടെ വീട് വെക്കാൻ പോവുകയാണെന്നും ആ പച്ചവല വീണ്ടും ഉയർത്തിക്കെട്ടണമെന്നുമുള്ള എന്റെ ആവശ്യങ്ങൾ ഞാൻ പോലീസിനോട് പറഞ്ഞു. ആവശ്യം ന്യായമാണെന്ന് പോലീസ് മൂന്ന് വീട്ടുകാരോടും പറഞ്ഞ് സ്ഥാപിച്ചു. ഇത്ര ഉയരത്തിൽ വല കൊണ്ട് മറച്ചു കെട്ടിയാൽ അവർക്ക് കാറ്റ് കിട്ടില്ലെന്ന് തർക്കിച്ച് മൂന്ന് വീട്ടുകാരും എന്റെ ആവശ്യത്തെ എതിർത്തപ്പോൾ മറ്റു മൂന്ന് വശങ്ങളിൽ നിന്നുമുള്ള കാറ്റ് ധാരാളം മതിയാകുമെന്ന് പോലീസ് ഓഫീസർ അവരോട് പറഞ്ഞു. ആരെങ്കിലും മരിച്ചാൽ ശവം എടുത്തുകൊണ്ട് പോകാൻ വലിയ തടസ്സമാകുമെന്നും അതുകൊണ്ട് വല അഴിക്കണമെന്നും അവർ മറ്റൊരു കാരണം ഉന്നയിച്ചു. എന്നും ആരും മരിക്കില്ലല്ലോ എന്നും മരണമുണ്ടാകുമ്പോൾ ശവം എടുത്തുകൊണ്ട് പോകാനായി വല അഴിച്ചു തരുമെന്നും പോലീസ് ഉറപ്പ് പറഞ്ഞപ്പോൾ ഞാനും അനിയനും അത് അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇനി മാലിന്യം എറിയാനായി വല അഴിച്ചു മാറ്റിയാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയൊന്നും ഉണ്ടാകില്ലെന്ന് അവർക്ക് താക്കീത് നൽകി. പോലീസ് പോയതിനു ശേഷമാണ് അവർ മാലിന്യമെറിയൽ നിർത്തിയത്. ഞാൻ ലോൺ എടുത്ത് വേഗം തന്നെ ഇവിടെ വീട് പണി തുടങ്ങുകയും ചെയ്തു. മല്ലിക പറഞ്ഞു നിർത്തിയതും മൂന്നാമത്തെ അതിർത്തിയുടെ കഥ കേൾക്കാൻ എനിക്ക് ശരിക്കും പേടിയായി. എന്നിട്ടും ഭൂമിയുടെ അതിർത്തികളിൽ അരങ്ങേറുന്ന കയ്യേറ്റങ്ങളുടെ യുദ്ധങ്ങളുടെ മറ്റൊരു കഥ കൂടി കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അല്ലെങ്കിൽ മല്ലിക ഇനി ഇതൊക്കെ ആരോട് പറയും? ഭാഗ്യത്തിന് ആ മാവ് ചാഞ്ഞു നിൽക്കുന്ന പറമ്പും അതിലുള്ള വീടും അനിയത്തിയുടെയാണ്. വീട് അനിയത്തിക്ക് അച്ഛൻ തന്നെ പണിതു കൊടുത്തതാണ്. അവിടെയും സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള ഒരു കുടുംബം ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. പക്ഷേ താഴെ തറവാട് വീട്ടിന്റെ അതിര് പങ്കിടുന്ന മതിലിനപ്പുറത്തുള്ള വീട്ടുകാർ ഇപ്പോൾ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ നേരത്തെയുള്ള വീടിനോട് ചേർന്ന് ഒരു ബെഡ്റൂം അടങ്ങുന്ന വലിയൊരു ചായ്പ് പുതുതായി പണിതു കഴിഞ്ഞു. ആ ബെഡ്റൂമിന്റെ ഒരു ചുമര് നമ്മുടെ മതിലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നിയമപരമായി തെറ്റാണത്. അവരുടെ ബെഡ്റൂമിന്റെ ചുമരാക്കി മാറ്റിയ മതിലിൽ അകത്തു നിന്ന് ഒരു ദ്വാരമോ മറ്റോ ഉണ്ടാക്കി ഇങ്ങോട്ടൊരു സി സി ടി വി ക്യാമറ വെച്ചാൽ പോലും നമ്മൾ അറിയില്ല. നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഞാൻ കോർപ്പറേഷനിൽ പോയി പരാതി കൊടുത്തത് അതുകൊണ്ടാണ്. ഹിയറിംഗ് കഴിഞ്ഞു. നിയമത്തിന്റെ പക്ഷത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അവർ മതിലോട് കൂടി ചേർത്ത് പുതുതായി പണിത ചായ്പ് പൊളിക്കേണ്ടി വരുമെന്നാണ് ഹിയറിംഗിനൊടുവിൽ സെക്രട്ടറി എന്നോട് പറഞ്ഞത്. ഹിയറിംഗിന് ശേഷം പലരെക്കൊണ്ടും എന്റെ മേൽ സ്വാധീനം ചെലുത്താനും ഭീഷണിപ്പെടുത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ കഴിഞ്ഞ ദിവസം എന്നോട് ഫോണിൽ സംസാരിച്ചത് ദേഷ്യപ്പെട്ടിട്ടാണ്. ഞാൻ ഒരു ഇഞ്ച് പുറകോട്ടില്ലെന്ന് വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ഭാഗ്യത്തിന് നിരഞ്ജന എന്റെ കൂടെയുണ്ട്. നന്ദയും മാളുവും പോലെയാണ് നന്ദയും നിരഞ്ജനയുടെ മകൾ നിലാശയും തമ്മിലുള്ള കൂട്ടും സ്നേഹവും. കോർപ്പറേഷനിൽ ഹിയറിംഗിന് വിളിച്ച ദിവസം എന്നോട് ധൈര്യമായി പോയി വരാൻ പറഞ്ഞത് നിരഞ്ജനയാണ്. ഒറ്റയിരിപ്പിൽ മൂന്ന് അതിർത്തി കഥകൾ പറഞ്ഞു തീർത്ത ക്ഷീണത്തോടെ മല്ലിക മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഞാനൊന്ന് ശ്വാസം നേരെ വിട്ടത് നിരഞ്ജനൊപ്പമുണ്ടെന്ന് കേട്ടപ്പോഴാണ്. മല്ലികയ്ക്കൊരു ആവശ്യം വന്നാൽ എപ്പോൾ വിളിച്ചാലും നിരഞ്ജൻ അടുത്ത് തന്നെയുണ്ട്. നിരഞ്ജന എന്റെയും സുഹൃത്താണ്, സീനിയറായ മാധ്യമപ്രവർത്തകയാണ്. മല്ലികയുടെ ഉള്ളിലെ കാതലിന്റെ ബലം എന്നെ സന്തോഷിപ്പിച്ചു. മാളു US പോയാലും 5-6 മണിക്കൂർ ട്രെയിൻ യാത്രാ ദൂരത്ത് ഞാനും ഉണ്ട് കിട്ടോ. ഒന്ന് വിളിച്ചാൽ മതി, ഞാനിങ്ങ് എത്തിക്കോളും. മല്ലികയുടെ മുഖത്ത് ആശ്വാസത്തിന്റെ ഇളം പുഞ്ചിരി പടർന്നു. മാളുവിന് പുറകെ നന്ദയും നിലാശയും പഠിക്കാനായി പറന്നുപോകും.
നന്ദ എപ്പോഴും പറയുന്നത്.

0: അവിടെ തന്നെ സെറ്റിൽ ചെയ്യുമെന്നാണ്. ജോലിയൊക്കെയായി ഞാൻ സെറ്റിൽ ചെയ്താൽ അമ്മയെയും കൊണ്ടുപോകും. നന്ദ ഫോണിൽ നിന്ന് മുഖമുയർത്തി എന്നോട് പറഞ്ഞു. മാളു നന്ദയെ ഇരുകൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ നാലു പേരും പെട്ടെന്ന് സന്തോഷമുള്ളവരായി. എങ്കിലും മഴയുടെ തീവ്രത തുടരുകയാണ്. മഴയുടെ നിലയ്ക്കാത്ത ഇരമ്പത്തിൽ പെരുത്തു വന്ന ഉത്കണ്ഠ അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഈ മഴ തോരുമ്പോൾ കുഞ്ഞു പുളിമരത്തിനരികിൽ പോയി അതിൻ്റെ ഓരോ ഇലയും കാണണമെന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. മല്ലികയും എനിക്കൊപ്പം എഴുന്നേറ്റ് നന്ദയും മാളുവും കുടിക്കാൻ മറന്നുപോയ ബ്ലൂ ടീ പകർന്ന സ്ഫടിക കപ്പുകൾ മേശപ്പുറത്ത് നിന്നെടുത്ത് കുട്ടികൾക്ക് നേരെ നീട്ടി.
1: ആ പുളിമരം, സി എസ് ചന്ദ്രികയുടെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
2: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ. വിവിധ വിഷയങ്ങളിൽ താൽപ്പര്യവും അറിവും പ്രവർത്തനശേഷിയും ഉണ്ടായിരിക്കുക എന്നത് നവോത്ഥാനത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടു വളർന്ന കഴിഞ്ഞ തലമുറയിലെ പലരുടെയും സ്വഭാവമായിരുന്നു. ഏതെങ്കിലും മേഖലയിൽ ഏറെ പുസ്തകങ്ങൾ എഴുതുക എന്നതായിരുന്നില്ല ബാലകൃഷ്ണന്റെ രീതി. മറിച്ച് താൻ പണിയെടുക്കുന്ന വിഷയമേഖലയെ പഴയതുപോലെ വിടാൻ അനുവദിക്കാത്ത തരത്തിൽ പുതിയ പ്രശ്നങ്ങൾ കൊണ്ട് പുതുക്കുന്ന ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങൾ രചിക്കുക എന്നതാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾ എണ്ണത്തിൽ അത്രയധികം ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. നാരായണഗുരു, ചന്തുമേനോൻ ഒരു പഠനം, നോവൽ സിദ്ധയും സാധനയും, രണ്ടാമൂഴം, ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്നീ കൃതികൾ ഒരു പുതിയ വിഷയമേഖലയോ ചർച്ചാ മണ്ഡലമോ തുറക്കുന്ന കൃതികളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഇതര ലേഖനങ്ങളിൽ പലതിനും ആ സ്വഭാവമുണ്ടെങ്കിലും പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ടത് ഈ കൃതികൾ തന്നെ. വ്യത്യസ്ത ജനുസുകളിൽപ്പെട്ട ഇവ ഓരോന്നിനെപ്പറ്റിയും ഹ്രസ്വമായ ഒരു സംഭാഷണത്തിൽ പ്രതിപാദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന സ്വഭാവമുള്ള കൃതികൾ അല്പമൊന്ന് അടുത്തു നിന്ന് നോക്കി ആ വിമർശനങ്ങളുടെ മൗലികത അന്വേഷിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. സാഹിത്യരചയിതാവിൻ്റെ വ്യക്തിത്വത്തിനും വ്യക്തിസ്വഭാവത്തിനും സവിശേഷമായ ഊന്നൽ നൽകുന്ന സാഹിത്യ വീക്ഷണമാണ് തൻ്റെ വിമർശനങ്ങളിലൂടെ ബാലകൃഷ്ണൻ രൂപപ്പെടുത്തിയത്. സാഹിത്യവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉപരിപ്ലവമെന്നോ യാന്ത്രികമെന്നോ തന്നെയോ പറയാവുന്ന വീക്ഷണം പ്രചരിപ്പിക്കുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചിരുന്ന പുരോഗമന സാഹിത്യ സമീപനങ്ങളോടുള്ള വിമർശനം ഈ വീക്ഷണത്തിൽ പ്രബലമാണ്. പ്രതിഭ അഥവാ ജീനിയസാണ് കലാസൃഷ്ടിയുടെ ഉറവിടമെന്നതിൽ ബാലകൃഷ്ണന് ഒട്ടും സംശയമില്ല. ഇക്കാര്യം ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെല്ലാം തന്നെ. ചന്തുമേനോൻ ഒരു പഠനം എന്ന ആദ്യ വിമർശന ഗ്രന്ഥത്തിൻ്റെ പ്രസ്താവനയിലുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുടെ ഒരു പ്രധാന വശം വെളിപ്പെടുത്തുന്നതുകൊണ്ട് ഇവിടെ ഉദ്ധരിക്കാം. ചന്തുമേനോൻ്റെ സാഹിത്യപരമായ വലുപ്പമല്ല തുടക്കത്തിൽ എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. സ്വന്തം സാഹിത്യത്തെക്കാൾ വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. സവിശേഷമായ ആ വ്യക്തിത്വത്തെ വെളിവാക്കുന്ന ഉപാധി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യവുമായി എനിക്കുള്ള സമ്പർക്കം. കേരളത്തിലെ സാമൂഹിക സ്ഥിതിയോട് സംവാദാത്മക ബന്ധം പുലർത്തി വായിക്കേണ്ടതാണ് ചന്തുമേനോൻ്റെ സാഹിത്യമെന്നും അദ്ദേഹം പറയുന്നു. സാഹിത്യവും സമൂഹവും തമ്മിൽ സങ്കീർണമായ സംവാദ ബന്ധമുണ്ടെന്ന് പി കെ ബാലകൃഷ്ണൻ മനസ്സിലാക്കുന്നുവെന്നാണ് ഇതിനർത്ഥം. തകഴിയുടെ കയറിലേക്കൊരു നടപ്പാത എന്ന പേരിൽ പിൽക്കാലത്തെഴുതിയ ലേഖനം ഈ വസ്തുതയുടെ മൂർത്തോദാഹരണമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം കഴിയുന്നതുവരെ കേരളത്തിൽ ജീവിച്ചിരുന്ന ജാതികളിലും ഉപജാതികളിലും പെട്ട മനുഷ്യരുടെ ജീവിതം എന്തായിരുന്നുവെന്ന് മറ്റൊരു നോവലിൽ നിന്നും മനസ്സിലാവുകയില്ലെന്നതാണ് കയറിൻ്റെ സവിശേഷതയായി ബാലകൃഷ്ണൻ കാണുന്നത്. സാമൂഹികാംശത്തിന് കലയിൽ സ്ഥാനമില്ലെന്നല്ല, കലയിൽ അത് പ്രവർത്തിക്കുന്നത് കലയുടെ സ്വച്ഛന്ദ വൃത്തിയുടെ ഭാഗമായാണെന്നാണ് ബാലകൃഷ്ണന്റെ വീക്ഷണം. ചന്തുമേനോൻ പഠനത്തിൽ തന്നെ എന്താണ് നോവൽ എന്നൊരധ്യായത്തിലൂടെ നോവലിൻ്റെ മൗലിക തത്വങ്ങൾ ബാലകൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട്. നിദ്രാസഞ്ചാരങ്ങളിൽ നല്ല നോവലും മഹത്തായ നോവലും എന്നൊരു പഠനവും കാണാം. നോവലെന്ന ജനുസിൽ സവിശേഷ താല്പര്യമുള്ള അദ്ദേഹം മഹത്തായ നോവലുകളെക്കുറിച്ച് പഠിച്ചെഴുതിയ ഗ്രന്ഥമാണ് നോവൽ സിദ്ധിയും സാധനയും. ബാലകൃഷ്ണന്റെ നിരൂപണ രീതിയുടെ ചില സവിശേഷതകൾ ഈ പുസ്തകം മുതൽ ദൃശ്യമാണ്. ഈ പുസ്തകത്തിൽ താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യ നികേതനം, ജെയ്ൻ ഓസ്റ്റിൻ്റെ നോവലുകൾ, ദസ്തയേവ്സ്കിയുടെ കരമസോ സഹോദരന്മാർ എന്നിവയാണ് പഠനത്തിനെടുക്കുന്നത്. പുസ്തകത്തിൻ്റെ പകുതിയിലേറെ ദസ്തയേവ്സ്കിയെക്കുറിച്ചും കരമസോവിനെക്കുറിച്ചുമുള്ള പഠനത്തിനാണ് വിനിയോഗിക്കുന്നതെന്നതിൽ അത്ഭുതമില്ല. അതാത് എഴുത്തുകാരുടെ വ്യക്തിസ്വഭാവം വിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ നോവൽ പഠനങ്ങളും. പാരമ്പര്യത്തിൻ്റെ കാവൽക്കാരനായ ഒരു വൈദ്യൻ്റെ ജീവിതം നാടിൻ്റെ വൈകാരിക ജീവിതത്തിൻ്റെ ആകത്തുകയായി മാറുന്നതും വലിപ്പമുള്ള ആ ഒറ്റ ജീവിതത്തിൻ്റെ ചിത്രീകരണത്തിലൂടെ ആ പ്രദേശത്തിൻ്റെയും അവിടുത്തെ മനുഷ്യരുടെയും സങ്കീർണ ജീവിതത്തിൻ്റെ ചിത്രം അനാവൃതമാകുന്നതുമായ അനുഭവമാണ് ആരോഗ്യനികേതനത്തിൽ നിന്ന് കിട്ടുന്നത്. അതാകട്ടെ ജീവിതത്തെപ്പറ്റിയുള്ള വലിയ ചോദ്യങ്ങൾ നമ്മിൽ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മഹത്തായ ഒരു വ്യക്തി ജീവിതം മുതൽ ജീവിതത്തിൻ്റെ ആത്യന്തിക സമസ്യകൾ വരെ അനുഭവവേദ്യമാക്കുന്നത്

0: കൊണ്ടാണ് അത് മഹത്തായ നോവലാകുന്നതെന്ന് ബാലകൃഷ്ണൻ സ്ഥാപിക്കുന്നു. ബ്രഹ്മരക്ഷസ് എന്ന് താൻ വിശേഷിപ്പിക്കുന്ന ദസ്തേവ്സ്കിയുടെ പ്രതിഭയുടെ സ്വഭാവങ്ങൾ ബാലകൃഷ്ണൻ പല സന്ദർഭങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി മതാത്മക പ്രതിഭയാണ് ദസ്തേവ്സ്കിയെന്നും കുറ്റകൃത്യങ്ങളിലും കൊലപാതകങ്ങളിലുമാണ് അത് സാക്ഷാത്കാര മുഹൂർത്തം കണ്ടെത്തിയതെന്നുമുള്ള ബാലകൃഷ്ണന്റെ നിരീക്ഷണം സൂക്ഷ്മമാണ്. നോക്കുക, കൊടുംപാതകത്തിൻ്റെയും പാതക ആസക്തിയുടെയും കാട്ടുകുതിരയിൽ കയറി കടിഞ്ഞാണില്ലാത്ത ഭ്രാന്തയാത്രകൾ ചെയ്ത് പ്രപഞ്ചരഹസ്യങ്ങൾ നക്ഷത്രങ്ങൾ പോലെ നിന്നു തിളങ്ങുന്ന ശൂന്യാകാശ മണ്ഡലത്തിൽ ചെന്ന് നിസ്സഹായമായ സ്വന്തം അലർച്ചകളും രോദനങ്ങളും ഭൂമണ്ഡലത്തിൽ പ്രതിധ്വനിപ്പിക്കാൻ ഉയർക്കൊണ്ട പ്രതിഭയാണ് ഡോസ്റ്റോയെവ്സ്കിയുടേത്. പാതകത്തിൻ്റെ കാട്ടുകുതിരയെ കണ്ട ആ നിമിഷമാണ് ഡോസ്റ്റോയെവ്സ്കിയുടെ അനർഘ നിമിഷം. താരാശങ്കറിൻ്റെയും ദസ്തേവ്സ്കിയുടെയും നോവലുകളുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്നതല്ല ജെയ്ൻ ഓസ്റ്റിൻ്റെ നോവൽ സ്വഭാവം. പരിമിതമായ അനുഭവവൃത്തം, ഉദ്വേഗജനകതയുടെ കുറവ്, അതിസാധാരണമായ സംഭവങ്ങളുടെ ആവിഷ്കരണം എന്നീ ഘടകങ്ങൾ ആ നോവലുകളുടെ സവിശേഷതകളാണ്. പെട്ടെന്ന് വായനക്കാരെ വലിച്ചടിപ്പിക്കുന്ന ഘടകങ്ങളാണിവയെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവരുടെ നോവലുകൾ എന്നും വായിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. മറ്റ് രണ്ട് നോവലിസ്റ്റുകളോടൊപ്പം ജെയ്ൻ ഓസ്റ്റിനെ തെരഞ്ഞെടുത്തു എന്നത് ബാലകൃഷ്ണന്റെ നോവൽ സങ്കല്പത്തിന്റെ ഔന്നത്യം കാണിച്ചു തരുന്നു. നോവൽ പോലെ തന്നെ ബാലകൃഷ്ണനെ ആകർഷിച്ചിട്ടുള്ള രൂപമാണ് നാടകം. നാടകത്തിന്റെ അതിഥ്യകാസ്ഥാനം ഗ്രീക്ക് ദുരന്ത നാടകങ്ങളാണെന്ന ധാരണ സി ജെ തോമസിന് എന്ന പോലെ പി കെ ബാലകൃഷ്ണനും ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ നാടക പഠനങ്ങൾ തെളിയിക്കുന്നു. എഴുത്തച്ഛൻ, കുമാരനാശാൻ എന്നിവരെയാണ് കവിതാ മേഖലയിൽ ബാലകൃഷ്ണൻ മുഖ്യമായി പരിഗണിച്ചിട്ടുള്ളത്. കവിതാ പഠനങ്ങളിൽ പ്രധാനം കാവ്യകല കുമാരനാശാനിലൂടെ എന്ന ഗ്രന്ഥം തന്നെ. കവിതയുടെ മൗലിക തത്വങ്ങൾ കുമാരനാശാന്റെ കവിതകളെ അവലംബിച്ച് പഠിക്കുന്ന രീതിയിലാണ് രചന. ആശാന്റെ നൈസർഗികമായ പ്രതിഭ സാമൂഹിക കാര്യങ്ങളിൽ നിന്നും താൻ ആണ്ടുമുഴുകിയിരുന്ന സമുദായ പ്രവർത്തനത്തിൽ നിന്നും തീർത്തും പരാങ്മുഖമായിരുന്നുവെന്നാണ് ബാലകൃഷ്ണൻ വാദിക്കുന്നത്. ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷുകയും ആശാന്റെ സഹജപ്രതിഭയിൽ നിന്നുള്ള വഴിതെറ്റലായി അദ്ദേഹം കാണുന്നു. മാത്രമല്ല, ചിന്താവിഷ്ടയായ സീതയിലെ സീതയുടെ രാമവിമർശനവും ആ കഥാപാത്രത്തിന് ഒട്ടും ചേർന്നതല്ലെന്ന് വിധിക്കുന്നു. ഇതൊക്കെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള അഭിപ്രായങ്ങളാണ്. സമൂഹവും സൗന്ദര്യമെന്ന മൂല്യവും എന്നൊരു ലേഖനം പി കെ ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കലാസാഹിത്യ സമീപനത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. മനുഷ്യനിലെ സമൂഹഭാവത്തിൽ നിന്നല്ല, വ്യക്തിഭാവത്തിൽ നിന്നാണ് കലയുടെ ജനനമെന്നും വ്യക്തിനിഷ്ഠമായ ഭാവവൈചിത്ര്യങ്ങൾ സൗന്ദര്യമെന്ന മൂല്യവുമായി ഇണചേരുമ്പോഴാണ് കല ജനിക്കുന്നതെന്നും അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ സൗന്ദര്യമൂല്യമാകട്ടെ പ്രയോജന നിരപേക്ഷവുമാണ്. സൗന്ദര്യമെന്ന മൂല്യത്തോടുള്ള ആഭിമുഖ്യം വ്യക്തിപരമായ കഴിവോ കഴിവുകേടോ ആണ്. കലയെപ്പറ്റിയുള്ള ഈ വീക്ഷണം ആധുനികമാണ്, അത് വിമർശനാതീതമല്ല താനും. പക്ഷേ ബാലകൃഷ്ണന്റെ കലാസങ്കല്പം അതാണെന്നതിൽ സംശയത്തിന് അവകാശമില്ല. സിദ്ധിയെപ്പറ്റി തികഞ്ഞ ബോധമുള്ള ബാലകൃഷ്ണൻ സാധനയുടെ പ്രാധാന്യം അത്ര തന്നെ തിരിച്ചറിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളെ ഈടുറ്റതാക്കുന്നത്. തന്റെ ധാരണകളെ പ്രതീതിനിഷ്ഠമായി അവതരിപ്പിക്കുകയല്ല, വിശകലനത്തിലൂടെയും പഠനത്തിലൂടെയും സ്ഥാപിക്കുകയാണ് അദ്ദേഹം എന്നതും ശ്രദ്ധാർഹമാണ്.
1: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
4: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 6 ബന്ധപ്പെട്ട ഗാനങ്ങളാണ് ഇന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ഹൃദയമിടിപ്പുകളാണ് നമ്മുടെ ആറുകളും പുഴകളും. സഹ്യന്റെ മടിത്തട്ടിൽ ജനിച്ച് ഹരിതാഭമായ തീരങ്ങളെ തഴുകി ഒടുവിൽ കടലിന്റെ നീലപ്പരപ്പിലേക്ക് ലയിച്ചു ചേരുന്ന ആറുകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. ഓർമ്മകളുടെ തീരങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആറുകളെക്കുറിച്ചുള്ള ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഇന്ന് ഉറൂബിൻ്റെ ചരമവാർഷികം കൂടിയാണ്, അതുകൊണ്ട് തന്നെ ആദ്യം ഉമ്മാച്ചു എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം കേൾക്കാം. യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മഞ്ജരി പാടിയ ഗാനം ചിത്രം രസതന്ത്രം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
4: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
4: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
5: ആറുമായി ബന്ധപ്പെട്ട ഗാനങ്ങളുമായി FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി യേശുദാസ് പാടിയത് ചിത്രം മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

0: ഓച്ചിരി റെഡിയാണോ? മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ ചിത്രം കാലാപാനി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: ഇളങ്കോയും സംഘവും പാടിയ ചിത്രം കാക്കക്കറുമ്പൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ആറുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ് നിങ്ങൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലൂടെ ഇതുവരെ കേട്ടത്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് കണക്കെടുപ്പ്. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ രാവിലെ 11 തുറക്കും. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
1: ആകാശവാണി എഫ്എം വാർത്തകൾ.
0: സമയം 9 കഴിഞ്ഞ 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: താങ്ക് യു.
0: നമുക്കറിയാം നേർവഴിയിലെ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാഴ്ച പരിമിതിയുടെ കാരണങ്ങൾ, അതിനെക്കുറിച്ച് ആവാം ഇന്നത്തെ നേർവഴി എന്ന് തോന്നുന്നു.

0: നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ട ഏറ്റവും മുമ്പിലുള്ള സുതാര്യമായ കൃഷ്ണമണിയിലൂടെ അകത്തോട്ട് കടക്കുകയും കണ്ടേ ബ്രൌൺ ഭാഗമായിട്ടുള്ള കൃഷ്ണമണിയുടെ അകത്ത് കടന്ന് ഇതിന്റെ പുറത്ത് ചെറിയൊരു ലെൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ലെൻസിനെ ഈ ലൈറ്റ് കേന്ദ്രീകരിച്ച് കണ്ട റെറ്റിനിലോട്ട് ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇംപൾസ് ആയിട്ട് കണ്ട നാഡിയായ ഒപ്റ്റിക് നെർവ് വഴി ഈ സന്ദേശം തലച്ചോറിലെത്തുകയും തലച്ചോറ് അത് ദൃശ്യമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് കാഴ്ചയുടെ ഒരു പ്രക്രിയ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലുള്ള കാരണങ്ങൾ വളരെ ലളിതമായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും. ആദ്യത്തേത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും ഫ്രണ്ടിലെ സുതാര്യമായ കൃഷ്ണമണി. ഈ സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയ്ക്കും കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാകാം. കണ്ട കൃഷ്ണമണി ഒരു പൊടി വീണ് ഒരു വ്രണം വന്നു കാഴ്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കൃഷ്ണമണിക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ആ കൃഷ്ണമണി മാറ്റിവെക്കാം. കൃഷ്ണമണി മാത്രമേ നമുക്ക് മാറ്റിവെക്കാനൊക്കുള്ളൂ. കണ്ട ഏറ്റവും വെളിയിലുള്ള സുതാര്യമായ ഭാഗം, അത് സുതാര്യമായതുകൊണ്ട് പുറകിലുള്ള ഐറിസ് കാണുന്നതുകൊണ്ടാണ് അത് കറുപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെള്ള നിറത്തിലോട്ടാവുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കണ്ട പുറകിലോട്ട് പോകുമ്പോൾ ഈ പ്രകാശരശ്മി അടുത്ത തിരിഞ്ഞ് തട്ടുന്നത് കണ്ണിന്റെ അകത്തുള്ള ലെൻസിലാണ്. അപ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനാണ് നമുക്കെല്ലാം അറിയാവുന്ന തിമിരം എന്ന് പറയുന്നത്. കണ്ട ഏറ്റവും ഒത്ത നടുക്ക് കാണുന്ന ബ്ലാക്കിന്റെ അവിടെ ഒരു വെള്ള നിറം വരുന്നതാണ് ഒരുപാട് കൂടിയ തിമിരം. അതുകൊണ്ട് തന്നെ തിമിരം നമ്മൾ നീക്കം ചെയ്ത് അതിന് പകരം ഒരു കൃത്രിമ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലൈറ്റ് കടക്കുന്നത് കണ്ട പുറകിലോട്ടുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഡയബറ്റീസ് ഉള്ളവർക്കും ഞരമ്പിന് പ്രായത്തിന്റെ തരം വ്യത്യാസമുള്ളവർക്കും ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പോ ഈ ഡയബറ്റീസ് ഉള്ളവർ കൂടുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ, അവർക്ക് ഈ കാഴ്ച മങ്ങുന്ന അല്ലെങ്കിൽ കാഴ്ചക്കുറവ് അല്ലേ?
0: അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾക്ക് അണ്ടാത്ത രക്തസ്രാവം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിന്റെ അകത്തുള്ള ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന റെറ്റിന, ഈ റെറ്റിനയിലും കണ്ണിന്റെ അകത്ത് ഡയബറ്റിക് റെട്ടിനോപ്പതിയിലും ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന കാഴ്ച മങ്ങുന്നവർക്കും ഇപ്പോൾ പ്രത്യാശയുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ കണ്ണിന്റെ അകത്തോട്ട് ലേസർ അടിച്ച് ആ ഭാഗം കരിച്ചു കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് പകരം കണ്ണിന്റെ അകത്തോട്ടുള്ള ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്. കണ്ണിന്റെ അകത്തോട്ട് ഒരു മരുന്ന് വെച്ചിട്ട് ഈ ഇറങ്ങിയ ബ്ലഡിനെയും കൊഴുപ്പിനെയും വലിച്ചെടുക്കാൻ കഴിവുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ എടുക്കാറില്ല, വേദന എടുക്കാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് ഒരുപാട് വരാനുമുണ്ട്. പുതിയൊരു ചികിത്സാ രീതിയാണ് ജെനറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ കണ്ണിന്റെ അകത്തോട്ട് വൈറൽ വെക്ടേഴ്സ് വഴി ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി പാരമ്പര്യമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങലുള്ളവർക്ക് പോലും കാഴ്ച തിരിച്ചു കിട്ടാനുള്ള പ്രത്യാശ നടക്കുന്ന ഒരുപാട് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് ഈ ഒരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. സമീപ ഭാവിയിൽ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റോബോട്ടിക് ട്രീറ്റ്മെന്റ് വരുന്നു, കണ്ണിന്റെ അകത്തോട്ടുള്ള മരുന്നുകൾ വരുന്നു, വൈറൽ വെക്ടേഴ്സ് വരുന്നു, ഇതൊക്കെ വെച്ച് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നുള്ളത് കൊണ്ട് പ്രത്യാശ നല്ലതുപോലെ തന്നെ ഉണ്ട്.
1: അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോ കുഞ്ഞിന്റെ ഉള്ള കാഴ്ചക്കുറവൊന്നും തിരിച്ചറിയപ്പെടാതെ പോയി പിന്നീട് പൂർണ്ണമായി കാഴ്ച
0: ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. പൊതുവേ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ ഒരു വൈമുഖ്യമാണ്. ഒക്കുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെ ഒരു പോളിസി. ശാസ്ത്രീയമായി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഒരു 4-5 വയസ്സാകുമ്പോൾ ഒരു കണ്ണ് പരിശോധന നടത്തുക, അത് കഴിഞ്ഞ് 10-12 വയസ്സാകുമ്പോൾ ഒരു പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ സാധാരണ വലിയ അസുഖങ്ങളൊന്നും വരാൻ പ്രശ്ന കാഴ്ചയ്ക്ക് മങ്ങലൊന്നും ഇല്ല എങ്കിൽ 40 വയസ്സോട് അടുത്ത് വെള്ളെടുത്ത് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങുന്ന അവസരത്തിൽ കണ്ട പ്രഷർ ഒന്ന് നോക്കി കണ്ട ഞരമ്പുകളൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിച്ചാൽ മതി. 60 വയസ്സാവുന്നത് വരെ 60 വയസ്സ് കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ഷെഡ്യൂൾ വർഷാവർഷം ഒരു കാഴ്ച പരിശോധന നടത്തുക എന്നുള്ളത് കാഴ്ച മങ്ങിയവർക്കല്ല, കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണിക്കാം. നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ നമ്മളെ കണ്ണുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്തോട്ട് പ്രകാശരശ്മികൾ കടന്ന് ദൃശ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് കണ്ണിന്റെ ഉള്ളിലോട്ട് നോക്കി രോഗിയുടെ കണ്ണിന്റെ അകത്തുള്ള രക്തക്കുഴൽ കണ്ട് നേരിട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡയബറ്റിക് ആണെങ്കിലുള്ള വ്യത്യാസം, കൊളസ്ട്രോൾ കൂടിയവർക്കുള്ള വ്യത്യാസം, BP കൂടിയവർക്കുള്ള വ്യത്യാസം, പുകവലിക്കുന്നുള്ളവർക്കുള്ള വ്യത്യാസം. ഇപ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾ എത്ര സിഗരറ്റ് ദിവസം വലിക്കുന്നു വരെ ചോദിക്കാൻ വരെ ഡോക്ടർമാർക്ക് ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ അവസ്ഥയെപ്പറ്റി മാത്രമല്ല മൊത്തം ശരീരത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി ഒരു നേത്രവിദഗ്ധനെ വിലയിരുത്താൻ സാധിക്കും.
1: അതുപോലെ ഈ കാഴ്ച പരിമിതി

0: ജനറ്റിക്കലി വരുന്ന ഒരുപാട് പേരുണ്ട്, പൂർണ്ണമായും കാഴ്ച ഇല്ലാത്ത. അതിനുള്ള കാരണം
1: നമുക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല അസുഖങ്ങളും വരാം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നും, കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കല്ല എന്നും പറയാനൊക്കുന്ന നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാനായിട്ട് ഒക്കും. കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജന്മനാ വരുന്നതാണോ, അടുത്ത തലമുറയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ. പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിത പങ്കാളിയിൽ ഏതൊക്കെ ജീൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്, നോക്കിയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് വഴി നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനായിട്ട്. എല്ലാ ജനറേഷനും വരണമെന്നുമില്ല. പണ്ട് ചികിത്സിക്കാനൊക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സയുണ്ട്. നമുക്ക് ഇന്നൊരു ദിവസം ഒരു ഡോക്ടർ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും നാളെ വരില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ മനോധൈര്യവും നമ്മുടെ കണ്ണിന് ഒക്കുന്നത്രയും ആരോഗ്യവും നിലനിർത്തുക. കാരണം നാളൊരു കാലത്ത് ട്രീറ്റ്മെന്റ് വരുമ്പോൾ അത് നിങ്ങൾ ഇത്രയും നാൾ അത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. റെറ്റിനയ്ക്ക് ഡാമേജ് ഉള്ളവർക്ക് ചിപ്പ് വെച്ചിട്ട് അത് കാഴ്ചയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബയോണിക്കായി അത് കണ്ണിൻ്റെ അകത്തോ വെക്കുന്ന ഒരു ഉപകരണമാണ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ച് കൂടുതൽ കാഴ്ച കിട്ടാനായിട്ട് പ്രത്യാശയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങിയെന്നുള്ളത് നോക്കി അതിനെ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ടൊക്കും. ഇപ്പൊ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത് കൂടുതൽ മങ്ങൽ വരാതിരിക്കാനും കൃഷ്ണമണി മാറ്റിവെക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. തിമിരമാണെങ്കിൽ നമുക്ക് അതിന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ടുള്ള എഫേർട്ട് നമുക്ക് എടുക്കാൻ നോക്കുന്നത്. റെറ്റിനയിൽ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനും പക്ഷേ ഇപ്പോൾ ഇൻട്രാവിറ്റൽ ഇഞ്ചെക്ഷൻസും ജനിതക ട്രീറ്റ്മെന്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ള തലച്ചോറിലോട്ടുള്ള ഡിഫക്ട്സ് നമുക്കെല്ലാവരും, നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കൈയോ കാലോ പൊക്കാതിരിക്കുന്ന ഒരാള് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ക്രമേണ കൈയും കാലും അനക്കാനുള്ള ശക്തി തലച്ചോറ് തിരിച്ച് വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചയ്ക്കുള്ള മങ്ങലും ക്രമേണ വീണ്ടെടുക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനൊക്കുന്നില്ല. പിന്നെ വരുന്ന ക്രമാതീതമായ പ്രഷർ കൂടി കണ്ണിന്റെ നാടികൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന ഗ്ലോക്കോമ എന്നുള്ള അസുഖം. പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള നെർവ് ഫൈബേഴ്സിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഉടനെ ഒരു ട്രീറ്റ്മെന്റ് വരുമെന്നൊക്കെ പറയാനൊക്കുന്നില്ല. റെറ്റിനൽ ഇംപ്ലാന്റ്സ് വഴി മാത്രമേ നമുക്ക് തിരിച്ചു കാഴ്ച വീണ്ടെടുക്കാനൊക്കുള്ളൂ. അത് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ റിസർച്ചിനും കാര്യങ്ങൾക്കും വേണ്ടി വരാം. കാഴ്ചയ്ക്ക് മങ്ങലോ കാഴ്ച പരിമിതിയോ ആണെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും അങ്ങനെയുള്ള ഫ്രണ്ട്ലി അല്ല. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ ഒരു വൈറ്റിൽ വെച്ച് നടന്ന് ഇത് എനിക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതിന്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. 5-10% ഉള്ളൂ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നടന്ന് ഇത് എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം വരികയും ഇതുപോലുള്ള നമ്മുടെ കൂടെ സഹോദരന്മാർക്ക് ജീവിതത്തിൽ യഥേഷ്ട നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
0: നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം.
1: നമ്മൾ പലപ്പോഴും കാഴ്ചക്കൊരു മങ്ങൽ വന്നാൽ അടുത്തൊരു കണ്ണടക്കടയിൽ പോയി കണ്ണാടി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ല, ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ മരുന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷം അതേ കഴിക്കുക, ഡോക്ടറേയും കാണത്തില്ല, ഷുഗറും നോക്കത്തില്ല. അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. കാഴ്ച നല്ലതുപോലെ ഉണ്ടെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും കാണിക്കുക. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു നേത്രപരിശോധന നടത്തി കാഴ്ച നിലനിർത്താനായിട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായി ഒരു നേത്രപരിശോധനയെ കണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നാഡികൾ നോക്കുന്നു, കണ്ണിന്റെ പ്രഷർ നോക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ കാഴ്ച നമുക്ക് മിക്കവാറും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ നിലനിർത്താൻ സാധിക്കും.
0: നേത്രദാനത്തെപ്പറ്റി ഇപ്പം ഒരുപാട് അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം നേത്രദാനത്തെ കുറിച്ചും അതിൽ ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുണ്ടാവുമല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാം.
1: നേത്രദാനം മഹാദാനം എന്നുള്ളൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മരണശേഷം നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മറ്റൊരാൾ കാണുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നേത്രദാനത്തിൽ നടക്കുന്നത് മരിച്ചൊരാളുടെ കണ്ണിന്റെ ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണി നമ്മൾ വേർതിരിച്ചെടുക്കുകയും ആ എടുത്തു എന്ന് ബന്ധുക്കൾക്കും മൃതദേഹത്തിലും അറിയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് ആയിട്ട് കണ്ണുകൾ വെക്കുകയും അത് മൂടി വെക്കുകയും വെളിയിൽ നിന്ന് ഒരു വിരൂപവും തോന്നാത്ത രീതിയിൽ നമ്മൾ കണ്ട കൃഷ്ണമണി നമ്മൾ എടുക്കുകയും ഈ കൃഷ്ണമണി കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ വെച്ച് ചേർക്കുകയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഒരു കൃഷ്ണമണി 2 പേർക്ക് തന്നെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ 2 കൃഷ്ണമണി കൂടെ 4 പേർ

0: കാണാൻ കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ കൂടെ വൈകല്യം വന്നിട്ടുള്ള 4 പേർക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാലും എന്റെ മരണശേഷം അധികൃത അറിയിക്കേണ്ടത് എന്റെ ബന്ധുക്കളും എന്റെ കൂട്ടുകാരുമാണ്. മരിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള ആളുകൾ അടുത്തുള്ള ഐ ബാങ്കിൽ വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ എത്രത്തോളം നേരത്തെ എടുക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കണ്ണുകൾ. അത് ലാബിൽ കൊണ്ടുപോയി അത് പ്രിസേർവ് ചെയ്ത് അടുത്തൊരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മരണശേഷം കൃഷ്ണമണി കണ്ണിന്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് കണ്ണുകൾ മൂടി തന്നെ വെക്കുക. ഒരു കോട്ടൺ ബോൾ എടുത്ത് തണുത്തുള്ളത്തിൽ മുക്കി കണ്ണ് പുറത്ത് വെച്ചാൽ അതിന് ഈർപ്പം നിലനിൽക്കാൻ സാധിക്കും. കണ്ണ് തുറന്നിരുന്ന ഫാന്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ കൃഷ്ണമണികൾ പെട്ടെന്ന് പറ്റിപ്പോവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുകൾ മൂടി വെച്ച് അതിന്റെ പുറത്ത് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ച് പ്രിസേർവ് ചെയ്യുക. ഡോക്ടർമാർ വന്ന് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മരിച്ചൊരാളുടെ മൃതദേഹത്തിന് ഒരു വ്യത്യാസം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് അവർ പോവുകയും ഈ കൃഷ്ണമണികൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ച 4 പേർക്ക് വരെ കാഴ്ച കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്.
1: ഡോക്ടറിന് നമ്മുടെ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സന്ദേശമായിട്ട് പറയാൻ എന്താണ് ഉള്ളത്?
0: ഭാവി നല്ല ശോഭനീയം തന്നെയായിരിക്കും. കാരണം ഇപ്പോഴത്തെ ആധുനിക ചികിത്സയുടെ കുതിപ്പ് വളരെ വളരെ വേഗത്തിലാണ്. അത് ജനിതകമായിട്ടുള്ള ചികിത്സയിലാകാം, ബയോണിക് ഐ പോലത്തെ ചികിത്സകളിലാകാം, കണ്ടകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ വഴിയാകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടർ മൊബൈലൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് തലച്ചോറിലോട്ട് സന്ദേശമായിട്ട് കൊടുക്കുന്ന രീതിയിലാകാം. ഒരുപാട് രീതിയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ശ്രമങ്ങളും ചികിത്സയും ലോകം കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ നാലുട്ടി നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ പല സ്മാർട്ട് റോഡുകളിലും കാഴ്ച പരിമിതർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിംഗ്സ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലുള്ള മാർക്കിംഗ് ഉണ്ട്. ട്രെയിനിന്റെ അകത്തും ബ്രെയിൽ ലാംഗ്വേജിലുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാഴ്ച പരിമിതർ മനസ്സിലാക്കുകയും അത് അവരുടെ അവകാശമാണെന്നും അത് ഉപയോഗിക്കുകയും കൂടി വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കാഴ്ച പരിമിതർ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കൂടുതൽ റോഡുകളും ഇതുപോലെ കാഴ്ച പരിമിതർക്ക് യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചേഞ്ചസ് കാഴ്ച പരിമിതർക്ക് സമീപ ഭാവിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കാഴ്ച വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും പുതിയ ചികിത്സാ വിധിയിൽ കൂടെ ഈ കാഴ്ച കൂടി വരാനുള്ള വളരെ വളരെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
1: തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

നേർവഴി. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റും 45 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അങ്കിത് തിവാരി പാടിയത് ചിത്രം ഷിദ്ദത്ത്. ഗാനരചന കുവർ ജുനേജ, സംഗീതം ഗൗരവ് ദാസ് ഗുപ്ത.

മിസ്റ്റർ ആൻഡ് മിസസ് മാഹി എന്ന ചിത്രത്തിൽ ഹണ്ണി ബണ്ണി സാഗർ എന്നിവർ പാടിയത്. ഗാനരചന, ക്ഷമിക്കണം, സംഗീതം തനിഷ്ക് ബാഗ്ചി.

0: ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, PN പണിക്കർ ഫൗണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. പ്രിയപ്പെട്ട പുസ്തകത്തിലെ ഒരു ഭാഗം സർഗാത്മകമായി ദൃശ്യാവിഷ്കാരം നടത്തി ഇൻസ്റ്റാഗ്രാം റീൽ ഫോർമാറ്റിൽ ലഭ്യമാക്കുന്നതാണ് മത്സരം. വീഡിയോകൾ DIOPKD2026@gmail.com എന്ന ഇമെയിലിൽ ഡോക്യുമെന്റായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 46 93 39 43. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി DIOPKD2026@gmail.com.
1: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
4: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
5: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
6: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകിരണം പദ്ധതി 2026-27 വർഷത്തേക്കുള്ള അപേക്ഷ വനിതാ ശിശു വികസന വകുപ്പ് ഓൺലൈനായി ക്ഷണിച്ചു. ഇവരെ സംരക്ഷിക്കുന്ന വ്യക്തിക്ക് പ്രതിമാസം 1,000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണിത്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ

0: 04-772-96-01-47 04-772-96-01-47 ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ഈ മാസം 15 വരെ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
0: മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT's എൻട്രൻസ് പരിശീലനം നൽകുന്നു. ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിന് മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും അതത് ജില്ലാ ഓഫീസുകളിൽ ലഭിക്കും.
4: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
5: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
4: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
5: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
7: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
6: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
7: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
6: സന്ദർശിക്കൂ www.irctctourism.com.
8: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
4: യെസ്,
8: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
4: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
8: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ജീവനക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-912-95-10-10 04-912-95-10-10. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
12: പ്രായോജികർ
11: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,230 രൂപ നിരക്കിലും പവന് 360 രൂപ കുറഞ്ഞ് 1,5840 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ ഇതേ സമയത്ത്.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
12: പ്രായോജികർ
11: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 52 സെക്കൻഡും. ഇപ്പോൾ
1: സംഗീത ലഹരി.

0: പ്രജക്ത ശുക്രിയ ആലപിച്ച ഗാനങ്ങളാണ് ഇന്ന് സംഗീതലഹരിയിൽ ശ്രോതാക്കൾ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഉസ്താദ് അഷ്റഫ് ഹൈദ്രോസിന്റെ ഗസൽ ചാവറ കൾച്ചറൽ സെന്ററിൽ ഇന്ന് വൈകിട്ട് 5:30. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
2: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
4: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
5: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
4: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1,800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
5: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: മിനീ സ്ക്രീൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് രാമപുരത്ത് വാര്യരുടെ ജീവിതകഥ പറയുന്ന നാടകം പി വൈ ജോസ് സംവിധാനം ചെയ്ത അക്ഷയമന്ത്രം ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

0: ഇതും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
0: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: സേവന വാർത്ത. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ ഹോസ്റ്റലിൽ ഏതാനും ഒഴിവുകളുണ്ട്. കേന്ദ്ര കേരള സർക്കാർ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446-74-20-49. 9446-74-20-49.
0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
7: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ മൈക്രോവേവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് എംടെക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും കോഴ്സിന് അപേക്ഷിക്കുവാനും doe.kusa.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 13.
8: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
9: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
10: കൊച്ചിയിൽ ആദ്യമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
11: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
12: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
11: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
12: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
11: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
12: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
7: തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ SC/ST വിഭാഗത്തിൽ ഏതാനും സീറ്റൊഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9946-88-31-90. 9946-88-31-90. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 15 സെക്കൻഡ്.
13: ആകാശവാണി FM വാർത്തകൾ.
7: ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് US ഉപരോധം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ ഇന്ന് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് 2 ദിവസത്തെ യോഗം സംഘടിപ്പിക്കുന്നത്. വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ കാണാതായ ഹിമാചൽ സ്വദേശിക്കായി തിരച്ചിൽ തുടരുന്നു. മഴ മാറിയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടനകാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്കു നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈയൊടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MSMHSSലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. സ്വർണവില പവന് 360 ര�പ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന്. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സപ്തംടണ്ണിൽ. റോസ് ബോൾ

0: സ്റ്റേഡിയത്തിൽ രാത്രി 7:00 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റും 2 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പച്ചൈക്കിളി മുത്തുച്ചരം എന്ന ചിത്രത്തിൽ ബോംബെ ജയശ്രീ പാടിയത്. രചന രോഹിണി, സംഗീതം ഹാരിസ് ജയരാജ്.

സത്യം എന്ന ചിത്രത്തിൽ ബെന്നി ദയാൽ, സാധന സർഗം എന്നിവർ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന യുഗഭാരതി, സംഗീതം ഹാരിസ് ജയരാജ്. അടുത്ത ഗാനം കോ എന്ന ചിത്രത്തിൽ വിവിധ ഗായകർ ആലപിച്ചത് മദൻ കർക്കി, ശ്രീചരൺ, MC ജസ് എന്നിവരുടെ വരികൾക്ക് ഈണമിട്ടത് ഹാരിസ് ജയരാജ്.

നാമുത്തുകുമാറിൻ്റെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ ഇണമിട്ട് ജി വി പ്രകാശ് കുമാർ, സൈന്ധവി എന്നിവർ പാടിയ ഗാനം തലൈവ എന്ന ചിത്രത്തിൽ നിന്നും.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ മാസം 15 ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842 42 63 87, മറ്റൊരു നമ്പർ 04842 42 63 97, അല്ലെങ്കിൽ 94 46 45 58 88. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 94 46 45 58 88. സമയം ഈ മാസം 15 ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കാറ്റുവെളിയുടെ

എന്ന ചിത്രത്തിൽ ടിപ്പു, എ ആർ റെഹാന, നിമിഷ ഗാന്ധി എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് പി ബി ചരൺ, പ്രശാന്തിനി എന്നിവർ ആലപിച്ചത്. രചന സ്നേഹൻ, സംഗീതം ജി വി പ്രകാശ് കുമാർ. ചിത്രം ആടുകളം.

അടുത്ത ഗാനം പാപനാസം എന്ന ചിത്രത്തിൽ സുന്ദർ നാരായണ റാവു, മാളവിക അനിൽകുമാർ എന്നിവർ പാടിയത്. രചന നാമുത്തുകുമാർ, സംഗീതം ഗിബ്രൻ.

ചിത്രം പാവകഥൈകൾ. രചന ഷാൻ കറുപ്പസ്വാമി, ജസ്റ്റിൻ പ്രഭാകരൻ. സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ. മുരുകവേൽ പാടിയ ഗാനം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും ഉഭയകക്ഷി ബന്ധം തന്ത്രപര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. അടുത്ത 4 വർഷത്തെ മാർഗരേഖ ഇരുവരും അംഗീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാളും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും വിലയിരുത്തി. 2025 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ആക്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പങ്കാളികളുടെ യോഗം നീതി ആയോഗ് വിളിച്ചു ചേർത്തു. നയരൂപകർത്താക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ എതിർപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാന ഗവൺമെന്റ് അറിയാതെ ഓഹരി കൈമാറ്റം പാടില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് മട്ടന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലീന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 45 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. വേൾഡ് പോപ്പുലേഷൻ ഡേ ഡോക്ടർ മഹിത MC സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂകൾ. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ചോറ്റാനിക്കരയിലുള്ള മേരി ജോണിനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. വേദനയില്ലെങ്കിലും വന്ധ്യകരണം വേണ്ടാതെ ആണുങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട് പന്തിരികുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ജിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
3: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം MS മനോജ് കുമാർ പാടിയത്. രചന സി രാജേന്ദ്രൻ. സംഗീതം ENS സജിത്ത്.

0: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈറ്റി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
5: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
6: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
7: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
8: ലളിതഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഗണേഷ് സുന്ദരം പാടിയത്, രചന ആർ കെ ദാമോദരൻ, സംഗീതം നന്ദു കർത്താ.

0: ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
2: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ 15 ബുധനാഴ്ച 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842 42 63 87, അല്ലെങ്കിൽ 04842 42 63 97. മറ്റൊരു നമ്പർ 94464558. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 94464558. സമയം ഈ 15 ബുധനാഴ്ച.

0: വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥാ കവിതാ സാഹിത്യ ശില്പശാല ഈ മാസം 25 ശനിയാഴ്ച ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 88 48 41 95 74 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 88 48 41 95 74. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ജീവനക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491295 10 10, 0491295 10 10. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, OBC, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491250505, 0491250505.
1: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം, മൈജി ഫ്യൂച്ചർ എപ്പിക്.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മാർട്ട്, ഇടപ്പള്ളി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാടിൻ്റെയും വിവിധ വിഭാഗങ്ങളിലേക്ക് ടെന്യൂവർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 22 മുൻപായി ലഭിക്കാത്ത വിധം അയക്കണം. ആപ്ലിക്കേഷനും യോഗ്യതയുടെ വിവരങ്ങൾക്കും https://recruit.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. https://recruit.kusat.ac.in.
4: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
3: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ഈ മാസം 15 വരെ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടുക.
8: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
9: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
10: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
9: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
10: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITI ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടത്തുന്ന എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ്

0: ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഡിപ്ലോമ, ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തൊഴിലധിഷ്ഠിത പ്ലേസ്മെൻറ്റ് സപ്പോർട്ടോടുകൂടിയുള്ള കോഴ്സുകളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7907 85 32 46. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7907 85 32 46.
1: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
2: യെസ്,
1: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 15. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്ക് വേണ്ടി 5ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 2ാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
3: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ VV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം 1987 ജൂലൈ 11

0: ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോക്ടർ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
1: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദന ശേഷിയും നാടിന്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ച് ഉയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900-ൽ അധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20-ന് കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
0: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100-ലേറെ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമിഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാർഖ തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുലഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3rd ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും

0: എർലിൻ ഹാർഡൻഡും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്.
1: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലീലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു.
1: ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെയും വികസന നയങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ജനസംഖ്യാ ഘടനയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. സാധാരണയായി ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാറുള്ളത് ജനസംഖ്യാ വർധനവിനെ കുറിച്ചോ വിഭവങ്ങളുടെ പരിമിതികളെ കുറിച്ചോ ആണ്. എന്നാൽ ഇന്ന് രാജ്യം, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം, അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷനെ അഥവാ ജനസംഖ്യാപരമായ ഘടനാ മാറ്റത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെയും ഫലമായി ഇന്ന് ജനന നിരക്ക് കുറയുകയും ശരാശരി ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം എന്നോണം നമ്മുടെ ജനസംഖ്യയിലെ പ്രായമായവരുടെ അനുപാതം ദ്രുതഗതിയിൽ ഉയരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സവിശേഷമായ ആരോഗ്യ പരിപാലനത്തെയും അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തെയും കുറിച്ച് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു പുനർചിന്തനം അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കും. അതായത്, ജോലി ചെയ്ത് സമ്പാദിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുകയും അവർ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഈ ഘട്ടം ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. മികച്ച ആരോഗ്യ പരിപാലനം കൊണ്ട് നമ്മുടെ നാട്ടിലെ ആയുർദൈർഘ്യം ഒരുപാട് കൂടി. നിലവിൽ നമ്മുടെ ജനസംഖ്യയുടെ 15% ആളുകൾ 60 വയസ്സ് പിന്നിട്ടവരാണ്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു പ്രധാനവശം ചിന്തിക്കേണ്ടത്, ഡിപെൻഡൻസി റേഷ്യോ അഥവാ ആശ്രയത്വ നിരക്ക്. ലളിതമായി പറഞ്ഞാൽ, ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ച് എത്ര പേര് ജീവിക്കുന്നു എന്നതാണ്. കുട്ടികളും പ്രായമായവരും ഈ ആശ്രയത്വത്തിന്റെ പരിധിയിൽ വരുന്നു. മുമ്പ് കുട്ടികളെ നോക്കാനായിരുന്നു മാതാപിതാക്കൾ കൂടുതൽ സമയവും പണവും ചിലവഴിച്ചിരുന്നതെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ പ്രായമായവരുടെ ആരോഗ്യത്തിനും പരിചരണത്തിനുമായിരിക്കും ഒരു കുടുംബം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആയുസ്സിന് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മുതിർന്നവരുടെ സവിശേഷമായ ആരോഗ്യ ആവശ്യങ്ങൾ.

പ്രായമാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ വെറും രോഗങ്ങളായി മാത്രം കണ്ട് ചികിത്സിച്ചാൽ പോരാ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥകളെ ഒരുമിച്ച് കണ്ടുവേണം ഈ ഘട്ടത്തെ സമീപിക്കാൻ. മുതിർന്നവരിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറുപ്പക്കാരെ പോലെ ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുന്ന ഒരൊറ്റ രോഗമായിരിക്കില്ല അവർക്കുണ്ടാവുക. പ്രമേഹം, രക്താതി സമ്മർദ്ദം, സന്ധിവേദന, കാഴ്ചക്കുറവ് എന്നിവയെല്ലാം ഒന്നിച്ചു വന്നേക്കാം. ഇതിനായി പല ഡോക്ടർമാരെ മാറി മാറി കാണുകയും ഒരു പിടി മരുന്നുകൾ ഒരേ സമയം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. ഈ അമിതമായ മരുന്നുപയോഗം പലപ്പോഴും ശരീരത്തിന് മറ്റൊരു ഭാരമാകാറുണ്ട്. മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കാരണം പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് വീഴ്ചകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. പ്രായമായ ഒരാൾ വീട്ടിൽ വഴുതി വീണാൽ അത് കേവലം ഒരു എല്ലുപൊട്ടലിൽ ഒതുങ്ങില്ല. അത് അവരുടെ സ്വയം പര്യാപ്തതയെയും മാനസികാവസ്ഥയെയും ദീർഘകാലത്തേക്ക് ബാധിക്കാം. പലപ്പോഴും ഇത് അവരെ കിടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊന്നുണ്ട്, മറവി രോഗവും ഒറ്റപ്പെടൽ മൂലമുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും. മക്കളൊക്കെ ജോലിയും ജീവിതവുമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ അവശേഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ശാരീരിക ചികിത്സയേക്കാൾ വലിയ വെല്ലുവിളിയാണ്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അഥവാ രോഗങ്ങൾ വരാതെ തടയുന്നതിനുള്ള മാർഗങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമില്ല എന്നൊരു തെറ്റായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ നിർണയം, കണ്ണിന്റെയും കേൾവിയുടെയും പരിശോധനകൾ എന്നിവ വഴി പല വലിയ അപകടങ്ങളും നമുക്ക് മുൻകൂട്ടി തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള വാക്സിനേഷനുകൾ, ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ വാക്സിനുകൾ, ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കും. ശരിയായ സമയത്തുള്ള മെഡിക്കൽ ഇടപെടലുകൾ വഴി വലിയ ആശുപത്രി ചിലവുകളും മാനസിക വിഷമങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ ഓരോ കുടുംബത്തിനും സാധിക്കും. കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക ലോക പ്രശസ്തമാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഇതിനകം തന്നെ മാതൃകയായിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് വേണ്ടത് വികേന്ദ്രീകൃതമായ ജെറിയാട്രിക് കെയർ നെറ്റ്വർക്കുകൾ ആണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും പ്രായമായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്കായി പകൽ വീടുകൾ അല്ലെങ്കിൽ വയോജന ക്ലബ്ബുകൾ സജീവമാക്കുകയും വേണം. ഇത് അവരുടെ ഒറ്റപ്പെടൽ മാറ്റാൻ സഹായിക്കും. സമൂഹവും കുടുംബവും ചെയ്യേണ്ടത്. ഈ ജനസംഖ്യാ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ബാത്റൂമുകളിലും ഇടനാഴികളിലും പിടിച്ചു നടക്കാൻ പാകത്തിനുള്ള ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കുക, തറകളിൽ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക, പ്രായാധിക്യത്തിലും ചെയ്യാവുന്ന ലളിതമായ ശാരീരിക വ്യായാമങ്ങൾ, യോഗ, നടത്തം എന്നിവ ശീലമാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, കാൽഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതമായ പോഷകാഹാരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. അവരെ രോഗികളായി കണ്ട് മാറ്റി നിർത്താതെ കുടുംബത്തിലെ ചർച്ചകളിലും തീരുമാനങ്ങളിലും പങ്കാളികളാക്കുക. നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ചികിത്സ അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നതാണ്. വയോജന സൗഹൃദപരമായ ഒരന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിച്ചെടുക്കുക. സാങ്കേതിക വിദ്യയുടെ സഹായം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പ്രായമായവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ടെലിമെഡിസിൻ സംവിധാനങ്ങൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സ്മാർട്ട് ആപ്പുകൾ, അടിയന്തരഘട്ടങ്ങളിൽ സഹായം തേടാനുള്ള എമർജൻസി അലേർട്ട് സിസ്റ്റങ്ങൾ എന്നിവ വയോജനങ്ങൾക്ക് വലിയ തുണയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ലളിതമായി പഠിപ്പിച്ചെടുക്കാൻ യുവതലമുറ തയ്യാറാകണം. വയോജന പരിപാലനം ഒരു കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ചരിത്രപരമായ ഒരു സംഭവമുണ്ട്. 1989 ജപ്പാൻ സർക്കാർ നടപ്പിലാക്കിയ ഗോൾഡ് പ്ലാൻ എന്ന തന്ത്രപരമായ പദ്ധതിയാണത്. പ്രായമായവർക്കായി ഹോം ഹെൽത്ത് സർവീസുകൾ, ഡേ കെയർ സെന്ററുകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. ഒരു രാജ്യം വിചാരിച്ചാൽ എങ്ങനെ വയോജന സൗഹൃദ സമൂഹമായി മാറാം എന്നതിന്റെ ഏറ്റവും മികച്ച ചരിത്രപരമായ ഉദാഹരണമാണിത്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട്. മുതിർന്ന തലമുറ നമ്മുടെ സമൂഹത്തിന്റെ ഭാരമല്ല, മറിച്ച് നമ്മുടെ വലിയ ഒരു സ്വത്താണ്. അവരെ കേവലം ആശ്രിതരായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും അറിവും വരും തലമുറയ്ക്ക് വഴികാട്ടാൻ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. വാർദ്ധക്യം എന്നത് ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ മനോഹരമായ

0: ഒരു ഘട്ടമാണ്. അതിനെ ആരോഗ്യപൂർണവും അന്തസ്സുള്ളതുമാക്കുക എന്നത് ആ വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട ഏറ്റവും വലിയ നിക്ഷേപം ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. പ്രായമാകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, എന്നാൽ ജീവിക്കുന്ന വർഷങ്ങൾക്ക് ആരോഗ്യവും ആനന്ദവും നൽകാൻ നമുക്ക് ഏവർക്കും ഒന്നിച്ച് കൈകോർക്കാം.
1: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി.
2: എഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000-ത്തോളം ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തേക്കുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
2: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a road map to take us forward the next couple of years. This road map has been summarized in fact in a document which is being released along with the joint statement that the two prime ministers are issuing the conclusion of their talks.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം

0: 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എല്ലിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: एक समय था जब हम अपने अधिकांश डिफेंस नीड्स के लिए दूसरे देशों की ओर देखते थे. आज हम अपने ही शिपयार्ड्स में अपने ही देश के लोगों के हाथों से वारशिप बना रहे हैं और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു.

0: 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ലാണ് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശവിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 കഴിഞ്ഞ് 15 സെക്കൻഡ്. ഫോൺ ഔട്ട് ഗാനോത്സവം അവതരണം ലൗലി.
2: ഹലോ.
3: ഹലോ.
2: ആ, ശ്യാമള രാമചന്ദ്രനാണോ?
3: അതെ.
2: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണി. അതെ.
3: ആ, ലൗലി കുട്ടി. ചിറ്റണ്ടല്ലേ എനിക്ക് കത്ത് അയച്ച മോളെ. ഗിരീഷ് എന്റെ പിറക്കാതെ പോയ മകനാണ് മോളെ. അമ്മേ, അമ്മയെ വിളിക്കൂട്ടോ. ലൗലി ആവോ അധികം വിളിക്കുക. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം വിളിക്കുന്ന ഒരു 20 ദിവസം മുമ്പ് ആ കുട്ടി എനിക്ക് വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു ഗുരുവായൂർ തറാപ്പി ചെയ്യാണ് അവൻ.
2: തങ്കച്ചീച്ചിന്നാണ് വിളിക്കണത് അല്ലേ?
3: അതെ, ശ്യാമള എന്ന പേര്. പക്ഷെ തങ്കം എന്നറിയപ്പെടുന്ന ആ കുട്ടി ഇഷ്ടം.
2: ഓ, അത് ശരി. വീട്ടിൽ അങ്ങനെയാണോ വിളിക്കുന്നേ?
3: ആ, എല്ലാരും അങ്ങനെ തന്നെ. തങ്കച്ചേച്ചി. പിന്നെ ഏട്ടന്റെ മക്കളൊക്കെ ചേച്ചി അമ്മ വിളിക്കും.
2: ആരാ വീട്ടിലുള്ളത്?
3: വീട്ടില് രണ്ട് മക്കളെ, രണ്ടാളും ഇവിടെ ഇല്ല. ഒരാള് മണ്ണാർക്കാട് സെറ്റില്, ഒരാള് ഒറ്റപ്പാലം സെറ്റില്.
2: ഓ ശരി.
3: ഈ രണ്ട് പേരക്കുട്ടികളെ രണ്ടാളും വർക്ക് ചെയ്യണു, രണ്ടാൾക്കും വീടായി. ഇവിടെ ഞാൻ ചെർപ്പളശ്ശേരിയില് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു. കടണ്ട്, വാടക കിട്ടുന്നുണ്ട്. ജീവിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ തോന്നില്ല എന്ന് മാത്രം. എല്ലാവർക്കും എല്ലാതും ഉണ്ടാവില്ലല്ലോ കുട്ടി.
2: അല്ല, എന്നാലും മക്കള്,
3: ഓ
2: പേരക്കുട്ടികളൊക്കെ
3: അവരെത്തിക്ക. ഇതാ മൂത്ത മോള് ഇപ്പൊ +1 എല്ലാം പേരക്കുട്ടി +1 ആയി മണ്ണാർക്കാട്ട മോളെ. അവൻ രണ്ടാമത്തെ ആള് 6 പഠിക്കുന്നു മണ്ണാർക്കാട്ട മോളെ. ചെറിയ മോളുടെ ചിരിവില്ലാമല 9 പഠിക്കുന്നു. അവൾക്ക് രണ്ട് ആൺകുട്ടികളും, മൂത്ത മോൾക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഭർത്താക്കന്മാര് ദുബായിലെ, കുവൈത്തിലും
2: അബുദാബിയിലും.
3: ഞാൻ പോവും, പോയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തി പോരും. പക്ഷെ ഇവിടെ പൂട്ടിയിടാറില്ല അധികം. ഞാൻ 10 ദിവസമൊക്കെ നിന്നിട്ട് രണ്ടാളെ എത്തുന്നു വരും. അച്ഛന് കിഡ്നി പ്രശ്നമായിരുന്നു കുട്ടി, കൊറേ കൊണ്ട് നടന്നു.
2: പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുണ്ടല്ലേ?
3: ഓ, തീർച്ചയായും. ഞാൻ ഇപ്പൊ വെച്ചും കൊണ്ടിരിക്കുകയാണ് കൊച്ചി FM. അതിലുണ്ടല്ലേ ജോയിക്കല്ലേ?
2: പറയുന്നുണ്ടാ
3: മുരളി സാറും വേറെ എന്താ കുട്ടിയുടെ പേര് പറഞ്ഞ ഓർമ്മയില്ല.
2: ഉണ്ണിസാറ്
3: കേട്ടും കൊണ്ട് ഭക്ഷണം കേട്ടുകൊണ്ട് ഭൂമിലേക്ക് വന്നിരിക്കും. അപ്പൊ ഞാൻ പ്ലെയിൻ നമ്പർ ആരാ വിചാരിച്ചു. എനിക്ക് മോളുടെ ശബ്ദം നല്ല അറിയാം. കുഴപ്പമൊന്നുമില്ല കുട്ടി. 10-81 വയസ്സായി, 59 ഇപ്പോ. അസുഖങ്ങളൊന്നുമില്ല, സുഖമായിരിക്കുന്നു.
2: ഓക്കേ. അപ്പൊ ഇന്ന് പാട്ട് ഏതാ വേണ്ടേ?

0: പാട്ട് നോക്കൂ, എനിക്ക് രാപ്പകലില് അല്ലെങ്കിൽ കുന്നത്തെ കുന്നത്തും ഇല്ലേ, ചിത്ര ചേച്ചി പാടുന്നതേ, പഴശ്ശിരാജ ഏതാണത്, കേരള രാജ പഴശ്ശി അങ്ങനെ എന്തോ പടത്തിലെ അല്ലേ മോളെ അത്,
1: കേരളവർമ്മ പഴശ്ശിരാജ.
0: ആ അതിലോ അതിലിഷ്ടാണ്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ പിന്നെ രാപ്പകലിൽ ഏതെങ്കിലും അത് മതി,
1: അപ്പൊ ഏതാ
0: അതുണ്ടല്ലേ
1: വേണ്ടേ? രണ്ടിലെ ഒന്ന്
0: കുന്നത്തെ അത്
1: നിശ്ചയിച്ചോളൂ,
0: വെച്ചോളൂ,
1: കുന്നത്തെ
0: ചിത്ര ചേച്ചി
1: മതിയോ?
0: പാ, ആ
1: ഓക്കെ
0: മതി,
1: ഓക്കെ.
0: എന്റെ
1: അപ്പം
0: ഏകദേശം തടിയൊക്കെ ഉണ്ട് ചിത്രാന്റി. ആ കുട്ടി അറിയപ്പെട്ടു, ഞാൻ അറിയപ്പെട്ടില്ല എന്ന്
1: അത് കൊള്ളാം.
0: ഊനഞ്ഞോ ഇല്ലല്ലോ
1: കഴിച്ചു കഴിച്ചു
0: കഴിച്ചു.
1: കഴിച്ചിട്ടാണ് വന്നിരുന്നത്. ആ,
0: അതെ അതെ
1: ഈ വയറിന്
0: ഈ
1: വേണ്ടിയാണല്ലോ ഈ പണിയൊക്കെ എടുക്കണേ. ഈ വയറിന് വേണ്ടിയല്ലേ ഈ പണിയൊക്കെ എടുക്കണേന്ന്.
0: തീർച്ചയായും വയറിന് വേണ്ടി, ഒരു ചാൻ വയറിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു
1: അതെ
0: എല്ലാവരും
1: അതെ
0: പല മേഖലയിലും അല്ലേ കുട്ടി.
1: അതെ.
0: അതെ,
1: അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചു തരാം.
0: ആ
1: ശരി,
0: താങ്ക് യു മോളെ,
1: ഓക്കെ, ബൈ.
0: ഓക്കെ
1: ഓക്കെ.
0: ബൈ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144-54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ സായിരാം.
2: ഹലോ ബാബു കായംകുളം അല്ലേ? ഞാൻ ആകാശവാണി എന്നാ വിളിക്കുന്നത്, കൊച്ചി എഫ് എമ്മിൽ നിന്ന്.
1: പറയൂ പറയൂ മാഡം, പറയൂ.
2: എന്തൊക്കെയുണ്ട് വിശേഷം?
1: കൊച്ചി ആകാശവാണിയുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുക. നമ്മുടെ ചോദ്യത്തിന്റെ നമ്മുടെ ജനപ്രതികാരം
2: പറയൂ. നിങ്ങൾക്കറിയാമോ അല്ലേ?
1: നിങ്ങൾക്കറിയാമോ ആ ഉണ്ണികൃഷ്ണൻ സാറും ആ ഉത്തരം എനിക്കറിയായിരുന്നു. ഞാന് അത് മാത്രമല്ല, ഞാൻ നമ്മുടെ ദീപസ്തംഭ മഹാശരിയും കേൾക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് നമ്മുടെ ഈ നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഈ ശനിയാഴ്ച പ്രോഗ്രാം ഉണ്ടല്ലോ രാജ്ഞി
2: ശനിദശയോ,
1: അതില് നമ്മുടെ ഇദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്, മാർട്ടിൻ കുമ്പളങ്ങി.
2: മാർട്ടിൻ ഞങ്ങളുടെ ലൈബ്രറിയനാണ്. നല്ല വിശേഷം, ഇവിടെ എല്ലാരും നന്നായിരിക്കുന്നു. മഴയൊക്കെ ഉണ്ട്, ഇന്ന് കുറച്ച് വെയിലാണ്. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടി പറഞ്ഞോ?
1: അപ്പം എനിക്ക് നമ്മുടെ ഈ സത്യശിവ സൗന്ദര്യങ്ങളെ പാട്ട്, കൊൽപ്പിങ്കൽ കല പൊട്ടു തൊട്ട സിമാവൽ, കുമാരസംഭവ എന്ന ചിത്രത്തിലെ കൊളുമ്പി സാർ രചിച്ച ദേവരാൻ സാറിന്റെ സംഗീതത്തിലെ ആ ഗാനമാണ്.
2: പിന്നെ വേറെന്തുണ്ട് ബാബു വിശേഷം?
1: ഞാൻ മെയിനായിട്ട് ഞാൻ ക്ഷേത്രങ്ങളിൽ ഭക്തിഗാന ശ്രുതിക്കാണ് പോകുന്നത്. പിന്നെ അത് കൂടാതെ പിന്നെ ഞാൻ നമ്മുടെ ഇത് കച്ചേരിക്ക് പോകുന്നുണ്ട്, സംഗീത കച്ചേരിയുണ്ട്. പിന്നെ ഗുരുദേവ പ്രഭാഷണത്തിനൊക്കെ പോകുന്നുണ്ട്.
2: അപ്പൊ ഈ ഇതിപ്പോ ബാബു ഇതിന് പോകുന്നെന്ന് പറഞ്ഞത് കൂടെ ഉള്ളവരൊക്കെ ബ്ലൈൻഡ് ആണോ?
1: അല്ലല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ബ്ലൈൻഡ് ആയിട്ട്, ബാക്കിയുള്ളവരെല്ലാം സൈറ്റഡ് ആണ്. വേറെ എന്റെ പ്രോഗ്രാം ഞാൻ ബ്ലൈൻഡിനെ ഉൾപ്പെടുത്തത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? കാര്യം നമുക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരമേ ഈ മൊത്തം ബ്ലൈൻഡ് ആയി കഴിഞ്ഞാൽ അത് പകർന്നു പോകത്തേ ഉള്ളൂ. ഇത് 10 സൈറ്റഡ് ഉണ്ടെങ്കിൽ ഒരു ബ്ലൈൻഡ് ഉണ്ടെങ്കിൽ ആ ബ്ലൈൻഡിന് പ്രത്യേക അംഗീകാരം കിട്ടും.
2: അപ്പൊ എനിക്കൊരു പാട്ട് പാടിത്തരോ?
1: ആ പിന്നെന്താ,
2: ഞാൻ പാടിക്കോളൂ.
1: ദീപ പ്രദക്ഷിണം കഴിഞ്ഞു സഖി, ദേവപ്രസാദം ചാത്തിയോ സഖി, ഊത്തിരുവാതിര പൊൻസിംഗൾ കൂടത്തിൽ പന്നീരും ഇളനീരും കൊണ്ടുവന്നു, ഏഴര വെളുത്തിന് തിരുതാളി തേച്ച് ഏഴാം കടവിൽ കുളിച്ചു നിൽക്കേ, അവിടെ നിന്നുടെ അനുരാഗദേവൻ അകലത്ത് നിന്നത് കണ്ടു നീ, അകലത്ത് നിന്നത് കണ്ടു നീ. മതിയോ?
2: ഹായ്, നന്നായി പാടിട്ടോ. സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: താങ്ക് യു.
2: സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: ആ സംഗീതം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. മാവേലിക്കര ഗോപിനാഥ് സാറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി വീട്ടിൽ പോയി പഠിക്കായിരുന്നു പലത്. ഭാസ്കരുള്ള സാറ് കായംകുളത്ത് ഒരു വിജയ മാഷടുത്താണ് ആദ്യം ഞാൻ പഠിക്കുന്നത്. എല്ലാവരും വീട്ടിൽ പോയി പഠിക്കും. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ഒന്നുമില്ല. ഞാന് ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ വന്നിട്ടുണ്ട്, അറിയാമല്ലോ അല്ലേ? ഞാൻ കലാഭവമണിച്ചേരനൊക്കെ എന്റെ വീട്ടിൽ വന്നിട്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്നു. ഞാന് സീസൺ 5-ലായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ കായംകുളം ബാബു എന്ന് തന്നെ അറിയപ്പെടുന്നത്.
2: അപ്പോ കുടുംബത്തിൽ ആരുണ്ട്?
1: വീട്ടില് രണ്ട് മോൾ ഉണ്ട്, പിന്നെ വൈഫ് ഉണ്ട്, രണ്ട് മക്കള്, മൂത്താല് ഡിഗ്രി കഴിഞ്ഞ് ഇളയാള് പ്ലസ് വൺ അങ്ങനെയൊക്കെ പോകുന്നു.
2: വൈഫ് എന്താ ചെയ്യുന്നേ?
1: അതിൽ അവരൊക്കെ വീട്ടിൽ തന്നെയാണ്. പ്രത്യേക വൈഫിന് ജോലിയൊന്നും ഇല്ല. വൈഫ് പറയുകയാണെങ്കിൽ ഹോം മേക്കർ എന്ന് വേണം പറയാം. ഹോം മേക്കർ,
2: ശരി.
1: നമ്മളിപ്പോ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോ അതൊരു NS ഒരു വില കുറച്ച്. ഹോം മേക്കർ എന്ന് പറയുമ്പോഴേ വീടിനെ ഏറ്റവും ശ്രേഷ്ഠമായി സൂക്ഷിക്കുക, വീട്ടുകാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുക, അതാണല്ലോ. വീടിന് വിളക്കല്ലയോ? ഒരു പാട്ട് തന്നെ കേട്ടിട്ടില്ലയോ? വീടിന് പൊന്മണി വിളക്കുന്നി.

0: അങ്ങനെ ഒരു പാട്ടില്ലയോ, നമ്മുടെ
1: ഉപ്പുപ്പ്
0: ഉദയഭാനു സാർ സിയാന്റെ ആരോ പാടി തോന്നുന്നു,
1: ആ
0: പാട്ട് പഴയ ഒരു പാട്ട്.
1: ആ ശരി എന്നാ, ഓക്കെ ബൈ.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ആന്റണി സാറാണോ? ആ സാർ, ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഞങ്ങളുടെ കൊച്ചി എഫ് എമ്മിൽ നിന്ന്. കൊച്ചി എഫ് എം 102.3. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞൊരു കത്ത് വന്നു, അതാണ്. തങ്കമണി, ചളിക്കവട്ടത്ത് താമസിക്കുന്ന തങ്കമണി. അപ്പൊ സാറ് യൂണിയൻ ബാങ്കിലെ ക്യാഷ്യറാണ്. സാറ് കസ്റ്റമേഴ്സിനോടെല്ലാം നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആ സാർ, ഞങ്ങളുടെ പ്രോഗ്രാം കേൾക്കാറുണ്ടോ? കൊച്ചി എഫ് എം
3: കേട്ടിട്ടുണ്ടോ?
2: ആ ശരി, ഇപ്പോ തിരക്കിലായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. വീട്ടിലാരുണ്ട്? പെട്ടെന്ന് നമുക്ക് തീർക്കാം.
3: വീട്ടിലെ വൈഫുണ്ട്, 3 കുട്ടികളുണ്ട്.
2: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
3: മോള് BSc നഴ്സ്, മോള് BBA പഠിക്കുന്നു.
2: സാറ് താമസിക്കുന്നത് എവിടാ?
3: താമസിക്കുന്നത് വൈറ്റില, മാപ്പിളശ്ശേരിയിലാണ്.
2: ഓ ശരി. അപ്പൊ ഈ തങ്കമണി കസ്റ്റമർ ആണോ അവിടുത്തെ? അങ്ങനെയാണോ അറിയുന്നേ?
3: തങ്കമണി ആരാണെന്ന് വ്യക്തമായിട്ടില്ല.

0: ഇവിടെ എല്ലാ കസ്റ്റമറിനോടും ഞാൻ അങ്ങനെ എല്ലാരോടും അങ്ങനെയൊക്കെ ജോലിയായിട്ടാണ് പെരുമാറുന്നത്.
1: അപ്പൊ അതുകൊണ്ടായിരിക്കണം സാറിന് ഇങ്ങനെ ഒരു കത്ത് എഴുതിയത്. തങ്കമണി ചളിക്കവട്ടത്തുനിന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത് സാറിന് എങ്ങനെ അവിടെ വന്ന് ഉള്ള പരിചയമായിരിക്കണം. ഒരു തങ്കമണി സി എൻ എന്ന് പറഞ്ഞാണ് കത്ത് അയച്ചിരിക്കുന്നത്. സാർ തിരക്കിലായതുകൊണ്ട് ഞാൻ വേഗം വൈൻഡപ്പ് ചെയ്യുക. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുമോ? അത് കേൾപ്പിക്കാം.
0: ഓക്കെ,
1: നല്ലൊരു പാട്ട് വെച്ചുതരാം.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഹലോ
3: ഹലോ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ. എന്താ പേരെന്താണ്? ഹലോ,
2: എന്റെ പേര് ഫിജി, ഫിജി ഫ്രാൻസിസ്.
3: ഷിജി ആണോ?
2: ഷിജി അല്ല, ഫിജി, FIGI.
3: ഓ ഫിജി, ഓക്കെ ഫിജി. അപ്പൊ ഇവിടെ ഒരു കത്ത് വന്നു, ജൂലി എന്ന് പറഞ്ഞ ആളാണ് അയച്ചത്. നിങ്ങള് നിങ്ങളുടെ സ്ഥാപനത്തിൽ, അതെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ എന്റെ മുതലാളിക്ക് വേണ്ടി ഒരു ഗാനം വെച്ചു
2: കൊടുക്കണം.
3: പക്ഷെ ഇതില് നിങ്ങളുടെ പേര് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് അങ്ങോട്ട് ചോദിച്ചത്. എന്റെ മുതലാളി എന്നാണ്, അതാ പറഞ്ഞ എന്റെ മുതലാളി എന്ന് പറഞ്ഞ ഇതിൽ എഴുതിയിരിക്കുന്നതേ.
2: അപ്പൊ
3: ആളുടെ ഭാര്യ ടീച്ചറാണ്, രണ്ട് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ശരിയാണല്ലോ അല്ലേ? അല്ല അങ്ങനെയല്ല, ഇതിൽ എഴുതാത്തോണ്ട് ഞാൻ, എനിക്കറിയണമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പുള്ളിക്കാരി ഇതില് എന്റെ മുതലാളിക്ക് വേണ്ടി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പേര് വെക്കാൻ മറന്നുപോയി തോന്നുന്നുണ്ട്, അതാണ്.
2: അറിയില്ല പക്ഷെ
3: അവിടെ
2: അറിയില്ല,
3: അല്ല
2: അറിയാണ്ടാണോ എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ അനുഭവം.
3: അല്ല അതന്നെ ഞാൻ പറഞ്ഞത്. അല്ല സാ, ഇത് ഈ ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, അതുകൊണ്ടായിരിക്കും ഒരു സംശയം. ഇത് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ആകാശവാണി കൊച്ചി FM 102.3.
2: ഓക്കെ, ഞാൻ അത്യാവശ്യം പാട്ട് ഇഷ്ടപ്പെടുന്നതും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടാറൊക്കെ
3: ഇതിൽ എഴുതിയിട്ടുണ്ട്. പാട്ട് പാടും, ഒരു പാട്ട് പാടിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ആളുടെ ഭാര്യ ടീച്ചറാണ്, രണ്ട് മക്കള്, വിശേഷങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ
2: പാട്ട് പാടാനൊന്നും ഇല്ല, എന്തായാലും
3: പാട്ട് പാടുന്ന ആളാണെങ്കിൽ ഒരു വരി പാടി തരാലോ. കടയിലാണോ?
2: ഞാൻ ഷോപ്പിലാ.
3: ആണല്ലേ, ഓ ഓക്കെ. ഇത് സ്ഥലം മാളയാണോ?
2: മാള.
3: ഓക്കെ ഓക്കെ. അപ്പോ ഈ ജോലി ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഓ ഓ, ഇന്നൊരു ലീവാണ്.
3: അപ്പോ വീട്ടില്

0: വൈഫുണ്ട്, രണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വൈഫ് ടീച്ചർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ശരി, ഓക്കെ. മക്കള് ജോലിയാണോ?
1: മൊത്ത മകള് ജോലിയാണ്, രണ്ടാമത്തെ മകള് പ്ലസ് ടു കഴിഞ്ഞിപ്പോ ബി കോമിന് ചേർന്നിട്ടുള്ളൂ.
0: ഓ ശരി. മാളെ തന്നെയാണ് സ്വന്തം സ്ഥലം എവിടെയാണോ?
1: അല്ലല്ല, എന്റെ സ്വദേശം മാളയാണ്. മകള് ബി കോമിന് ചേർന്നേക്കണത് സെയിന്റ് ജോസഫിലാണ്, ബാംഗ്ലൂരാണ്.
0: ഞങ്ങളുടെ കൊച്ചിയഫും ഒരിക്കലും കേട്ടിട്ടില്ലേ,
1: വണ്ടിയിലൊക്കെ പോകുമ്പോ കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് അത് കേൾക്കുന്ന ഉണ്ടാവാറില്ല. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ വെക്കുന്ന ഒരു സിസ്റ്റം ഇല്ല, ഇവിടെ ഓൾറെഡി പാട്ടുകള് മറ്റേ ഇത് ഉണ്ടാവാറുണ്ട്. എഫ് എം ഉപയോഗിക്കുന്ന ശീലങ്ങൾ ഇവിടെ പൊതുവെ ഞങ്ങളുടെ സ്ഥാനത്ത് മാളയിൽ അങ്ങനെ ഉണ്ടാവാറില്ല.
0: ശരി, ഓക്കെ.
1: എന്തായാലും നോക്കട്ടെ, ആ സമയത്ത് കേൾക്കാൻ പറ്റുമോ നോക്കാം.
0: ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ, അത് വെച്ച് തരാം.
1: പിന്നെ അപ്പൊ പാട്ട് പെട്ടെന്ന് പറയുന്നത് മിന്നൽ വളയോ
0: മിന്നൽ വള, അത് വെച്ചുതരാം. ഓക്കെ, അപ്പം വൈഫ്, കുട്ടികള് എല്ലാരോടും തിരക്കിന്ന് പറയണം. പിന്നെ പ്രത്യേകം ജൂലിയോടും അന്വേഷണം പറയണം, കാരണം ജൂലി കാരണമാണല്ലോ നമ്മൾ സംസാരിച്ചേ.
1: ഓക്കെ, ഇനിയിപ്പോ വിളിച്ചു വരാൻ പറയും, നാളെ വരുമ്പോ പറയും.
0: ശരി, ഓക്കെ.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ഹലോ, ആ ഇത് വത്സല പങ്കജാക്ഷൻ ആണോ?
3: അതെയല്ലോ,
2: ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, കൊച്ചി FM-ൽ നിന്ന്. ആ ലൗലിയാണ്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ.
3: ഇവിടെ നല്ല വിശേഷങ്ങളാണ്, ഇപ്പൊ മഴയില്ല, നല്ല വെയില് കാണുന്നുണ്ട്.
2: അപ്പൊ അത് സ്ത്രീജനങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യല്ലേ, വെയിലൊക്കെ വന്നിട്ട് തുണിയൊക്കെ ഉണക്കാലോ.
3: അത് തന്നെ ഞാനിപ്പോ ഊണ് കഴിക്കാൻ വീട്ടിൽ പോയിട്ട് കടയിലേക്ക് ഷോപ്പിലേക്ക് വന്ന് കുറച്ച് തുണികളൊക്കെ എടുത്ത് ഇച്ചൊക്കെ ഇട്ടിട്ടാണ് പോന്നേക്കണത്.
2: ശരി, അപ്പൊ കടയിലാന്ന് പറഞ്ഞു, അപ്പൊ കടയുണ്ടെന്ന് മനസ്സിലായി.
3: ആ തയ്യൽ കട, അന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞിരുന്നു.
2: ഓ അല്ലേ, എല്ലാം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് ഓർമ്മ വരണ്ടേ?
3: മാഡം പറഞ്ഞതൊക്കെ ഞാൻ പിടിപ്പിച്ച് വെച്ചാൽ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്, എടുത്തിട്ട് വെച്ച്
2: കേൾക്കും. അപ്പോ ഈ കടയിൽ ഇപ്പൊ ആരുണ്ട്? ഒരാളെ ഉള്ളത്?
3: ഞാൻ മാത്രമേ ഉള്ളൂ.
2: ശരി,
3: നമ്മൾ തന്നെ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ വേറൊരു ആവശ്യമില്ലല്ലോ.
2: ചേട്ടനോ?
3: ചേട്ടൻ വീട്ടില്, ആള് ഇങ്ങനെ വയ്യാത്ത കാരണം അങ്ങനെ വീട്ടിലൊരാളുണ്ട്. അങ്ങനെ വെള്ളയ മോളാന്ന് ആളൂരന്ന് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ മോളറിയാണ്ടാണ് ഞാൻ മോൾക്ക് കത്തൊക്കെ അയച്ചു വിട്ടിരുന്നതേ. അവളെ എന്നെ പറ്റിച്ചപ്പോ ഞാനും അങ്ങനെ ചെയ്ത്. ഇപ്പൊ അത് പിന്നെ എന്റെ മോളെ ഹസ്ബൻഡ് മരിച്ചു, അവളെ ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ. പെട്ടെന്ന് ആൾക്ക് ട്യൂമർ ആയി, ഒരു 10-20 ദിവസം മെഡിക്കൽ കോളേജിൽ തൃശ്ശൂര് കിടന്ന് ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ. അപ്പൊ മോളിപ്പോ ഇവിടെ കഴിഞ്ഞാലും കൊണ്ടുവന്ന് ചേർത്തിയപ്പോ 9-ലേക്കായി, 10-ലേക്കായി.
2: മകളുടെ കുട്ടിയല്ലേ?
3: അതെ, മകളുണ്ട്.
2: മകളെന്താ ചെയ്യുന്ന?
3: മകളിപ്പൊ ഇവിടെ കൊണ്ടു ഇവിടെ വന്നേ. പിന്നെ ഇപ്പൊ കമ്പ്യൂട്ടർ പഠിക്കാൻ ചേർക്കണ ഞാൻ. അവള് +2 ഡിഗ്രി പാസ്സായി. പിന്നെ പോയിട്ടുണ്ടായില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഇതിന് എംപ്ലോയ്മെന്റിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ +2 ഈ കമ്പ്യൂട്ടറിന്റെ കൂടെ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം തെളിഞ്ഞു വന്നാലോ. എന്റെ ഒരു സന്തോഷം, ഞാനൊരു സന്തോഷം കണ്ടിരുന്നത് നമ്മുടെ റേഡിയോയിലൂടെ അല്ല, ലെറ്റർ അയക്കലും പാട്ടും.
2: റേഡിയോ കടയില് റേഡിയോ വെച്ചിട്ടുണ്ടോ?
3: ആ, ഞാന് സൗണ്ട് കുറച്ച് വെച്ചേക്കുന്നു, അതായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോ ബുദ്ധിമുട്ടാവല്ല. അതായിരുന്നു എല്ലാ പരിപാടിയും ഇവിടെ ഇരുന്ന് കേക്കുന്നുണ്ട്. ഒരു വർഷത്തോളം ഒന്നും കേൾക്കാനും പറ്റിയില്ല, റേഡിയോ ഒന്നും വെച്ചില്ല. തലക്ക് ഭ്രാന്തെടുത്ത പോലൊക്കെ ആയിരുന്നു എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴേ, പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേ. നമ്മുടെ രാജേഷ് സാറ് റിട്ടയർഡ് ആയി പോകുമ്പോക്ക അവസരമായിരുന്നു. അപ്പൊ റേഡിയോ ഒന്നും വെക്കാനോ കേൾക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ ഉള്ളതില് ജയമോഹൻ സാറൊക്കെ എവിടെയാണ്?
2: ജയമോഹൻ ദേവികുളത്തിന് ട്രാൻസ്ഫർ ആയി പോയി. അഖില് കവരത്തിയിലാണ്, അതായത് ലക്ഷദ്വീപില്.
3: റേഡിയോ കേൾക്കാൻ ഒരു സുഖമില്ല, അവരില്ലാത്ത കാരണം. ഓർമ്മയ്ക്ക് എന്ത് വായിക്കാനും, അയ്യോ എനിക്ക് എന്തോ പല.
2: അത് സാരല്ല, അവര് കൊറച്ചുനാൾ കഴിയുമ്പോ തിരിച്ചു വരുമല്ലോ. ട്രാൻസ്ഫർ അവരെ പോയി, അതിന്റെ ഒരു ടേം ഒക്കെ കഴിയുമ്പോ അവര് തിരിച്ചെത്തും.
3: പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ട് ഇപ്പൊ റേഡിയോ കേൾക്കുമ്പോൾ. അവരെ ചിരിയും
2: അവരെ അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നണേ.
3: ആ, ഞാൻ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവര് ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ പോവാണ്.
2: അത് എനിക്ക്
3: അതിൽ വല്ലാത്ത വിഷമമുണ്ട്. എപ്പൊ വിളിച്ചാലും കിട്ടുന്നത് ജയമോഹൻ സാറിന്, അഖിൽ സാറിന, രാജേഷ് സാറിന. ഇന്നാലും എനിക്ക് നമ്മുടെ പ്രീതി മാഡത്തിന് കിട്ടി ആദ്യമായിട്ട്. ഞാൻ എന്റെ അമ്മയും പോണേല് മുന്നേ 2 പ്രാവശ്യം അമ്മയമ്മനെ കിട്ടിയിട്ടുണ്ട്.
2: ഓക്കെ, അപ്പം പാട്ട് വേഗം പറഞ്ഞോ.
3: സ്ഫടികം സിനിമയിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞ ഓടക്കുഴലൂതി എന്നുള്ള ഒരു പാട്ടില്ലേ, അത് നമ്മുടെ അഖിൽ സാറിനും ജയമോഹൻ സാറിനും മേഡത്തിനും ഒക്കെ പാടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളൊക്കെ ഞങ്ങൾ ഇരുന്ന് പോവല്ലേ. അതേന്ന് വല്ലാത്തൊരു സങ്കടം ഉണ്ടാകാരുത്തില്ല. നമ്മളെല്ലാവരും സ്നേഹിച്ചിരുമ്പോ

0: നമ്മളിട്ടുണ്ട് എല്ലാവരും പോകണ്.
1: അങ്ങനെയൊന്നും വിചാരിക്കണ്ട, പാട്ട് വെച്ചേരാം.
0: ശരി ശരി, മാഡത്തിനോടെങ്കിൽ സംസാരിക്കാൻ പറ്റിയല്ലോ, സന്തോഷമുള്ളൂ.
1: ശരി
0: ശരി, ഓക്കെ
1: ഓക്കെ, ബൈ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: ഹലോ
4: ഹലോ, ജോർജ് ഏട്ടനുണ്ടോ?
3: അതെ, കൊടുക്കാം.
5: ഹലോ.
4: ആ ജോർജ് ഏട്ടാ, നമസ്കാരം.

0: സുഖമായിട്ടിരിക്കുന്നോ?
1: ആ
0: ആ, അപ്പോ ഒരു കത്ത് എഴുതിയില്ലേ, ഒരു പാട്ട്
1: ആ
0: വേണമെന്ന് പറഞ്ഞ,
1: ആ
0: അതാ ഞാൻ വിളിക്കുന്നേ.
1: ആ ശരി, ആകാശവാണിയിൽ നിന്നല്ലേ.
0: ആ,
1: ആ
0: എന്തായി, ഊണൊക്കെ കഴിഞ്ഞോ?
1: ഊണ് കഴിഞ്ഞ്,
0: ആ, അപ്പൊ എന്തെടുക്കുമായിരുന്നു?
1: ഞാൻ കിടക്കണിരുന്ന്.
0: ആണോ? ആ ശരി. അപ്പൊ ചേട്ടൻ ഇതില് ചോദിച്ചിരിക്കുന്ന പാട്ട് ആദ്യമായി കണ്ട നാളിനല്ലേ,
1: ആ
0: ആ പാട്ട് തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിലെയാണ്.
1: തൂവൽ കൊട്ടാരം അല്ലേ?
0: ആ
1: ആ എഴുതിയെടുക്കണം. ആ
0: ആ
1: എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട്.
0: ആണല്ലേ.
1: ആ
0: ആദ്യമായി കണ്ട നാൾ പാതി വിടർന്നു
1: ആ ആ
0: പൂമുഖം,
1: തൂവൽ
0: അത്
1: കൊട്ടാരം
0: ജയറാമിന്റെ ഒരു
1: ജയറാമാണ്
0: സിനിമയല്ലേ? ജയറാം, മഞ്ജു
1: ജയറാമാണ്.
0: വാര്യർ, സുകന്യ ഒക്കെ അഭിനയിച്ച.
1: ആ നല്ല പടമല്ലേ, നല്ല പാട്ടാണ്. എനിക്കറിയാൻ പാടാഞ്ഞു പടം, പടം എനിക്കറിയാൻ പാടാഞ്ഞു. ആ തൂവൽ കൊട്ടാരം നല്ല
0: പിന്നെ
1: പടം,
0: എന്തുണ്ട്
1: പാട്ട്.
0: അവിടെ, മഴ കുറവാണല്ലേ?
1: മഴ കുറവാണ്.
0: ആ,
1: മാഡത്തിന്റെ പേരെന്താ?
0: ലൗലി.
1: ലൗലി. ആ ആ ആ
0: ആ, അപ്പോ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ.
1: വിശേഷം ഇല്ല,
0: ആ,
1: പുള്ളിക്കാരത്തിൽ നിന്ന് ചോറ് വൈഫൈ.
0: അതാണ് വിശേഷം അല്ലേ.
1: ആ
0: ഓ, അപ്പൊ ചേച്ചിയാണ് ഫോൺ എടുത്തത്.
1: ആ
0: എന്താണ് ചേച്ചിയുടെ പേര്?
1: ജെസ്സി.
0: ജെസ്സി. ഓക്കെ, അപ്പൊ ചേച്ചിയെ തിരക്കിന്ന് പറയേ, നമുക്ക് പാട്ട്
1: എന്തോ?
0: കേൾക്കാം.
1: ആ ശരി, നന്ദി.
0: ഓക്കെ.

0: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
0: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ഇത് സദാനന്ദൻ ചേട്ടനല്ലേ?
3: കൊച്ചി
2: ആകാശവാണി എന്നാണ് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്.
3: കൊച്ചി ആകാശവാണി എന്ന് വിളിക്കണേ അല്ലേ?
2: അതെ, സഹോദരിക്ക് വേണ്ടി ഒരു ഗാനം ചോദിച്ചില്ലേ?
3: അതെ അതെ അതെ അതെ അതെ.
2: ആ, അതാ ഞാൻ വിളിക്കുന്നേ. ചേട്ടൻ എവിടെയാണ് സ്ഥലം? എടവനക്കാട്. അത് ശരി, കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തന്നു അല്ലേ? കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തന്നു.
3: അതെ അതെ അതെ, ഞങ്ങൾക്ക് ഇവിടെ ഒരു കുടുംബ ക്ഷേത്രമുണ്ട്, എടവനക്കാട് ഭദ്രകാളി വിശ്വമായ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ എന്റെ വീട്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്.
2: ഓ, ചേട്ടൻ എന്താ ചെയ്യുന്നേ?
3: ഞാനിപ്പോ പണ്ട് മുതൽ ഞാൻ കടയിലായിരുന്നു. കടയിൽനിന്നൊക്കെ പോകുന്ന 2015-20 ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ നിങ്ങളെ റേഡിയോ ആയിട്ട് അങ്ങനെ പോണേ. ഭാര്യ മരിച്ചിട്ട് 1.5 വർഷമായി. ഞാൻ ഒറ്റക്കുള്ള താമസമാണ്. റേഡിയോ എന്റെ കൂട്ടി.
2: മക്കള്
3: ഒരു മോനുണ്ട്, പുള്ളി വേറെ താമസിക്കണ കല്യാണം
2: കഴിഞ്ഞു.
3: അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളിൽ കിടപ്പു.
2: ചേട്ടാ, ഈ പങ്കജവല്ലി എന്ന് പറയണത് അനീത്തിയാണോ?
3: പങ്കജവല്ലി എന്റെ പെങ്ങളാണ്. പെങ്ങള് ആനാപ്പുഴ താമസിക്കണേ.
2: ശരി, ആനാപ്പുഴ.
3: റേഡിയോ
2: കേൾക്കണ ആളാണോ?
3: അതെ അതെ അതെ, ഞാൻ റേഡിയോ കൂടി കൊടുത്തോ.
2: ആണോ?
3: എന്താ
2: അറിയോ, ആ ചേട്ടനെ ആ റേഡിയോയുടെ ഒച്ച കാരണം എനിക്ക് ചേട്ടൻ പറയണത് ഒന്നും
3: മനസ്സിലാവുന്നില്ല.
2: ഓ ശരി.
3: അപ്പൊ എന്റെ പെങ്ങളാണ്. ഞാനപ്പോ റേഡിയോ 2-3 മാസം മുമ്പ് റേഡിയോ കൂടെ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഇത് ഒരെണ്ണം അഴക്കാൻ പറഞ്ഞ് കാർഡും മേടിച്ചു കൊടുത്തേക്കാണ്.
2: എനിക്ക്
3: ഓർമ്മച്ചന്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ 2-ാമത്തെ ഇതാണ്.
2: അപ്പൊ ഓർമ്മച്ചന്തിലേക്ക് ഓർമ്മ പോലും എഴുതിയോ?
3: ഓർമ്മച്ചന്തിലേക്ക് ഞാൻ കൊറേ കാര്യങ്ങൾ ഞാൻ തങ്ങളെ കൊണ്ട് എഴുതി അതിലേക്കാണ്.
2: ശരി ചേട്ടൻ, ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് ഏതാണ്? ഒരു ചിരി കണ്ടാൽ
3: അതും
2: പെങ്ങൾക്ക് വേണ്ടി ചോദിച്ചിരിക്കുന്നേ. അത് ചേട്ടൻ ഇതിൽ അമൃതം സിനിമയെന്ന് എഴുതി. അമൃതം അല്ലാട്ടോ സിനിമ. സിനിമയുടെ പേര് പൊന്മുടി പുഴയോരത്ത്, അതാണ് സിനിമയുടെ പേര്.
3: ഞാനേ 1968 മുതൽ റേഡിയോ വെച്ച് പാടുന്ന ആളാണ്. 68 മുതൽ. ഇപ്പൊ ഞാൻ ഒരു 3 റേഡിയോ ഉള്ളു എനിക്കിപ്പോ.
2: ശരി,
3: പെണ്ണക്കൂട്ടുണ്ട്.
2: റേഡിയോ കേട്ടാണ് ഇപ്പൊ ജീവിതം കഴിച്ചു കൂട്ടുന്നത് അല്ലേ?
3: തീർച്ചയായിട്ടും. ഈ റേഡിയോ കൊച്ചി എഫ്എം ഉള്ളത് എന്നെ പോലുള്ള ആളുകൾക്ക് വളരെ ഉപകാരമായ സംഭവമാണ്. കൊറേ അസുഖങ്ങളും മാറുന്നുണ്ട്, കൊറേ നല്ലൊരു ഐശ്വര്യം കിട്ടുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ നല്ലൊരു, പിന്നെ ഞാൻ ഒരു വർക്ക് പരിപാടികൾ ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ എനിക്ക് പറ്റിയെന്ന് വെച്ചാല് എന്റെ, ഞാൻ 4-ാം ക്ലാസ് പണ്ട് ചെറുപ്പത്തിൽ എന്റെ കൈ ഒടിഞ്ഞു പോയി. അപ്പൊ വീട്ടുകാർക്കൊന്നും അറിഞ്ഞൂടാ, അതായത് 2 വയസ്സോ 3 വയസ്സോ ഉള്ളപ്പോഴാണ് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മ നല്ല ഓർമ്മയാണ്. അപ്പൊ കൈ ഒടിഞ്ഞു പോയിട്ട് ഞാൻ അങ്ങനെ എന്നെ സ്കൂളിൽ കൊണ്ട് ആക്കി 1, 2, 3, 4-ാം ക്ലാസ്സിലായപ്പോ കുറെ എഴുത്തുണ്ട്, എനിക്ക് എഴുതാൻ പറ്റില്ല, കൈ പൊങ്ങണില്ല. അപ്പൊ അങ്ങനെ എനിക്ക് 4-ാം ക്ലാസ് വരെ പഠിച്ചോളൂ.
2: ശരി.
3: അപ്പൊ അങ്ങനെ ഒരു സമയത്ത് പിന്നെ എന്താ വെച്ചാല് അന്നത്തെ സാഹചര്യം ഒക്കെ വളരെ കുറവാണല്ലോ. അപ്പൊ അന്ന് ഉപ്പറ തിന്നാൻ വേണ്ടിയാണ് ഞാൻ പോണത്. ഞങ്ങൾ 10 മക്കളാണ്. അപ്പൊ ഉപ്പറ തിന്നാൻ വേണ്ട, അച്ഛൻ കൂലിപ്പണിക്കാണ്. അപ്പൊ ഉപ്പറ തിന്നാൻ വേണ്ടി ഞാൻ 1, 2, 3, 4 വരെ എത്തിയിട്ട് എനിക്ക് ഈ 4-ാം ക്ലാസ്സിൽ ഇപ്പൊ കുറെ എഴുതാനും പിടിക്കാനുണ്ട്. പിന്നെ അപ്പഴേ ഇംഗ്ലീഷും ആ 4-ാം ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോ അപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് എഴുതാനും പിടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ പെങ്ങളെ കൊണ്ട് എഴുതിയാണ് ഞാൻ കത്തി ഇപ്പൊ ഓർമ്മത്തിലേക്ക് വിട്ടേക്കുന്നത്.
2: ശരി.

0: ഓക്കേ.
1: അപ്പൊ അപ്പൊ ആ പാട്ട് ഇതാണല്ലേ, അതും മതി ഒരു ചിരി കണ്ടാൽ അതും മതി, ആ പാട്ട് വേറെ പടമാണ് അല്ലേ?
0: അതെ, പൊന്മുടി പുഴയോരത്ത് എന്നാണ് സിനിമയുടെ പേര്. ആ
1: ഉവ്വ
0: ചേട്ടൻ ഇപ്പൊ ഈ ഉപ്മാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, പണ്ട്
1: എന്തോ
0: ഇപ്പോഴും ഉണ്ട് സ്കൂളില് ഭക്ഷണം കുട്ടികൾക്ക്. എന്നാലും പണ്ട് മിക്കവാറും ഉപ്മാവും ഈ പാലും വെള്ളമൊക്കെ കൊടുത്തിരുന്നു, ഓർമ്മയില്ലേ?
1: അതെ അതെ അതെ അത് അന്ന് ഉപ്പാവും ഉപ്പാവും തോന്നാ മാഡം, ഉപ്പുമാവും പിന്നെ പാലും.
0: അതെ, ഈ നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവ്.
1: അതെ അതെ അതെ കറക്റ്റ് കറക്റ്റ്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞ, ഞാനപ്പൊ കഞ്ഞിപ്പുരയിൽ അവിടുത്തെ മെയിൻ ആളാണ്. അപ്പൊ പിള്ളേര് പിള്ളേര് കൂടുതൽ മുളക് അമ്മനോട് കാണാണ്ട് മുളക് ചാച്ചുകൊണ്ട് വരും, അവിടെ മുളകൊന്നും ഉണ്ട്. അപ്പൊ അങ്ങനെ പിള്ളേർക്ക് ഈ ഉപ്പാവൊക്കെ കൊടുത്ത് നല്ല ഹാപ്പിയായിട്ട് ഉപ്പാവ് കിട്ടും.
0: അതെ അതെ,
1: ആ അപ്പൊ അങ്ങനെ
0: വലിയൊരു
1: ഇതാക്കണ.
0: തവിയിലാണത് വിളമ്പുന്നത് അല്ലേ? എനിക്ക് ഇങ്ങനെ
1: എന്തോ
0: സ്കൂൾ വരെ എന്തെങ്കിലും കുട്ടികളിരുന്ന് ഇങ്ങനെ കഴിക്കുന്ന ഒരു ഓർമ്മയുണ്ട്
1: ഓ ഉണ്ടെന്നാ
0: അല്ലേ?
1: അത് അത് കഴിക്കുന്ന ഒരു കാര്യം. കാരണം അന്ന് ഞങ്ങൾ പിന്നെ ഈ കഞ്ഞിപ്പുരയുടെ തൊട്ട് പുറകെ തന്നെ സ്ഥലം ഉണ്ട്. അത് അവിടെ അവിടെ വെച്ച് ഈ സർവീസ് സപ്ലൈ കൊടുത്തു കഴിയുമ്പോ പിന്നെ എല്ലാ പിള്ളേരും പോകും. ഇപ്പൊ ആ കഞ്ഞി പിന്നെ എറാത്തന്നെ സ്കൂളിന്റെ
0: അതെ
1: എറാത്താണ് ഇപ്പൊ
0: അതെ.
1: പരുവ. പിന്നെ കഞ്ഞി പണ്ട് പിന്നെ പിന്നീട് പിന്നെ എറാത്തായി. ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറിയില്ല,
0: അതെ,
1: ഇപ്പൊ
0: ഇപ്പൊ
1: കാര്യങ്ങളൊക്കെ
0: ക്ലാസ്
1: മാറുന്നല്ല
0: റൂമിൽ
1: ടിക്ടോക്ക്
0: ഇരുന്നിട്ട്
1: ആയില്ലേ.
0: തന്നെയാണ് കുട്ടികൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നത്.
1: അതെ
0: പക്ഷെ പണ്ട്
1: അതെ
0: വരാന്തയിൽ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് അത് എന്റെ
1: കഴിക്കും കഴിക്കും
0: ഓർമ്മയിലുണ്ട് അത്.
1: അതെ അതെ.
0: ഓക്കെ, എന്നാ
1: നേരത്തിന്റെ പേര്
0: ലൗലി.
1: ഓ ലൗലി വേണമല്ലേ.
0: ആ
1: ആ ശരി ശരി.
0: അപ്പൊ എന്തായാലും ഞാൻ
1: ആയിക്കോട്ടെ
0: പാട്ട് വെച്ചു തരാം കേട്ടോ.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ
0: ഓക്കെ,
1: തങ്ങളും എല്ലാവർക്കും വേണ്ടി,
0: ആ
1: കൊച്ചി
0: ഓക്കെ
1: നിലയത്തിനും കൊച്ചി നിലയത്തിനും എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി FM വാർത്തകൾ.
1: ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് രാജ്യങ്ങൾക്കും മുന്നിൽ വളർച്ചയുടെ വിശാലമായ അവസരങ്ങളുണ്ടെന്നും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. എയിംസ് ആരംഭിക്കുന്നതിന് സംസ്ഥാനത്തെ 10 സ്ഥലങ്ങൾ തീരുമാനിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ ആശുപത്രി കെട്ടിടങ്ങളുടെ അപാകതകൾ പരിഹരിക്കുമെന്നും ആരോഗ്യവകുപ്പിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കളവ് റെഗുലേറ്റർ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. സംസ്ഥാനത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നിലവിലെ മോശം കാലാവസ്ഥയും ശക്തമായ മഴയും കൊടുങ്കാറ്റും കണക്കിലെടുത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് ടവർ തകർന്നതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം നിർത്തിയ 1-3 പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തന സജ്ജമായി. 4 പ്ലാറ്റ്ഫോം പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. 2 പ്ലാറ്റ്ഫോമിന് സമീപം അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് MK രാഘവൻ MP. സ്റ്റേഷൻ നവീകരണ നിർമ്മാണ പ്രവൃത്തി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സപ്താം ടണ്ണിൽ. റോസ് ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7:00 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 2:45. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഖാമോഷിയാൻ എന്ന ചിത്രത്തിൽ അർജിത് സിംഗ് പാടിയത്. രചന രശ്മി സിംഗ്, സംഗീതം അങ്കിത് തിവാരി.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: അടുത്ത ഗാനം കെ സുനീതി ചൗഹാൻ എന്നിവർ പാടിയത്. രചന സുധാകർ ശർമ്മ, സംഗീതം ഹിമേഷ് രശ്മിയ. ചിത്രം ഹംദാസ്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ആർ രാജ്കുമാർ ഈ ചിത്രത്തിൽ നകാഷ് അസീസ്, അന്തരാമിത്ര എന്നിവർ ആലപിച്ച ഗാനം. രചന മയൂർ പുരി, സംഗീതം പ്രീതം.

0: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഇർഷാദ് കവിലിന്റെ വരികൾക്ക് അജയ്, അതുൽ എന്നിവർ ഈണമിട്ട ഗാനം സീറോ എന്ന ചിത്രത്തിൽ അഭയ് ജോധ്പൂക്കർ ആലപിച്ചത്.

0: പിട്ടപ്പിള്ളിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
1: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
2: അടുത്ത ഗാനം കബീർ സിംഗ് എന്ന ചിത്രത്തിൽ അർജിത് സിംഗ് പാടിയത്, രചനാസംഗീതം മിഥുൻ.

0: കൊച്ചിക്ക് കണ്ടു മാത്രല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: വിധു വിനോദ് ചോപ്രയുടെ വരികൾക്ക് ശന്തനു മൊയ്ട്ര എന്ന മിട്ട ഗാനം. വസീർ എന്ന ചിത്രത്തിൽ സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്.

0: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: അടുത്ത ഗാനം ബാത്ലാപൂർ എന്ന ചിത്രത്തിൽ ആതിഫ് അസ്ലം പാടിയത്. രചന പ്രിയ സരയ്യ, ദിനേശ് വിജൻ. സംഗീതം സച്ചിൻ ജിഗർ.

ചിത്രം ബണ്ടി ഓർ ബബ്ലി. ശങ്കർ മഹാദേവൻ, അലീഷ ചിന്നായ്, ജാവേദ് അലി എന്നിവർ ആലപിച്ച ഈ ഗാനത്തിൻ്റെ വരികൾ ഗുൽസാർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയും ജനക്ഷേമവുമായിരിക്കണം ജനാധിപത്യത്തിൽ പരമപ്രധാനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ന്യൂസിലൻഡ് പങ്കാളിത്തം പരസ്പര ബഹുമാനത്തിലും ജനകീയ ബന്ധത്തിലും അധിഷ്ഠിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിൽ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് അല്പസമയത്തിനകം പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ആദ്യമായി മിഥലി സിംഗ്, ഭൂപീന്ദർ സിംഗ് എന്നിവർ ആലപിച്ചത്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
2: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
1: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
2: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
3: 35,000 square feet കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
5: അടുത്ത ഗാനം ജഗ്ജിത് സിംഗ് ആലപിച്ചത്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
4: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
4: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
5: ഗസലുകളിൽ അടുത്തതായി ഗുലം അലി ആലപിച്ച ഗാനം.

0: ടിക്കറ്റ് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: അവസാനമായി തലാത്ത് അസീസ് ആലപിച്ച ഗാനം.

0: ഗസലുകൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കൊച്ചി വേവ്സ്.
0: ഇന്ന് കൊച്ചി വേവ്സിൽ മമ്മാമിയ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ.

0: മമ്മാമിയ എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കൊച്ചി വേവ്സിലൂടെ ശ്രോതാക്കൾ കേട്ടത്.
1: കൊച്ചി വേവ്സ്.
2: ആകാശവാണി FM വാർത്തകൾ.
0: ഭരണഘടനയോടുള്ള പ്രതിജ്ഞാബദ്ധവും ജനക്ഷേമവുമായിരിക്കണം ജനാധിപത്യത്തിൽ പ്രധാനപരമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ കാഞ്ഞിരോട് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഇരിട്ടി സ്വദേശി മരിച്ചു. ഓട്ടോ ഡ്രൈവർ കെ സുരേഷ് ബാബുവാണ് മരിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ ഏക വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 285 റൺസിന് അവസാനിച്ചു. ലോർഡ്സിലാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് നാലുമണിപ്പൂക്കൾ, ആകാശവാണി കൊച്ചി FM അവതരിപ്പിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുവാനും പ്രിയപ്പെട്ടവർക്ക് സന്ദേശങ്ങൾ കൈമാറുവാനുമായി മെസ്സേജ് അയക്കൂ നാലുമണിപ്പൂക്കളിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9446455888. ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കൂ നാലുമണിപ്പൂക്കളിലേക്ക്. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ആവർത്തിക്കാം: 9446455888. നാലുമണിപ്പൂക്കളിലെ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരുടെയാണെന്ന് നോക്കാം. എന്റെ പേര് ലിൻസൺ, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് സർവം മായയിലെ മായാജാലമേ എന്നുള്ള പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എനിക്ക് എന്റെ കോളേജിലെ എല്ലാ ഫ്രണ്ട്സിനു വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും വെച്ച് തരാം. ലിൻസന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഇതാ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരാം കേട്ടോ. ഞാൻ അനിരുദ്ധൻ, എറണാകുളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6RRRലെ ഡാൻസ് സോങ് വെച്ച് തന്നാൽ മതി. പാട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പ്രതീക്ഷകളൊന്നും വിഫലമാവില്ല.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.

നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം. 94 46 45 58 88. പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങളുടെ ലയമോളും അല്ലിമോളും ബഷീറും സുഹറയുമായി അഭിനയിച്ചു. അവർക്ക് വേണ്ടി ബാല്യകാല സഖി എന്ന സിനിമയിലെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ലതിക ബാലകൃഷ്ണനാണ്. തീർച്ചയായും വെച്ച് തരാം. അപ്പൊ വലിയ സന്തോഷമായി കാണും അല്ലേ, ബഷീറും സുഹറയായിട്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കും വളരെ സന്തോഷമായി കാണുമല്ലോ. അപ്പോൾ ആ സന്തോഷത്തിൽ നാലുമണിപ്പൂക്കളും പങ്കുചേരുകയാണ്. അപ്പോൾ ഇതാ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് വായിക്കാം. എത്രയും സ്നേഹം നിറഞ്ഞ നാലുമണിപ്പൂവേ, ഞാൻ കുറെ നാളായി മെസ്സേജ് അയച്ചിട്ട്. അതെന്തു പറ്റി, നാലുമണിപ്പൂക്കളോട് പിണങ്ങിയിട്ടാണോ? ഇന്ന് എന്റെ മകൻ രഞ്ജിത്തിന് ഒരു കൊച്ചു മകൾ പിറന്നു. ഹായ്.

സന്തോഷമുള്ളൊരു വാർത്ത. അമ്മ ഗോപികയ്ക്കും എഫ് എമ്മിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നല്ലൊരു പാട്ട് തരണമെന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അഭ്യർത്ഥനയൊന്നും വേണ്ട, നിങ്ങൾ ആവശ്യപ്പെടുക, ആ പാട്ടങ്ങ് വെച്ചു തരും. അപ്പോൾ പേര് പറഞ്ഞിട്ടില്ലല്ലോ, മെസ്സേജ് അയച്ച ആളുടെ പേര് പറഞ്ഞിട്ടില്ല. മകൻ രഞ്ജിത്തിന് കുട്ടി ജനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രഞ്ജിത്തിൻ്റെയും ഗോപികയുടെയും പുതിയ കൊച്ചുമകൾക്ക് വേണ്ടി നാലുമണിപ്പൂക്കളുടെ വക പാട്ട് വെച്ചു തരാം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂവിന് നല്ലൊരു മഴയുള്ള ശുഭസായാഹ്നം ആദ്യം നേരുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിലെ മനോജ് ചേട്ടന്റെയും മഞ്ജു ചേച്ചിയുടെയും 23rd വിവാഹവാർഷികമാണ് ഇന്ന്. രണ്ടുപേർക്കും നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലെ എനിക്കാണു നീ നിനക്കാണു ഞാൻ ആ ഗാനം വെച്ചു തരാമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും വെച്ചു തരാം. വിവാഹവാർഷിക സമ്മാനമായി ഈ പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തോടെ ജയശങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ ഫോർട്ട്കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ ത്രിമൂർത്തീസിൽ, വീട്ടുപേരാണോ അത് അല്ലെങ്കിൽ കളിപ്പേര് വിളിക്കുന്നതാണോ, മനോജ് ഏട്ടന്റെയും മഞ്ജു ചേച്ചിയുടെയും വിവാഹവാർഷികമാണ്. അപ്പൊ മനോജ് ഏട്ടനും മഞ്ജു ചേച്ചിക്കും വേണ്ടിയിട്ട് ഈ പാട്ട് നമ്മൾ തീർച്ചയായും വെച്ചു കൊടുക്കാം. ഒരു മെസ്സേജ് കൂടെ വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ജയ, ചമ്പക്കരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ ഫ്രണ്ട് ആശ സുരേഷിന് വേണ്ടിയാണ് മെസ്സേജ്. ആശയുടെ അനിയൻ ബിനുവിന്റെയും മനീഷയുടെയും വെഡിംഗ് ആനിവേഴ്സറി ആണിന്ന്. അവർക്ക് വിവാഹവാർഷികം ആശംസയായി ഒരു പാട്ട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനു ഒരു നല്ല വയലിൻ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൂടെയാണ്. അവർക്ക് ചേട്ടത്തിയായ ആശയുടെ വക ആശംസകളും ഒപ്പം പാട്ടുമിടണേ നാലുമണിപ്പൂവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും പാട്ട് വെച്ചു കൊടുക്കാം. മനീഷ ഇതിന്റെ സ്ഥിരം ശ്രോതാവ് കൂടെയാണ്. നാലുമണിപ്പൂവിന്റെ ആരാധകരായ ഞങ്ങളെ നിരാശപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നിരാശപ്പെടുത്തില്ല. ഇതാ ഇവർക്കെല്ലാവർക്കും വേണ്ടി വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂവിലൂടെ.

നാലുമണിപ്പൂക്കളിലേക്ക് വന്ന വളരെ ചെറിയൊരു മെസ്സേജ് വായിക്കാം. ഡിയർ നാലുമണിപ്പൂക്കൾ, നമസ്കാരം. കേശവൻ തൃപ്പൂണിത്തുറ. ബാലൻ ഫിലിമിലെ ഒരു ഗാനം വെക്കുക പ്ലീസ്. ഇത്രയേ ഉള്ളൂ മെസ്സേജ്. ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, സ്വന്തമായിട്ട് കേൾക്കാനായിരിക്കും അല്ലേ. തീർച്ചയായും വെച്ചു തരാം കേട്ടോ പാട്ട്. മറ്റൊരു മെസ്സേജ് വായിക്കാം. ഓ ഇന്ന് കൊണ്ടാണ് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹലോ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ഞാൻ കുറെ പ്രാവശ്യം മെസ്സേജ് അയച്ചു. ഒത്തിരി പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് കാണാത്ത കേട്ടോ. ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. എന്റെ പേര് രഞ്ജിനി. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടിയാണ് ചോദിക്കുന്നത് പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വെച്ചുതരാം. അപ്പോ ബാംഗ്ലൂരിൽ പഠിക്കുന്ന രഞ്ജിനിയുടെ അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടി

നാലുമണിപ്പൂക്കളുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനിയും മെസ്സേജ് അയക്കാനുള്ളവർ വേഗം അയച്ചോളൂ കേട്ടോ. അടുത്ത മെസ്സേജ് വായിക്കാം. ഹലോ നാലുമണിപ്പൂവെ, എന്റെ നെയിം കീർത്തന, പള്ളുരുത്തിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരാമോ? വീട്ടിലെ എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി അച്ഛൻ ആൻഡ് അമ്മ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും വേണ്ടി കീർത്തന ആവശ്യപ്പെട്ട പാട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? സുഖമല്ലേ എന്ന് കരുതുന്നു. തീർച്ചയായും സുഖമാണ് കേട്ടോ, എനിക്കും സുഖം തന്നെയാണ്. ചായ കുടിച്ചോ? ഇല്ല, ഞാൻ ചായ കുടിച്ചു. ഞാൻ ഇരിഞ്ഞാലക്കുടയിലുള്ള കാക്കത്തുരുത്തിയിൽ നിന്ന് സുനിത സന്തോഷാണ്. ഇന്ന് എനിക്ക് അവധിയാണ്, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ പറ്റിയത്. അതിനാൽ ഇന്ന് ഇത് എന്തായാലും വായിക്കണം. തീർച്ചയായും വായിച്ചിരിക്കുന്നു കേട്ടല്ലോ. അവധി ദിവസങ്ങളിൽ വീട്ടിലിരിക്കുന്നവർക്ക് നല്ലൊരു നേരം പോക്കാണ് ഈ നാലുമണിപ്പൂവ്. നല്ല രസമാണ് നിങ്ങളുടെ അവതരണം കേൾക്കാൻ. അപ്പോ എന്റെ അച്ഛനെ കേൾക്കാൻ വേണ്ടിയും നാലുമണിപ്പൂവിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടിയും എന്റെ കസിൻസിന് വേണ്ടിയും പിന്നെ ക്രൈസ്റ്റ് കോളേജിലെ എല്ലാവർക്കും വേണ്ടിയും കസ്തൂരിമാൻ എന്ന സിനിമയിലെ 1+1 എന്ന പാട്ട് വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരാം. നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞതിൽ നാലുമണിപ്പൂക്കൾക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കോളേജിലെ ക്യാൻറ്റീൻ ജോലിയാണ്, അപ്പം ഇന്ന് കോളേജ് അവധിയാണ് അല്ലേ. അച്ഛൻ തൃശൂർ ചേർപ്പ് ഊരകത്തുള്ള ഗോവിന്ദൻകുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്, കസിൻസിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

ഇന്നത്തെ നാലുമണിപ്പൂക്കളിലെ അവസാനത്തെ മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അനന്യ, ആലപ്പുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. സുഖമല്ലേ? കേട്ടുകൊണ്ട് ഒപ്പമുണ്ട്. എനിക്ക് വിശുദ്ധൻ സിനിമയിലെ ഒരു മെഴുതിരിയുടെ എന്ന സോങ് വെച്ചു തരാമോ? ആർക്കു വേണ്ടി ഡെഡിക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ലേ? സ്വന്തമായിട്ട് കേൾക്കാനാണോ അനന്യയ്ക്ക്? എന്തായാലും കുഴപ്പമില്ല, സ്വന്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തോളൂ. അപ്പോൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളിലേക്ക് പാട്ടുകൾ വെച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എരമല്ലൂരിൽ നിന്ന് അനു, പറവൂരിൽ നിന്ന് സിനി, തൃപ്പൂണിത്തുറയിൽ നിന്ന് മീനു, കാർത്തിക പട്ടാമ്പി, സരിക കോതമംഗലം, മാളയിൽ നിന്ന് ശരണ്യ, എരൂരിൽ നിന്ന് അജയകുമാർ, പട്ടിമറ്റത്ത് നിന്ന് അജിത, ലണ്ടനിൽ നിന്ന് അതുൽ. ഹസ്ബൻഡിൻ്റെ പിറന്നാളിന് പാട്ട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ആദിരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് യാമിനി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മെസ്സേജ് വായിക്കാനുള്ള സമയം നാലുമണിപ്പൂക്കളിലില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ പലരും ചോദിക്കുന്ന പാട്ടുകൾ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന പാട്ടുകളായിരിക്കും. അപ്പം നമ്മൾ പുതിയതായിട്ട് ചോദിക്കുന്ന പാട്ടുകൾക്ക് പ്രയോറിറ്റി കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പം ആരും പിണങ്ങണ്ട, എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ വെച്ച് തരും നാലുമണിപ്പൂക്കളിലൂടെ. അപ്പം നാലുമണിപ്പൂക്കൾ വീണ്ടും മറക്കാതെ കേൾക്കുക നാളെ വൈകിട്ട് 4 മണിക്ക്.

0: കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു, NCVT അംഗീകൃതം. SC ST വിദ്യാർത്ഥികൾക്ക് 50% സംവരണം ലഭിക്കും. https://forms.gle എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9494959997 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495997921.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
3: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
4: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോഫിസിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷ ലബോറട്ടറി എക്സ്പീരിയൻസുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 25 മുൻപായി ലഭിക്കാത്ത വിധം അയയ്ക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും https://recruit.kusa.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. https://recruit.kusa.ac.in.
5: പിട്ടപ്പിള്ളിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
6: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
0: പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ റേഡിയോ ഡയഗ്നോസിസ് ഡോക്ടർ തസ്തികയിൽ HMC മുഖാന്തരം കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 13 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്. യോഗ്യത MBBS, MD, DMRC ഇൻ റേഡിയോ ഡയഗ്നോസിസ്. ഫോൺ നമ്പർ 04822215154. 04822215154.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥാ കവിതാ സാഹിത്യ ശില്പശാല ഈ മാസം 25 ശനിയാഴ്ച ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 8848491 9574 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8848491 9574.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഫിസിക്സ് വകുപ്പിൽ MSc ഫിസിക്സ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ഈ മാസം 13 രാവിലെ 10 മണിക്ക് ഫിസിക്സ് വകുപ്പിൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842574704. 04842574704. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 48 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നവീകരിച്ച പോലീസ് സേനയാകും 15 ആഗസ്റ്റ് മുതൽ കേരളത്തിലുണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്നും മന്ത്രി. 100 ദിവസം കൊണ്ട് സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നെക്ലോസ്വയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ലോക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം ഇന്ന് രാത്രി 7 സതാപ്ടണിൽ.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എക്സ്ട്ര എന്ന ചിത്രത്തിൽ ഹരിചരൺ പാടിയത്. ബി കെ ഹരിനാരായണന്റെ രചന. ഈണമിട്ടത് രാഹുൽ രാജ്.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ഇത് ഞങ്ങളുടെ ലോകം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. രചന സിജു തുറവൂർ. സംഗീതം മിക്കി ജെ മേയർ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് മിക്കി ജെ മേയറുടെ സംഗീതം. പാടിയത് അജയ് സത്യൻ. ചിത്രം ഹാപ്പി ഡേയ്സ്.

0: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിൽ സൂരജ് എസ് കുറുപ്പ്, മൃദുല വാര്യർ എന്നിവർ പാടിയത്. സംഗീതം നൽകിയത് സൂരജ് എസ് കുമാർ കുറുപ്പ്, വരികൾ സുജീഷ് ഹരി.

0: ഞായറാഴ്ച 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക്. നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി അഭിമുഖം.
1: ഒരു സ്പീഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്തല്ല വണ്ടി ഓടിക്കുന്നത്, അത് അവിടെ വെച്ചിരിക്കുന്നത് ഓരോ റോഡിന്റെ ജോമെട്രിക്സ് അനുസരിച്ച് മാക്സിമം സേഫ് ആയിട്ട് എത്ര സ്പീഡിൽ പോകാൻ പറ്റും അതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ട്?
0: മറക്കാതെ കേൾക്കുക വിചാരം നാളെ രാവിലെ 8:30.
2: സൂരജ് സന്തോഷ് പാടിയ ഗാനം ചിത്രം സീതാരാമം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 31 54 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി ഗോദ എന്ന ചിത്രത്തിൽ ഗൗരി ലക്ഷ്മി പാടിയത്, മനു മഞ്ജിത് രചിച്ച്, ഷാൻ റഹ്മാൻ സംഗീതം നൽകിയത്.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ചിത്രം മലർവാടി ആർട്സ് ക്ലബ്. വിനീത് ശ്രീനിവാസൻ രചിച്ച്, ആലപിച്ചത്, സംഗീതം ഷാൻ റഹ്മാൻ. വിനീത് ശ്രീനിവാസനോടൊപ്പം പാടിയത് രാഹുൽ നമ്പ്യാർ.

0: play Underdog Vapes. Let's play football.
1: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ. ജൂലൈ 12 രണ്ട് ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച മുന്നേറ്റവും ശക്തമായ നിരയുമായി എത്തുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേ പോരടിക്കുന്നു. ഒഫൻസിലും ഡിഫൻസിലും ഒരുപോലെ കരുത്ത് കാട്ടുന്ന സ്ട്രൈക്കർ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുമായി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് 12 ജൂലൈ 2:30 AM.

0: July 12 തന്നെ രാവിലെ 6:30 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തി ഈജിപ്തിനെ വീഴ്ത്തിയെത്തുന്ന ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാർ യൂറോപ്പിൽ തന്നെ ഏറ്റവും ശക്തവും ഡിസിപ്ലിൻഡും ക്ലിനിക്കൽ ട്രാൻസിഷൻസിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് നിരയുമായി ഏറ്റുമുട്ടുന്നു. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് 12th July 6:30 AM.
1: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: അടുത്ത ഗാനം ആമീൻ എന്ന ചിത്രത്തിൽ നിന്നും ശങ്കർ ശർമ്മ, പ്രീതി പിള്ള, കവിത മോഹൻ, ശ്വേത എന്നിവർ പാടിയത്. ഗാനശില്പികൾ കാവാലം നാരായണ പണിക്കർ, പ്രശാന്ത് പിള്ള.

0: സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിൽ അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ പാടിയ ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ

0: സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് എട്ടാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ടോഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം 9-ാം ക്ലാസിൽ, 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:04:30. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ചോറ്റാനിക്കരയിലുള്ള മേരി ജോണിനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി വാരാന്താവലോകനം.

0: 25 വാർത്തകൾ തിരുവനന്തപുരം റിലേ 7:35 FM ഈവനിംഗ് സമകാലികം 7:85 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ് 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം ഹൃദയാഘാതം കാരണങ്ങളും ചികിത്സയും കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജെയുമായി അഭിമുഖം 8:25 സേവന വാർത്തകൾ 8:30 ഈവനിംഗ് മെലഡി
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ സോ ഈസി തുടങ്ങി
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് RBI പറയുന്നു
3: അറിവ് നേടു ജാഗ്രത പുലർത്തു
0: 8:45 നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം UK കുമാരൻ എഴുതിയ നോവൽ 8:50 മഹിതം മലയാളം ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ 9:00 News@9 ഡൽഹി റിലേ 9:15 നാടകഗാനങ്ങൾ 9:30 ചലച്ചിത്രഗാനങ്ങൾ 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര ഒളപ്പമണ്ണയുടെ കൃഷിദർശൻ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ FN ഡയറിയുടെ ആദ്യ ഭാഗം ചിന്താശകലം. ഇന്നത്തെ ചോദ്യം നാട്ടുവിശേഷം. ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FN ഡയറിയുടെ രണ്ടാം ഭാഗം സമകാലികം. ദുരന്ത ലഘൂകരണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു.
4: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
5: IG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ അമരാവതി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 വിചാരം. സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ R ആശാലതയുമായി അഭിമുഖം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. 10:00 ആകാശവാണി FM വാർത്തകൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, സ്മൃതിരാഗം തുടരും. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, ഇന്റർവെർട്രബിൾ ഡിസ്കിന്റെ പ്രൊലാപ്സ് കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു.

0: 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഓർമ്മചിന്ത്. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
2: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ഹരിതശലഭങ്ങൾ, പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. സമകാലികം ദുരന്ത ലഘൂകരണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയുപെറ്റ പന്തിരുക്കുലം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റസ്. 8:05 യുവവാണി. ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസിലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം.
3: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് News@9 ഡൽഹിയിലെ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 10 മണിക്ക് ഗാനമഞ്ജുഷ. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
6: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
7: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
6: ഒറ്റ വാക്കിൽ ലൈറ്റും AC ഒക്കെ ഓൺ ചെയ്യാം.
7: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
6: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മധുബാലകൃഷ്ണൻ, മഞ്ജരി എന്നിവർ പാടിയത്. രചന ബിച്ചു തിരുമല. സംഗീതം R. സോമശേഖരൻ.

0: മധുരം ഗീതം ലളിതഗാനത്തിൽ നിങ്ങൾ കേട്ടത് മധു ബാലകൃഷ്ണൻ, മഞ്ചരി എന്നിവർ പാടിയ ഗാനം.
1: ഞായറാഴ്ച 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക്. നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി അഭിമുഖം.
2: ഒരു സ്പീഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്തല്ല വണ്ടി ഓടിക്കുന്നത്, അത് അവിടെ വെച്ചിരിക്കുന്നത് ഓരോ റോഡിന്റെ ജോമെട്രിക്സ് അനുസരിച്ച് മാക്സിമം സേഫ് ആയിട്ട് എത്ര സ്പീഡിൽ പോകാൻ പറ്റും അതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ട്?
1: മറക്കാതെ കേൾക്കുക വിചാരം നാളെ രാവിലെ 8:30.
0: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥാ കവിത സാഹിത്യ ശില്പശാല ഈ മാസം 25 ശനിയാഴ്ച ഇടപ്പള്ളി PW ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 88 48 41 95 74 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 88 48 41 95 74.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC ST നടത്തുന്ന ഒരു വർഷത്തെ സൗജന്യ

0: കമ്പ്യൂട്ടർ പരിശീലനത്തിന് സീറ്റൊഴിവുണ്ട്. പ്ലസ് ടു വിജയിച്ച SC/ST വിഭാഗത്തിലുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തണം. ഫോൺ നമ്പർ 9747243668 9747243668.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദമുള്ളവർ ഈ മാസം 13 രാവിലെ 11 ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ടെത്തണം. ഫോൺ നമ്പർ 9495716465 9495716465.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
7: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
6: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
7: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
6: സന്ദർശിക്കൂ www.irctctourism.com.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം ഉണ്ടാകണം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ത്തിലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന്

0: ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന ആറാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെ ആണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനി ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ

0: ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
1: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമിഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5 വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം കുമാരസംഭവം എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയത്. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം MS വിശ്വനാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
4: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിന് മുന്നറിയിപ്പുണ്ട്. ഇന്ന് കൊച്ചി നഗരത്തിൽ അനുഭവപ്പെട്ട കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 25 സെക്കൻഡും.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 300

0: 45 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
0: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
2: സത്യം
0: 10.5 മാറ്റ് സത്യം.
3: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
4: ഇന്ന് നമ്മൾ ചൊറ്റാനിക്കരയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ കൃഷിഭവന്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു കൃഷിയോടം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ കൃഷിഭവനിൽ അന്വേഷിച്ചപ്പോ ഇവിടുത്തെ സജിത് സാറും മേരി ജോൺ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെയാണെന്നാ പറഞ്ഞെ. അപ്പൊ ഞാനിപ്പോ അതേ കൃഷിഭവന്റെ മുൻപിൽ നിന്ന് ഈ പറമ്പിലെങ്ങാനും ചേച്ചി ഉണ്ടോന്ന് നോക്കി ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പൊ അതേ അവിടെ ഒരാളുടെ അനക്കം കാണുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ചേച്ചി, ചേച്ചിയാണോ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന മേരി?
5: അതെ അതെ, ഞാനാ. ആരാ? നമ്മളാരാ?
6: ഞാന് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ കിസാൻ വാണി എന്ന് പറയുന്ന പ്രോഗ്രാമിനാണേ.
4: ഇവിടെ ഈ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ട് വന്നതാണ്. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്?
5: ചപ്പടി കാടായിരുന്നു, അതൊക്കെ വെട്ടിക്കളച്ച് നട്ടു തുടങ്ങി. ഇപ്പൊ കിട്ടുന്നുണ്ട്. അത് കണ്ട് പിന്നെ ഞാൻ ഇതിൽ താല്പര്യം കാണിച്ച് എനിക്ക് ഓരോന്ന് ഇങ്ങനെ നട്ടാൻ തിരക്കേടില്ല എന്നോർത്ത് അതിൽ നിന്ന് കിട്ടി കുറെ കൊടുക്കും. കുറച്ച് വീട്ടിലെ ആവശ്യത്തിന് എടുക്കും. പിന്നെ ഇവിടെ കാർത്തിക്കും ചെറിയൊക്കെ കൊടുക്കും ഇടയ്ക്ക്. അങ്ങനെയൊക്കെ
4: പാട്ടത്തിന് എടുത്ത് ചെയ്യുന്നതാണോ?
5: പാട്ടെന്ന് പറയാൻ അവർക്കൊന്നും കൊടുക്കണ്ട. ഇച്ചിരി പൈസ ഇനിയിപ്പൊ കൊടുത്താലും മേടിക്കൂല. ഞാൻ പറയും, കായൊക്കെ വിട്ട് അധികം കാശ് കിട്ടിച്ചിട്ട് മേടിക്കില്ല.
4: എന്താ ചേച്ചിയുടെ പേര്?
5: ഐ സി മണ്ണഞ്ചേരൽ.
4: ഇവിടെ മാത്രമല്ലോ കൃഷി ചെയ്യുന്നുള്ളൂ,
5: വേറെ ഒരു മേലെടുത്തുകാരുടെ പറമ്പുണ്ട്. മേലെടുത്ത് മാധവൻ നായർ. അവിടെ ഇങ്ങനെ അധികം സ്ഥലമുണ്ട്. കാര്യം അത് ഒരു ഏക്കറിന്റെ അടുത്തുണ്ട്, 50-60 സെന്റ് ഉണ്ട്. അതപ്പോ വാഴയും പയറും ഇവിടെ ഉണ്ട്. ഒത്തിരി അരികു വഴിയാണ് അത്, മുഴുവൻ എടുത്തിട്ടില്ല. പുല്ലൊക്കെ പിടിച്ച് കിടക്കുക, പിന്നെ വലിയ മഴ വരുമ്പോ വെള്ളം നിൽക്കുക. അത് കാരണം സൈഡിൽ മണ്ണ് കോരിയിട്ട് അങ്ങനെ തോടുക അത് ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടില് എന്താ ചെയ്യും, വീട്ടില് കുറെ സ്ഥലമുണ്ട് അതിന്റെ ഉള്ളില്.
4: എല്ലാം കൂടി ഏകദേശം എത്ര സ്ഥലത്തുണ്ട്?
5: അതൊക്കെ എല്ലാം കൂടി ഉള്ള ഇതില് 1 ഏക്കർ കൂട്ടാം.
4: അപ്പൊ 1 ഏക്കറോളം ഏകദേശം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത്?
5: ഞാൻ കാർഷിക കുടുംബം ആണ്. എന്റെ വീട്ടില് തന്നെ ചെറുപ്പം മുതലേ ഞങ്ങള് എല്ലാ തരം കൃഷിയിലും ഞങ്ങള് കുഞ്ഞിലെ തുടങ്ങിയുണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയത് ഇങ്ങനെ ഞങ്ങൾക്ക് സ്ഥലാധികം ഉണ്ടായിരുന്നു, അത് വിറ്റുപോയി. പിന്നെ ഇങ്ങനെ അങ്ങനെ പാട്ടത്തിൻ്റെ അടുത്ത് വല്ല 1 ഏക്കർ സ്ഥലത്ത് കുറെ കഴിഞ്ഞ 5, 6, 7 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് പേടിയാ, വിടും, വേറെ സ്ഥലത്ത് അപ്പൊ മാറിക്കോളാൻ പറയും. എങ്കിലും ഞാൻ എവിടെയെങ്കിലും അപ്പൊ കിട്ടും. അങ്ങനെ പോയി കൃഷി ചെയ്ത് ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ നിന്നിട്ടില്ല. മണ്ണുത്തിയിൽ 2002-2003 ഞാൻ 3 തവണ ക്ലാസ്സിന് പോയി. അത് അവിടെ ഞങ്ങള് ബ്ലോക്കിൽ നിന്ന് പറഞ്ഞു വിടും. 2 ആള് കൂടിയാ പോണെ. അവിടെ ചെന്ന് സുഖമായിട്ടുള്ള ക്ലാസ്. അവിടത്തെ പോലെ ആരും ക്ലാസ് എടുക്കൂല. ഈ പെൻഷനായ സാറന്മാരാ, ഒത്തിരി നല്ല, എല്ലാം മനസ്സിലാവും. അത് ആട് വളർത്തല്, കോഴി വളർത്തല്, പശു വളർത്തല്, എല്ലാം അതിൽ നിന്നാണ് ഞാൻ പാഠം ഇതായത്.
4: ആടിനെയും പശുവിനെയൊക്കെ വളർത്തി,
5: എല്ലാം വളർത്തിയതാ, എല്ലാം നല്ല വിലക്ക് കൊടുത്തു. പശു കറന്നല്ല വീട്, പാല് കൊടുത്ത, അങ്ങനെ എല്ലാം.
4: എത്ര വർഷമായി ഈ ഒരു രംഗത്ത്?
5: ഒരു രംഗത്ത് 2003 തുടങ്ങി, ഇപ്പൊ 2026 അപ്പൊ എത്ര
4: 23 വർഷത്തോളം?
5: 77 വയസ്സായി എനിക്കിപ്പ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോഴും കിളയ്ക്കാൻ ഒരു മടിയില്ലാതെ കിളയ്ക്കുക. എല്ലാവരും മഴക്ക് പറയും. ഓ, അതിന്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാലും ദൈവം അവിടുന്ന് എന്നെ എണിപ്പിക്കുകയാണ് ഈ കൃഷിയിലേക്ക്. അങ്ങനെയാണ്
4: നമ്മുടെ മനസ്സിലെ കൃഷിയോടുള്ള ഒരു വാത്സല്യവും ഉത്സാഹവും ഒക്കെയാണ്.
5: അതെ, അങ്ങനെ എനിക്ക് ഒത്തിരി ഒത്തിരി മക്കള് പറയാ, അമ്മച്ചി ഇനി അങ്ങനെ കഷ്ടപ്പെടണം എന്തിനാ. എല്ലാരും അവര് കരുതണ കാരണേ. ഇപ്പൊ കൃഷി ഭവനിലാണെങ്കിൽ എന്താവശ്യത്തിന് വന്നാലും വിളിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴേ
4: അതിലൊരു
5: സന്തോഷം. അപ്പൊ അവരിതുണ്ട്. പിന്നെ നേരത്തെ ഒക്കെ അവര് പറയും, വല്ല കാര്യമുണ്ടോ വീട്ടിൽ ഇരുന്നാ പോലെ.
4: അമ്മച്ചിയോടുള്ള സ്നേഹം കൊണ്ട്.
5: ആ അതെ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറയേ, ഞാൻ ഇങ്ങനെ അങ്ങ് നടന്നിട്ടല്ലേ നടക്കണേ, അവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ കുറച്ചു നേരം നമ്മളെ ഒരു ദിവസമൊക്കെ അങ്ങ് വരാതിരുന്ന് നമ്മളെ തളന്ന് അങ്ങോട്ട്.
4: എല്ലാ ദിവസവും വരും?
5: എല്ലാ ദിവസവും വരും. ഈ പെങ്കൊച്ചു പറയും, 4 മണിയാകുമ്പോ മേരച്ചേച്ചിനെ ഞാൻ ചെലപ്പോ 3 മണി 3:30 ആകുമ്പോഴേ ഇങ്ങ് പോരും. അപ്പൊ എന്നെ നോക്കിയിരിക്കും എന്ന് പറയും. അതുപോലെ അതെ, അശോചത്തി ആ ചെത്തി ചുമ്മാ ഒരു കൊമ്പ് ഇവിടെ കൊണ്ടുവന്ന് അവിടെയൊക്കെ ഉത്തിയിട്ട് പിടിച്ചിട്ട് അവിടെ സാറ് പറയും, ദേ കണ്ടില്ലേ. അങ്ങനെയല്ല, ചുമ്മാ ഉണ്ടോന്നങ്ങോട്ട് വെട്ടുമ്പോ ഒന്നങ്ങ് കൊണ്ടുവന്ന് കുത്തു. അങ്ങനെ എല്ലാം എല്ലാ ഇതിലും ഉണ്ട്.
4: എന്തൊക്കെയുണ്ട് ഇവിടെ കൃഷി?
5: കോവലുണ്ട്, പാടബലമുണ്ട്, പാവലുണ്ട്, നേന്ത്രവാഴ, കാച്ചി.

0: കാഷൻ ബൂട്ട് റാഗൻ ബൂട്ടും ഉണ്ട്,
1: റാഷൻ
0: ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ചേര എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, ചേന, ചേമ്പ്, പിന്നെ വാഴ.
2: വാഴ ഏതൊക്കെയാണ്?
0: വാഴ ദേയും, തണ്ടി ചുമപ്പൻ, അതിന്റെ പേരെന്താ? ചുമന്ന പഴത്തിന്റെ കൊലതയ്പ്പാങ്ങ വെട്ടിയുള്ള ഒരു ഇതായിട്ട്, അധികമായിട്ടുള്ള കൊലകളല്ല, എനിക്ക് കുറച്ച് കുറച്ച്. പിന്നെ കടകളിൽ കൊടുത്ത ഒന്നും കിട്ടൂല, എനിക്ക് പതിവുകാരുണ്ട്, 3, 4, 5 kilo വീതം അവരങ്ങ് മേടിക്കും. അപ്പൊ ഞാൻ വില കുറച്ചിന് കഴിഞ്ഞാണ് 90, 80 വേണ്ട അറിഞ്ഞ ചേച്ചി അത്ര, ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ 65 രൂപ വെച്ച് തന്നാ മതി. അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ കടയിലും അങ്ങനെ ഞാൻ മേടിച്ചോളൂ. അപ്പൊ എനിക്ക് എങ്ങനെയായാലും എന്റെ മോശമില്ലാതെ വരും. ഞാൻ പറഞ്ഞു മക്കളെ എന്റെ പോകാതെ നിൽക്കണ എന്താണെന്നറിയാമോ? അതേപോലെയുള്ള ഇതിലോ എല്ലാവരെയും കൊല. ഇത്തവണയാണേലും കാറ്റ് വന്ന് എല്ലാം എടുത്തു പോയി. ഞാൻ ഇന്നിപ്പോ നാളെ എങ്ങനെയെന്ന് അറിയില്ല. അവിടെ വാഴ എങ്ങനെ അറമ്പിൽ വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ
2: ഒന്നും
0: ഇതിലായിട്ട് അങ്ങനെ ഞാൻ നോക്കും ഒരു കൂട്ടം അവിടെ നിന്നുള്ളത് വീട്ടിൽ നിന്നാ കാണാവുന്ന. അങ്ങനെയൊക്കെ കൂടി അത് അന്നേരം അങ്ങനെയൊക്കെ ഇറങ്ങി ചെന്ന് നമ്മള് ഇങ്ങനെ അവരെ നോക്കണ ഇതില് ഞാൻ ഓർക്ക്. ചിലപ്പോ ഒക്കെ ഞാൻ ഇവരൊക്കെ എന്തെങ്കിലും പറയാൻ പറഞ്ഞു, നിങ്ങളൊക്കെ വല്ലതും പറഞ്ഞാലും അവരൊന്നും പറയില്ലല്ലോ
2: എന്നൊക്കെ.
0: മക്കള് 4 പെൺപിള്ളേരാ, അവരെയൊക്കെ കെട്ടിച്ച് ചീരണ്ട് മക്കള്.
2: കൃഷിയൊക്കെ ആയിരുന്നു മെയിനായിട്ട്?
0: കൃഷിക്ക് അന്നൊക്കെ പിള്ളേര് കൂടെ ഇറങ്ങും. ഞങ്ങൾ കൊയ്യാനും പണിയാ. അന്നൊക്കെ ഇവിടെ കൃഷി, നെൽകൃഷി ഉണ്ട്. ഞങ്ങൾ കൊയ്യാൻ പോകും. കൊയ്യാനൊക്കെ പോയി അത് നല്ലപോലെ ആ നെല്ല് കിട്ടി ചെലവ് കഴിയും. മക്കളും പോരും. സ്കൂളിൽ പോയാലും ആ മക്കള് ചുരുട്ടി നോക്കാൻ കൂടെ പോരും അവിടെ പറഞ്ഞിട്ട്. അന്നത്തെ കാലത്ത് അതായി. ഇപ്പോഴും അത് എന്റെ മക്കള് കുഴപ്പമൊന്നുമില്ല.
2: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ചോറ്റാനിക്കര എന്ന് പറയുമ്പോ ഒരു കുന്നും പ്രദേശമാണ്, പാറപ്രദേശമാണ്. അപ്പൊ അവിടെ ഈ കൃഷിയൊക്കെ കൊണ്ടുനടക്കുമ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം കാണും, അതുപോലെ ചെടികൾ നടുമ്പോ ഉറച്ച മണ്ണായിരിക്കും അല്ലെങ്കിൽ പാറ കാണും, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ടോ?
0: ഉണ്ട്. ചിലപ്പോ ചിലയിടത്ത് കളയ്ക്കുമ്പോ പാറയായിരിക്കും, തൂമ്പേങ്ങ മടങ്ങും,
2: പന്തി ചെയ്യും. അങ്ങനെയുള്ള
0: ഞാൻ മാറ്റി കുത്തും. അപ്പൊ എന്നിട്ട് മാറി അവിടെ കുത്തിയിട്ട് വേറെ കളച്ച മണ്ണെടുക്കും. എങ്കിലും ഇപ്പൊ പാറയുള്ളതെന്ന് തോന്നുവാ?
2: ഇല്ല, ഇവിടെ പാറയായിരുന്നു.
0: ഇവിടെ പാറയാന്ന് എല്ലാരും പറയും. ഇവിടെ ഈ പാറപ്പുറത്ത് എന്ത് ചെയ്യാനാ എന്ന് എത്ര ആളെന്നോട് ചോദിച്ചേക്കണം.
2: അത് ശരി. ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇതൊരു പാറയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ താഴെന്ന് ഒരു കയറ്റം കയറിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്.
0: ഭയങ്കര കേട്ടാർക്ക എല്ലാരും പറയൊരു എന്നോട് പറയേ കാക്കനാട് ചേച്ചിനെ സമ്മതിക്കണം ചേച്ചി കയറ്റം കയറുവാൻ. ഞാൻ പറഞ്ഞു അതൊക്കെ ദൈവത്തിന്റെ ഗുണമൊക്കെ അല്ലാതെ ഇതൊന്നുമില്ല എന്ന് പറയും. ഇപ്പൊ ചെന്നാലും ചായ കുടിയൊന്നുമില്ല, എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് കഴിക്കും. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഒരു ഭയങ്കര ഭയങ്കര ഒരുക്കമുണ്ട്.
2: അതെ അതെ, തീർച്ചയായിട്ടും നല്ലൊരു അനുഗ്രഹം ഉണ്ടാകും. ഈ കാച്ചിലൊക്കെ ഇങ്ങനത്തെയുള്ള സ്ഥലത്ത് നടുമ്പോ എങ്ങനെയാണ് അത്?
0: ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇടാറില്ല കാച്ചിലിന്. മുഴുത്താൽ ആൾക്കാർക്ക് വേണ്ടല്ലോ. എന്നിട്ട് ഓരോരുത്തര് കൊണ്ടുപോയവർ പറയാണേ അത് ഭയങ്കര സ്വാദാ, ഈ മരത്തേട്ട് ഈ മാവേട്ട് കയറ്റി വിടും. എന്നിട്ട് അത് അടുത്തി അടുത്തി അടുത്തി എടുത്ത് ഓരോരുത്തർക്ക് അല്ലെങ്കിൽ നമ്മള് പുഴുങ്ങിയും വേവിച്ചും. ഇത് നല്ല ഗ്യാസില്ല, വെറവള ഇല്ലാത്ത
2: കാരണം.
0: അപ്പൊ അങ്ങനെ പിന്നെ നനകിഴങ്ങുണ്ടായിരുന്നു,
2: നനകിഴങ്ങ്
0: ചെറിയ. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം. പിന്നെ നല്ല സൈസ് അല്ലേ ചേമ്പ്, നല്ല വിത്ത്, അതിന് നല്ല വിലയാ. കഴിഞ്ഞാണ് ഓണത്തിന് പറിച്ചു കൊടുത്തിട്ട് 70 രൂപ വില കിട്ടി ആ ചേമ്പില്ല. അതിന്റെ അടിയിലൊക്കെ നല്ല താമരക്കണ്ണ. അത് കഴിഞ്ഞ കൊല്ലം കിട്ടിയത് അതിന്റെ വിത്ത് ഇവിടുന്ന്. എന്ത് വന്നാലും കൃഷി ഭവനിൽ നിന്ന് ഉണ്ടാവും. അപ്പൊ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ നട്ടെ.
2: നടുന്ന രീതി, വളപ്രയോഗം, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ.
0: നടുമ്പോ ഞാൻ അധികവും വളയിട്ടല്ല നടണേ. നമ്മൾ ഈ ചൂടത്ത് കൊഴിവളാണ്, ചാണമാണ്, അതിന്റെ കൂടെ ഇത് വെച്ചാൽ ചിലപ്പോ അത് കെട്ടുപോകും. എനിക്ക് അങ്ങനെയാ വന്നേക്കണം. ചിലര് അപ്പോഴേ വളവിട്ട്, പച്ചക്കറി വിത്താണെങ്കിലും അതെ, ഞാൻ മുളച്ചു വന്നിട്ടാ ഇടുള്ളൂ. ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് നടാറില്ല. എനിക്ക് ഒരു ദോഷം ഇത് വരുമ്പോ ഞാൻ കുറച്ചിട്ട് ഇച്ചിരി മണ്ണ് തടുത്തിടും. അങ്ങനെയാ. പിന്നെ അതിന് പോരായ്മ വന്നത് നമുക്ക് കാണാം അതിന് കുറവാ വളം. അപ്പൊ അത് കുറച്ചുകൂടി ഞാനിതൊക്കെ ഇടും. പിന്നെ അല്ലെങ്കിൽ ഞാൻ പിണ്ണാക്ക് മേടിച്ച് വെള്ളത്തിലിട്ട് കൂപ്പുളിപ്പിച്ച് അതൊഴിക്കും. പിന്നെ ഞാൻ പച്ചക്കറിയുടെ ഇതൊക്കെ ഒരു പാത്രത്തിൽ ശേഖരിച്ചു വെച്ചേർന്നേ, അത് കലക്കി അത് ഉത്തരിച്ച് ഇതൊഴിക്കും. ഈ റാഗൻ ബൂട്ട് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മാത്രം വെള്ളമായി ഒഴിക്കണേ ഒരു ചട്ടിയിൽ. റാഗൻ ബൂട്ട് അത് നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്, നല്ല ചുമന്ന സൈസ്, നല്ല മധുരമുള്ളതാണ്.
2: ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു പറമ്പില് ചുറ്റും വലിയ വലിയ മരങ്ങളും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെയാണ്. നമ്മള് പെരുമാറുന്ന സ്ഥലം മാത്രം ആണ് നമ്മളിപ്പോ വളരെ ഭംഗിയായിട്ട് കൃഷിയൊക്കെ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റ് ചെടികളും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കീടബാധയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം
0: അങ്ങനെയുള്ള ഇത് തോന്നിയിട്ടില്ല. ഈ മാവ് ഇതൊക്കെ ഈ ചോലയൊക്കെ ഉണ്ട്.

0: അല്ലേ, അവിടെ വലിയ വലയുണ്ടാവും.
1: ഈ ചേനയൊക്കെ ഏകദേശം എത്ര കിലോയോളം വരാറുണ്ട്?
0: 5-6 kg ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്ക് ചെറുതിനോടാ താല്പര്യം, എനിക്ക് വീട്ടുകാരുണ്ട് മേടിക്കാനേ, നമ്മൾക്ക് അപ്പൊ ഓരോന്നായിട്ട് അങ്ങ് കൊടുക്കാലോ. അങ്ങനെ
1: വീട്ടുകാർക്കൊക്കെ ചെറുതിനോടായിരിക്കും.
0: ആ ചെറുതിനോട്, പിന്നെ ഓണത്തിന് ഞാൻ പറിച്ചു കുറെ ഇത് അങ്ങോട്ട് പോണം.
1: വലുതൊക്കെ
0: ധാരാളം എനിക്ക് അവിടെ നല്ല വണ്ണമുള്ളത് അതുണ്ട്. അതേ റോഗസ്റ്റക്ക, പിന്നെ ഇത് കസ്തൂരി മഞ്ഞള്, അല്ലാത്ത മഞ്ഞള്. എന്റെ മഞ്ഞളിന് നല്ല നിറാണ്, ആൾക്കാര് എല്ലാ കൊല്ലവും വന്ന് മേടിക്കും മഞ്ഞള് പറിക്കുമ്പോഴേ. അതെ, പിന്നെ ഞാൻ ബാക്കിയുള്ള ഉണക്കി പൊടിപ്പിക്കും. അങ്ങനെ എല്ലാം എനിക്ക് ഒന്നിനോടും എന്റെ കളയേണ്ട വരില്ല. ഈ കസ്തൂരി മഞ്ഞളെ അത് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ തേച്ചാല് ഈ ചുളുക്കുള്ളതൊക്കെ ഇങ്ങനെ നിവർന്ന് പിന്നെ പുകച്ചിലില്ല, അതിന് ഈ മഞ്ഞളിന്റെ കറ പിടിക്കില്ല. നമ്മൾ തേച്ചാൽ തുണിയേലും മേത്തൊക്കെ ഇതിന്റെ കറ വരില്ലേ, അതില്ല. ഒരു പെണ്ണ ഒരു കട മഞ്ഞള എനിക്ക് അന്ന് പറിച്ചു കൊണ്ടാൻ വന്നു, എന്നിട്ട് 200 രൂപ അത് തന്നു. ഞാൻ പറഞ്ഞു വേണ്ട മോളെ 100, ഇല്ല അമ്മ ചെയ്ത് ഇത് കൊണ്ടോന്നും പറഞ്ഞോണ്ട് അതെനിക്ക് തന്നിട്ട് പോയി. ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ബാക്കി ഞാൻ കുറെയൊക്കെ ഈ ഉണക്കി. എന്നെ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ബന്ധുക്കാരത്തി വന്ന്, ഞാൻ അവർക്കപ്പം ഈ ഉണക്കിയതും പൊടിച്ചതും പിന്നെ പലർക്കും ഞാൻ ഇതും ഈ ഗുണം എൻ്റെ ഇത് കണ്ടിട്ട് കൊടുത്തു. പിന്നെ ഇത്രയും പ്രായമായി ഈ മുഖത്തൊക്കെ കുറേ
1: ഇതുണ്ടായിരുന്നു.
0: അത് ഞാൻ ഇടയ്ക്ക് നേരമൊന്നുമില്ല, എന്നാലും ചുമ്മാ വന്ന് ഞാൻ ചിലപ്പോൾ ഒന്ന് തൂക്കും. അതിൻ്റെ എന്നാലും ഒന്നും ഏതെങ്കിലും ഇതിനാണ് നമുക്ക് പറ്റൂല, അല്ലെങ്കിൽ വേറെ ഈ ചെറി മഞ്ഞളാണെങ്കിൽ പോവില്ലേ. പിന്നെ മോക്കടെ ഒരു കൊച്ചു കാനഡയിലാ, ഞാൻ അവർക്ക് കൊടുത്തു വിട്ടു ഇത് പൊടിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇത് മോനെ തേച്ചോ, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, കൊച്ചിന്റെ മേലൊക്കെ തേച്ചോ. ആ കൊച്ചാ ഇനി ചിലർ പറയും മീശാത്തൊക്കെ വെറുതെ പറയണ, മീശ വരില്ല. പിന്നെ ഞാൻ വെളിച്ചെണ്ണ പിള്ളേർക്കൊക്കെ നീലാമരി കയ്യുണ്ണി അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് മുറുക്കി.
1: അവരൊക്കെ ഇവിടെ നടന്നുണ്ടോ?
0: എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നീലാമരി,
1: പച്ചക്കറികൾ കൂടാതെ ഔഷധ സസ്യങ്ങളും കൂടി
0: എല്ലാം ഉണ്ട്. ചെടിയുണ്ട്, ഇതെല്ലാം വീടുകളും അതായിട്ട്. അത് ഞാൻ പിന്നെ അധികമാകുമ്പോ ഉണക്കി ഇങ്ങനെ എടുത്തു വെക്കും. അപ്പൊ അത് വെറുതെ ഒരു കുപ്പിയിലിട്ട് വെളിച്ചെണ്ണി ഒഴിച്ചുമ്പോൾ തേച്ചാ മതി, ഭയങ്കര നിറം, ചുമന്ന നിറ.
1: എന്തിനെ എന്തൊക്കെ ഇട്ടത്?
0: ഈ നീലാമരി തന്നെ ഉണക്കി വെറുതെ ആ കുപ്പിയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തേച്ചാ ഈ മുടിക്കൊക്കെ നല്ല ഇത്. എന്റെ മുടി ഒന്നും ചെയ്താലോ, ഇത്ര പ്രായമായില്ലേ. എന്നാലും എനിക്ക് ഞാൻ ദിവസവും ഇനി ചെന്നിട്ട് ഈ വെളിച്ചെണ്ണ ഇച്ചിരി എടുത്ത് തല വെക്കും, അപ്പൊ ഉറക്കവും കിട്ടും. അങ്ങനെ എല്ലാത്തിനും അങ്ങനെ അങ്ങോട്ട്. പിന്നെ ഒത്തിരി മരുന്നുകളൊക്കെ ഉണ്ട്. എന്നാ ഈ അമ്പനാന്ന് പറഞ്ഞ അത് ഏതാണ്ട് എന്താ ലക്ഷ്മണൻ, അങ്ങനെ ഭയങ്കര അതൊക്കെ ഉണ്ട് വീട്ടിലുണ്ട്. പിന്നെ ചെറിയ അടലോടം ചെറുത് ഒത്തിരി ഇതുണ്ട്, അത് മരുന്ന്. അതൊക്കെ കൂടുതൽ നടുവ, ഇനി ഇതൊക്കെ തോന്നുവാണെങ്കിൽ അത് കുറച്ച് പറിച്ചിട്ട് വെള്ളത്തിലിട്ട് കുളിക്കും. ശരി കസ്തൂരി മഞ്ഞളാന്നും പറഞ്ഞ് ഒരാൾ മേടിച്ചിട്ട് എനിക്ക് നടാൻ തന്നേക്കും. അത് ഇത്
1: ചേച്ചിയുടെ കയ്യിലൊരു കവർ ഉണ്ട് കേട്ടോ, കവറിൽ ഒരു കുഞ്ഞു ചെടിയുണ്ട്. അപ്പൊ അതെന്താ എന്ന് ഞാൻ നോക്കിയത്, അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ തയ്യ ആരോ ചേച്ചിക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണല്ലോ.
0: എനിക്ക് കിട്ടണത് അതിന് കൊടുക്കുവേ, അവർക്ക് എന്നെയും ചിലര് നമ്മുടെ കയ്യിൽ
1: നിന്ന് സമ്പ്രദായം.
0: ആ അതെ, അങ്ങനെ. അപ്പൊ കുറെ ഇതൊക്കെ കൊടുത്തു, അത് കുറെ പൈസ ഞാൻ പറയും. അപ്പൊ കുറച്ചും എടുത്തേച്ചും അല്ലെങ്കിൽ അവർക്ക് വിഷമല്ലേ, ഇങ്ങനെ അങ്ങോട്ട് ചീരേരിയ അതെല്ലാം ഞാൻ ഉണക്കി വെക്കും. അപ്പൊ ചീര അതൊക്കെ ആയിട്ട് അങ്ങനെ ഞാറ്റുവേല ചന്തക്ക് ചോളം പയറ് ചീരവിത്ത് പടവലം പാവല് അങ്ങനെ എല്ലാം എല്ലാവരും വന്ന് മേടിച്ച് എനിക്ക് ഒരു 10-500 രൂപയുടെ എങ്കിലും ഇത് കിട്ടി.
1: ചേച്ചിയുടെ കൃഷിയെ കുറിച്ച് സംസാരിക്കുമ്പോ സജിത് സാറ് പറയുകയുണ്ടായി ചേച്ചി കരനെൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്.
0: 2 പ്രാവശ്യം അവാർഡ് കിട്ടി, 2-3 പ്രാവശ്യം ഉണ്ട്, 3 കരനെൽ കൃഷി. അങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മൾക്ക് വെള്ളം നിന്നോളണമെന്നില്ല. അത് നമ്മള് ഉരി വെച്ച് ഇട കൊത്തി പുല്ലൊക്കെ പറിച്ച് നിർത്തിയാൽ മതി വളം. അപ്പൊ ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് പോയി ചാരവും ചായപ്പിണ്ടവും കൂടി കൊണ്ടുവന്ന് അത് തൂവും, അതാണ് ഏറ്റവും നല്ല ഇത്. അത് ശരിക്കും നെല്ലുണ്ടായി.
1: അല്ല അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് വളരെയധികം ജലസൗകര്യലഭ്യം പിന്നെ ഇറക്കമായതുകൊണ്ട് ഉണക്ക് കൂടുതലും ചൂട് കൂടുതലൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളടത്ത് കരനെൽ കൃഷി ചെയ്യാനായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്തത്?
0: അവിടെ ഇച്ചിരി താണ സ്ഥലമായിരുന്നു കരനെല്ലിട്ടായിരുന്നു. ഇവിടെ പറ്റില്ല, ഇവിടെ പാറയാ. അവിടെ ഇച്ചിരി നീരറോ ഇച്ചിരി വെള്ളം മഴ പെയ്താലും വെള്ളമൊക്കെ ഉണ്ടാവരുന്നു ഇവിടെ. പിന്നെ എല്ലാരും പറയും കൃഷിയോട് ഇനിയിപ്പൊ നമ്മൾ നോക്കണില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാ. അത് കൊയ്യാനാണെങ്കിലും അന്നൊക്കെ എന്റെ മക്കളും കൂടി കൂടി കൊയ്യും, ചുരുട്ടി നോക്കും. എന്നിട്ട് അവര് വീഡിയോ ഒക്കെ പിടിച്ചു തന്നിട്ട് ചുരുട്ടു കുഞ്ഞു മക്കളൊക്കെ കൂടി ഓണത്തിന് വന്നപ്പോ എല്ലാവരും കൂടി കൊയ്ത് ചുരുട്ടി ഇത് ഇന്നാളല്ല, അത് 2013
1: ശരി
0: 13 അങ്ങനെ.
1: ഇത്ര മനോഹരമായിട്ട് ഈ ഒരു

0: കൃഷിയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? ഏതൊക്കെ അംഗീകാരങ്ങൾ ചേച്ചി തേടി എത്തിയിട്ടുണ്ട്?
1: എനിക്ക് കൃഷിഭവന് ആത്മയുടെ ഇതിലുണ്ട് ബ്ലോക്കിൽ നിന്ന്. പിന്നെ 4 പ്രാവശ്യം അവാർഡ് കിട്ടി, 2010, 13, 19 തെപ്പ ഈ വർഷം. അങ്ങനെ ഞാൻ കാണാതെ വന്ന് നോക്കിയിട്ട് അവർ വിളിച്ചു പറയുമ്പോഴാ, മേര് ചേച്ചി ഒരു ഫോട്ടോ കൊണ്ടുവരണേ എന്ന് പറയുമ്പോഴാ. അപ്പൊ ഇങ്ങനെ, അപ്പൊ അന്നേരം ഞങ്ങളെ കുടുംബ യൂണിറ്റിൽ അവർ അവിടെ നിന്ന്.
0: ഈ നെൽകൃഷി അവിടെ ഏത് ഇനത്തിലുള്ള നെല്ലാണ് കരനെൽ കൃഷിയായിട്ട് ചെയ്തത്?
1: അതെ, എന്നാ കുഞ്ഞുകുഞ്ഞ് അങ്ങനെ പൊക്കോളതായിരുന്നു. അതൊക്കെ ഞാൻ ഒരു എന്ത് സാധനം കിട്ടിയാലും എന്ത് ഇതാന്ന് ഞാൻ ചോദിച്ചാൽ തന്നെ പറഞ്ഞാലും ഞാൻ മറന്നു പോവുകയും. അപ്പൊ അതുകൊണ്ട് എന്താന്ന് ഞാൻ നോക്കും. നല്ല പൊക്കോള, നല്ല നല്ല നെല്ല.
0: ഏകദേശം എങ്ങനെയായിരുന്നു? നല്ലൊരു വിളവൊക്കെ?
1: നല്ല വിളവായിരുന്നു. നല്ല, അതാ പറഞ്ഞത്, അത് ഈ അമ്പലത്തിൽ നിന്ന് പാലക്കാട് നിന്ന് വന്ന അവരെ കൃഷി കണ്ടിട്ട് എന്നോട് വിത്ത് മേടിച്ചുകൊണ്ട് പോയി.
0: ശരി,
1: ഒടയക്കാരിക്ക് തന്നെ ഒരു പറനെല്ല് ഉണക്കല കുത്തി കൊടുത്തു. പിന്നെ ആകെ പുഴുങ്ങി ഉണങ്ങി എന്റെ കൂടെ സഹായിക്കാൻ വന്നവർക്ക് കരി കൊടുത്തു. നല്ല ചോറായിരുന്നു.
0: എന്റെ
1: വൈക്കോലും വിറ്റു. അപ്പൊ എനിക്ക് സഹായിക്കാൻ വന്നവർക്ക് വൈക്കോല് വിറ്റ് പൈസ കൊടുത്തു. അങ്ങനെ എല്ലാം നല്ല, എനിക്ക് കിട്ടാതെ ഇരുന്നിട്ടില്ല. പിന്നെ ലാസ്റ്റ് അവിടെ കുറച്ച് സ്ഥലം, അപ്പൊ തൊഴിലുറപ്പിന്റെ പണി മുഴുവൻ 100-400 വന്ന് കേട് പിടിച്ച സ്ഥലമായിരുന്നു. നല്ല ഇത്. അപ്പൊ അന്ന് നമ്മുടെ ജേക്കബ് സാറ് മന്ത്രിയായിട്ട് വരുവാണ്. അന്ന് കുടുംബശ്രീയുടെ വാർഷിക ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടി അന്ന് എല്ലാവർക്കും കൂടി സമ്മാനം വെച്ചേക്കണു. ഇത് ചെന്ന് നോക്കിയിട്ട്, ഇവര് പഞ്ചായത്തിൽ നിന്ന് പോയി നോക്കിയിട്ട് ആ സമ്മാനം കിട്ടിയ ഫോട്ടോ ഒക്കെ ഉണ്ട്.
0: ചേച്ചി നേരത്തെ പറഞ്ഞു എനിക്ക് 77 വയസ്സ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രായത്തിലും കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ഒരു സന്തോഷം, അതൊരു വേറെ തന്നെയാണ് അല്ലെ?
1: അതെ, വേറെ ഒരു വലിയ സന്തോഷമാണ്.
0: നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്?
1: അവര് കണ്ടുപഠിക്കട്ടെ എന്നായി. അവർക്ക് സമയമില്ല, അവരെല്ലാം ഈ വിഷം മേടിച്ച് കഴിക്കുകയല്ലേ. എന്നിട്ട് അവര് മേടിക്കാതെ ഇനി ഞാൻ വഴക്കു പറയും, നിങ്ങൾ വിഷമാണ് നിങ്ങക്ക് കാര്യം
0: എന്ന്. രംഗത്തേക്ക് വരണം.
1: അവരും വരാൻ ഞാൻ പരിശ്രമിക്കണ്ട്. എന്റെ മക്കളോട് ഞാൻ പറയും, ചില മക്കളൊക്കെ ഞാൻ ഇവിടുന്ന് വാഴ പിരിച്ചു കൊടുത്തു വിട്ട് തിരുവാണിയൂരുള്ള മോളാ, അത് വെച്ച് ഇപ്പോഴും കൊല ഉണ്ടാവണ്ട്. അതിന്റെ ഒരു മോള് ഭയങ്കര കൃഷിയോട് താല്പര്യമായിരുന്നു. അപ്പൊ അത് 23 വയസ്സ് കഴിഞ്ഞപ്പോ അത് ക്യാൻസർ ട്യൂമർ വന്നത് പോയി. അപ്പൊ അല്ലെങ്കിൽ അവള് ശരിക്കും അത് കൃഷി ചെയ്യുമായിരുന്നു. അവളിങ്ങനെ, അമ്മച്ചി എന്ത്, അപ്പൊ വളവും ഞാൻ കൊടുത്തു വിടും. അപ്പൊ എന്നിട്ട് അത് വലിയ കൊലയൊക്കെ ഉണ്ടായി, വലിയ കൊല. അതിങ്ങനെ ഭയങ്കര താല്പര്യമായിട്ട്. അപ്പൊ അത് മറ്റേ പിള്ളേരൊക്കെ എന്തായാലും മക്കളൊക്കെ ഓരോന്നെല്ലാം കഴിച്ച് വെക്കണ്ട്.
0: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
1: 4 മക്കള്, 3 ഇരട്ടയാ. എന്റെ വീട്ടില് നല്ല സുഖമായിരുന്നു. ഇവിടെ വന്നിട്ട് ഒത്തിരി ദുരിതിച്ച് മക്കളും അതെ കഷ്ടപ്പെട്ട്. ഭർത്താവ് കാര്യം പാവമാണ് ആനും, എന്നാലും മദ്യപാനിയും ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റാണ് മക്കളെ കെട്ടിച്ചത്. പിന്നെ അപ്പൊ എന്റെ ചെറിയൊരു വീടുണ്ട്, എനിക്കതും പഞ്ചായത്തിൽ നിന്ന് 50,000 രൂപ ഉള്ളപ്പോ തന്ന് അങ്ങനെ ഒരു വീട് പണിതാ. അവർക്കൊക്കെ വലിയ സന്തോഷം. മോനാണേലും ഒരാളെ വിട്ടുതരാ അമ്മച്ചി പണിക്ക്. മക്കളും ഭയങ്കര കാര്യ.
0: മക്കളുടെയൊക്കെ പേരൊക്കെ എങ്ങനെയാണ്?
1: മൂത്ത ആളുടെ മിനി, ഭർത്താവ് ബെന്നി. മൂത്ത മോള് മിന്നു, മറ്റേ പൊന്നു എന്ന് പറയും, നിമ്മിന്ന പേര്. പിന്നെ ഈ മോളുടെ ഒപ്പമുള്ള മോള് മീന, ഭർത്താവ് രാജു, മൂത്ത മോള് ചിന്നു, മോൻ എൽദോസ്. പിന്നെ 3-ാമത്തെ മോളുടെ സീന, അവളുടെ ഭർത്താവ് ഷിബു. മറ്റേ മോളുടെ അമ്മൂന്നായിരുന്നു. പിന്നെ സനാന്ന്, ഏറ്റവളയാളുടെ ആശ, ഭർത്താവിന്റെ പേര് സജി, മോന്റെ പേര് തോമസ് കുട്ടി, മോള് നൈഞ്ചലിന് എന്നാലും സൂസന എന്നാ വിളിക്കണ. അങ്ങനെ 4 ആളുടെ. എന്റെ പേര് മേരി ജോൺ, എന്റെ ഭർത്താവിന്റെ പേര് ജോണെന്ന്.
0: ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഈ ചേച്ചിയുടെ കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് കാണണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്?
1: എന്റെ നമ്പറ് വിളിച്ചോട്ടോ. എന്റെ നമ്പർ 99-47-58-69-50. എന്റെ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 99-47-58-69-50. എന്നെ ചിലപ്പോ വിളിക്കുമ്പോ അപ്പൊ കിട്ടിന്ന് വരില്ല, സന്ധ്യ ആയിട്ട് വിളിക്കായിരിക്കും
0: നല്ലത്.
1: പാത്രം ഇതിലിവിടെ വെച്ചിട്ടേ, ഫോൺ വെച്ചിട്ട് പണി ചെയ്യുമായിരിക്കും. അപ്പൊ അങ്ങനെ സന്തോഷം.
0: ഇത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ കൃഷിയൊക്കെ ചെയ്ത് വയസ്സൊക്കെ വെറും നമ്പറാണ് എന്ന് തെളിയിച്ചുകൊണ്ട് വളരെ ഉത്സാഹത്തോടും അതിലേറെ വാത്സല്യത്തോടും കൂടി ഈ കൃഷി കൊണ്ട് നടക്കുന്ന ചോറ്റാനിക്കരയിലുള്ള നമ്മുടെ മേരി ജോൺ ചേച്ചിക്കും കുടുംബത്തിനും കിസാൻ വാണിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
1: സന്തോഷം.

0: ായിരം നന്ദി കൃഷി ഓഫീസറോട്, ആകാശവാണി കൊച്ചി നിലയം. വലിയ സന്തോഷം എനിക്ക് ഇങ്ങനെ ഒരാള് വന്ന് എന്നെ കാണാമെന്നല്ലോ, അത് മതി.
1: കാർഷിക വാർത്തകൾ. നാളികേര വികസന ബോർഡിന്റെ വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. നാളികേര വിത്തുൽപാദന തോട്ടം, നഴ്സറി എന്നിവ സ്ഥാപിക്കൽ, തെങ്ങിൻ തൈ നഴ്സറികളുടെ അക്രഡിറ്റേഷൻ, റേറ്റിംഗ്, പുതുകൃഷിക്ക് സഹായധനം, ഇൻഷുറൻസ് തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ബോർഡ് നടപ്പാക്കുന്നു. വിശദ വിവരങ്ങൾക്ക് www.coconutboard.gov.in എന്ന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, www.coconutboard.gov.in. മൃഗാരോഗ്യം, ക്ഷീരനവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുത്തൻ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി വെള്ളായണി കാർഷിക കോളേജിന്റെ കെ അക്ടെക് ലോഞ്ച് പാഡും വെറ്റിനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും ചേർന്ന് വെട്രിക്സ് 2026 സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 പൂക്കോട് വെറ്റിനറി കോളേജിൽ വച്ച് നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവസംരംഭകർക്കും പങ്കെടുക്കാം. വിവരങ്ങൾക്ക് 9995624888 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995624888.
2: നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ.
1: ഇനി മരട് നാട്ടുകൂട്ടം നാട്ടറിവ് പഠനകലാ കേന്ദ്രത്തിലെ കെ എ വിനായകനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യാമിനി ദിലീപ് കുമാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റു സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടും. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: കർഷകർക്കായുള്ള കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിന് മുന്നറിയിപ്പുണ്ട്. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 വിപണി. 2026 ജൂലൈ 10 തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം. ഡയറക്ടേഴ്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തൊണ്ടില്ലാത്തത്, ചുക്ക്, അടയ്ക്ക, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ വർധനവ്. ഏലം, കാപ്പിക്കുരു, കൊക്കോ എന്നിവയുടെ വിലയിൽ കുറവ്. വെളിച്ചെണ്ണ, കുരുമുളക്, റബ്ബർ, നേത്രക്കായ, പച്ചക്കപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കശുവണ്ടി, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്യുണ്ടലിന് 1000 രൂപ കുറഞ്ഞ് ചെങ്ങന്നൂർ 24000ഉം, 100 രൂപ കുറഞ്ഞ് കോട്ടയം 25800ഉം, 100 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂർ 24000ഉം, 300 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 23500ഉം, കൊച്ചി റെഡി 22500ഉം, എറണാകുളം 22500ഉം, 800 രൂപ വർദ്ധിച്ച് കൊല്ലം 22800രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊപ്ര ക്യുണ്ടലിന് 600 രൂപ വർദ്ധിച്ച് കൊച്ചി 13900ഉം, 300 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂർ 13300ഉം, 400 രൂപ വർദ്ധിച്ച് ആലപ്പുഴ പുകരാശി 13650ഉം, ആലപ്പുഴ തെളിവ് 13700ഉം, എറണാകുളം 14100ഉം, 500 രൂപ വർദ്ധിച്ച് തിരുവനന്തപുരം 14000ഉം, 700 രൂപ വർദ്ധിച്ച് കൊല്ലം 14200രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങൾ

വില മാറ്റമില്ലാതെ തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച കൊല്ലം 3,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 100 രൂപ വർദ്ധിച്ച് കൊല്ലം 29,800 1,500 രൂപ വർദ്ധിച്ച് എറണാകുളം 26,500 കോട്ടയം 26,000 1,750 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 24,280 2,000 രൂപ വർദ്ധിച്ച് തിരുവനന്തപുരം 19,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് ആലുവ 5,100 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് 200 രൂപ കുറഞ്ഞ് കട്ടപ്പന 2,700 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് ആലുവ 67,500 300

0: ₹1,250 വർദ്ധിച്ച് ആലപ്പുഴ 24,280 ₹2,000 വർദ്ധിച്ച് തിരുവനന്തപുരം 19,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്യുണ്ടലിന് ₹300 വർദ്ധിച്ച് ആലുവ 5,100 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് ₹200 കുറഞ്ഞ് കട്ടപ്പന 2,700 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കുരുമുളക് ക്യുണ്ടലിന് ₹500 കുറഞ്ഞ് ആലുവ 67,500 ₹300 കുറഞ്ഞ് കൊച്ചി ഗാർബിൾഡ് 71,600 കൊച്ചി അൺഗാർബിൾഡ് 69,600 ₹500 വർദ്ധിച്ച് കട്ടപ്പന 70,000 ₹1,000 വർദ്ധിച്ച് മൂവാറ്റുപുഴ 69,000 നെടുമങ്ങാട് 67,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാപ്പിക്കുരു ക്യുണ്ടലിന് ₹300 കുറഞ്ഞ് കോട്ടയം 37,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ചുക്ക് ക്യുണ്ടലിന് ₹400 വർദ്ധിച്ച് അടൂർ 28,700 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. അടയ്ക്ക ക്യുണ്ടലിന് ₹100 വർദ്ധിച്ച് വടക്കൻ പറവൂർ 4,600 ₹200 വർദ്ധിച്ച് ചെങ്ങന്നൂർ 5,700 ₹300 വർദ്ധിച്ച് പുത്തൂർ 4,500 ₹500 വർദ്ധിച്ച് അടൂർ 5,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. റബ്ബർ ലോഡ് ക്യുണ്ടലിന് ₹500 കുറഞ്ഞ് മൂവാറ്റുപുഴ 21,500 ₹400 വർദ്ധിച്ച് കോതമംഗലം 22,000 ₹500 വർദ്ധിച്ച് നെടുമങ്ങാട് 25,300 പാല 22,000 തൊടുപുഴ 22,500 ₹1,300 വർദ്ധിച്ച് കോട്ടയം 24,500 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. റബ്ബർ RSS 4 ക്യുണ്ടലിന് ₹700 വർദ്ധിച്ച് പുനലൂർ 27,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ റബ്ബർ RSS 5 ക്യുണ്ടലിന് ₹300 വർദ്ധിച്ച് പുത്തൂർ 25,800 രൂപയ്ക്ക് വിപണനം നടക്കുകയും ചെയ്തു. നിങ്ങൾ കേട്ടത് വിപണി.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18th ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
4: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
3: New Zealand ile 2 divasathe sandarshanam

0: പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं, जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
0: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3 ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും.

0: സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പടയുടെ ടീംവർക്കും തമ്മിലാണ് നാലാം ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാമ്പി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന മൂന്നാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 wicketന് 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ നാലാംഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ അഞ്ചാം മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 200,000+ സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 22 സെക്കൻഡും.

0: എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: കുടുംബാസൂത്രണത്തിന്റെ ഉത്തരവാദിത്തം ആരുടേത്? ഈ ചോദ്യത്തിന് ഇന്നും പല വീടുകളിലും ഉത്തരം

0: ചരിത്രം മാറിയിട്ടില്ല. ജനന നിയന്ത്രണ മാർഗങ്ങളിൽ പുരുഷന്മാർക്ക് ലളിതവും സുരക്ഷിതവുമായൊരു മാർഗമാണ് വാസക്ടമി. എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊരു കഥയാണ്. വന്ധ്യങ്കരണ ശസ്ത്രക്രിയ തിരഞ്ഞെടുക്കുന്ന പുരുഷന്മാരുടെ എണ്ണം ഇപ്പോഴും 1% താഴെ മാത്രം. ഭയം, തെറ്റിദ്ധാരണകൾ, പുരുഷത്വത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ, എന്താണ് പുരുഷന്മാരെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത്? കുടുംബാസൂത്രണത്തിൽ തുല്യ പങ്കാളിത്തം വേണമെന്ന ചർച്ചകൾക്കിടയിൽ എന്തുകൊണ്ടാണ് വാസക്ടമി ഇന്നും പുരുഷന്മാർക്കിടയിൽ ജനപ്രിയമാകാത്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുകയാണ് ഇന്നത്തെ സമകാലികം.
1: ഞാൻ ഡോക്ടർ അനുശ്രീ. ഞാനൊരു ആയുർവേദിക് മെഡിസിൻ ബിരുദധാരിയാണ്. തുടർന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് പബ്ലിക് ഹെൽത്തിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി നിലവിൽ അമൃത പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രിയിലെ ICMR ഫണ്ടഡ് ആയ അനന്ത് മുസ്കാം പ്രൊജക്ടിലെ PTS ആയിട്ട് വർക്ക് ചെയ്യുന്നു. MPH പഠനത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ഗവേഷണത്തെ കുറിച്ചാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്റെ ഡിസർട്ടേഷൻ സബ്ജക്ട് കോൺട്രാസെപ്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് അമംഗ് കറന്റ്ലി മാരിഡ് കപ്പിൾസ് എന്നായിരുന്നു. ഏതൊരു മിക്സ്ഡ് മെത്തേഡ് സ്റ്റഡിയാണ്. അതായത് ഇതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഭാഗത്ത് 330 വിവാഹിതരായ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റേറ്റീവ് ഭാഗത്ത് 19 ഇൻഡെപ്ത് ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ആയിട്ട് മാരിഡ് ആയിട്ടുള്ള കപ്പിൾസിനെ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരം ജില്ലകളിലാണ് റാൻഡമായിട്ട് ഈ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ദമ്പതികൾക്കിടയിലെ ഗർഭനിരോധന തീരുമാനം എടുക്കുന്നതിൽ ജെൻഡറിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ളത് ആർട്ടിക്കിളാണ് ക്യൂരിയസ് എന്ന ജേണലിൽ പബ്ലിഷ് ആയത്. കുടുംബാസൂത്രണം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുജന ആരോഗ്യ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാതൃമരണവും ശിശുമരണവും കുറയ്ക്കുന്നതിനും ഗർഭധാരണങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഇടവേള ഉറപ്പാക്കുന്നതിനും സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഗർഭനിരോധന മാർഗങ്ങൾ വളരെ പ്രധാനമാണ്. കേരളം നമുക്കറിയാം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രാജ്യത്തിന് മാതൃകയായ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ഏറ്റവും പുതിയ ദേശീയ കുടുംബാരോഗ്യ സർവേയായ NFHS 6 പ്രകാരം വിവാഹിതരായ സ്ത്രീകളിൽ ഏകദേശം 60% പേർ ഏതെങ്കിലും ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നവരാണ്. അതിൽ 46% പേര് ഉപയോഗിക്കുന്നത് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സ്ത്രീ വന്ധ്യകരണമാണ്. പുരുഷ വന്ധ്യകരണം വെറും 0.1% ആണ്. അതായത് നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ 0.5%, അതിൽ കേരളത്തിൽ 0.1% ആണ്. ഈ കണക്കുകൾ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് കേരളത്തിനെ പോലെ ഇത്രയും സാക്ഷരതയും ആരോഗ്യ സൂചികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് വേറെന്തെങ്കിലും വിഷയങ്ങൾ, അതായത് സാമൂഹിക ധാരണകളോ സാംസ്കാരിക ഘടനകളോ കപ്പിൾസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ഇതെല്ലാം ഇതിനൊരു കാരണമാകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്കുള്ള ഒരു അന്വേഷണം കൂടെയായിരുന്നു ഈ പഠനം. ഈ സ്റ്റഡിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ ഉണ്ടായി എന്ന് തന്നെ പറയാം. പല ദമ്പതികളും ഗർഭനിരോധന ത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറില്ല. ചില സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ മടിയോ ഭയമോ ഉണ്ടായിരുന്നു. ചിലർ സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഭർത്താവ് അറിയാതെ തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിച്ച അനുഭവങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി. തൃശ്ശൂരിൽ നിന്നൊരു സ്ത്രീ, അതായത് 18-35 ഇടയിലുള്ള വളരെ ചെറുപ്പക്കാരായ ഒരു സ്ത്രീ പങ്കുവച്ചൊരു അനുഭവമാണ്. അവരൊരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവരായിരുന്നു. അപ്പൊ അവരുടെ ഭർത്താവ് ബാക്കി എല്ലാ രീതിയിലും കുടുംബത്തിനെ നോക്കുന്നതാണ്, ബാക്കി എല്ലാ വിഷയങ്ങളും അവര് പങ്കുവയ്ക്കാറുള്ളതാണ്, ഒരുമിച്ച് തീരുമാനം എടുക്കുന്നവരാണ്. പക്ഷെ ഗർഭനിരോധന മാർഗം മാത്രം അവർക്ക് കൾച്ചറലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആയതുകൊണ്ട് അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് അടുത്തടുത്ത് പ്രസവങ്ങൾ ഉണ്ടാവുകയും അതിൽ ഇൻഫെക്ഷൻ വരികയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും, എന്നാൽ അക്കാര്യം ഭർത്താവിനോട് തുറന്ന് സംസാരിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഡോക്ടേഴ്സിന്റെ നിർബന്ധ പ്രകാരം അവരൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് ഹസ്ബൻഡ് അറിയാതെ, ഹസ്ബൻഡിനോട് ചോദിക്കാതെ അവർ ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പൊ അതായത് അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഒരു ഭർത്താവായിട്ട് നിലനിൽക്കുന്നില്ല. ഇന്നും കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് അത് നിലനിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പല പുരുഷന്മാരും ഗർഭനിരോധനം സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന ധാരണയിലാണ്. അതിനെക്കുറിച്ച് പ്രത്യേക ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവരൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന പുരുഷന്മാരും നമ്മുടെ സ്റ്റഡിയിൽ പങ്കെടുത്തപ്പോൾ അവർ അഭിപ്രായം പറയുകയുണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ റൂട്ടഡ് ആയിട്ട് ഒരു ജെൻഡേർഡ് എക്സ്പെക്ടേഷനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സ്റ്റഡിയിൽ പങ്കെടുത്ത പല പുരുഷന്മാർക്കും വാസക്ടമിയെ കുറിച്ച് ഒട്ടും തന്നെ ധാരണയില്ലാത്തവരാണ്. ചിലർക്ക് അത് കേട്ടുകേൾവി പോലും ഇല്ല, മറ്റു ചിലരെ കേട്ട കുറച്ച് ആൾക്കാർക്ക് അത് പുരുഷത്വത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലും അവർക്ക് വാസക്ടമി എന്താന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അത് കേൾക്കുമ്പോൾ അവർക്കത് സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിട്ടാണ് അവർ കരുതുന്നത്. അല്ലാതെ ഒരു ക്ലിനിക്കിൽ വന്ന് ഒരു ദിവസം കൊണ്ട് വന്ന് പോയി എടുത്തു പോകാവുന്ന ഒരു പ്രൊസീജിയർ ആണെന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ല. അതാണ് പ്രധാനമായും വാസക്ടമിയുടെ റേറ്റ് കുറയാനുള്ളൊരു കാരണമായിട്ട്.

0: നമ്മുടെ പഠനത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയക്കുറവ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ത്രൂ ഔട്ട് നമുക്ക് സ്റ്റഡിയിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങൾക്കിടയിൽ ഗർഭനിരോധന മാർഗത്തെ കുറിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്താറില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത് ഗർഭനിരോധന മാർഗം എന്ന് മാത്രമല്ല, അവരുടെ ഒരു പേഴ്സണൽ സ്പേസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, അവരുടെ സെക്ഷൽ ലൈഫ് ആണെങ്കിലും അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫിന് വേണ്ടിയിട്ട് അവർക്ക് അവർ കണ്ടെത്തുന്ന സമയവും വളരെ കുറഞ്ഞു വരികയാണെന്നുള്ള രീതിയിലായിരുന്നു പൊതുവെയുള്ള ഒരു അഭിപ്രായം. സൊസൈറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസും ഈ കോൺട്രാസെപ്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. ഏത് മെത്തേഡ് ചൂസ് ചെയ്യുന്നുള്ളതിലല്ല, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് ഇന്ന് നമ്മുടെ കേരളത്തിൽ ആലോചിച്ച് നോക്കണം, ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്ന കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒരു ഗേൾ ചൈൽഡ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമുള്ളപ്പോൾ ഗർഭനിരോധനത്തിനോ ഒരു വന്ധ്യകരണം ചെയ്യാനോ തീരുമാനമെടുക്കുന്നതിൽ ഒരു പുറത്തുനിന്നുള്ളൊരു സമ്മർദ്ദം കൂടിയുണ്ട്. അതായത് ഫാമിലിയുടെ ഇൻഫ്ലുവൻസും കൂടിയുണ്ട്. പെൺകുട്ടികൾ മാത്രമുള്ളപ്പോൾ ഇപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ട, ആൺകുട്ടിയും കൂടെ ആയിട്ട് സ്റ്റെറിലൈസേഷന് പോയാൽ മതി, അങ്ങനെയുള്ള അഭിപ്രായമുള്ള, എന്നാൽ അത് ആ കപ്പിളിന് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിക്കൂടണമെന്നില്ല, പക്ഷെ ആ ഫാമിലിയുടെ ഇൻഫ്ലുവൻസിൽ അങ്ങനെ നടക്കുന്നതായിട്ടും നമ്മുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് അവർ പ്രധാനമായി പറയുന്ന കാര്യം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഗ്യാപ്പ് ത്രൂ ഔട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ. അതായത് ഈ മോഡേൺ കോൺട്രസെപ്റ്റീവ് ആയിട്ടുള്ള കോണ്ടം, പിൽസ് എന്നുള്ളതിനെ കുറിച്ചല്ലാതെ, അതിൽ കൂടുതലുള്ള കോപ്പർട്ടി പോലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ, സ്ത്രീകൾക്ക് അറിയാന്നല്ലാതെ പുരുഷന്മാർക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും തന്നെ ധാരണയില്ല, അല്ലെങ്കിൽ തെറ്റായ ധാരണകളാണ് നിലനിൽക്കുന്നത്. ഈ സ്റ്റഡി ശരിക്കും നൽകുന്ന ഒരു പ്രധാന സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺട്രസെപ്ഷൻ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബഹുമാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ആരോഗ്യം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെടുന്നത് എന്നുള്ളതാണ്. ജെൻഡർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾ കാലം തൊട്ടേ ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ സ്ത്രീയും പുരുഷനും അത് ഒരുപോലെ ഉപകാരപ്പെടുന്നതായിരിക്കും.
1: എറണാകുളം ജില്ലാ RCH ഓഫീസർ ഡോക്ടർ MS രശ്മി.
2: നോ സ്കാൽപ്പൽ വാസക്ടമി അഥവാ NSV എന്ന് പറയുന്നത് പുരുഷന്മാരിൽ ചെയ്യുന്ന വന്ധ്യംകരണ ശസ്ത്രക്രിയയാണ്. ഇത് സാധാരണ ശസ്ത്രക്രിയകളെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമാണ്. കത്തി ഉപയോഗിക്കാതെ ഒരു പ്രത്യേകതരം ഉപകരണം ഉപയോഗിച്ച് ചെറിയ ഒരു സുഷിരത്തിലൂടെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് NSV. ഇതിലൂടെ പുരുഷബീജങ്ങൾ പുറത്തേക്ക് വരുന്നത് തടയുകയാണ് ചെയ്യുന്നത്. കേവലം 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമാണ് ഈ ഒരു പ്രക്രിയയുടെ ദൈർഘ്യം ഉള്ളത്. മുറിവുകളോ തുന്നലുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീട് പാടുകൾ പോലും അവശേഷിക്കുന്നില്ല. ഈ പ്രക്രിയ ചെയ്യുന്ന ഭാഗം ലോക്കൽ അനസ്തേഷ്യ നൽകി മരവിപ്പിക്കുന്നത് കൊണ്ട് ഒട്ടും വേദന അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഈ ഒരു പ്രക്രിയക്ക് ആശുപത്രി വാസം ആവശ്യമില്ല. കേവലം 10 മുതൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രക്രിയയ്ക്ക് ശേഷം, 1 മണിക്കൂർ ആശുപത്രി ഒബ്സർവേഷന് ശേഷം നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാവുന്നതാണ്. വേഗത്തിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നുള്ളത് മറ്റൊരു ഗുണമാണ്. ഇത് വളരെ ലളിതമാണ് എങ്കിൽ പോലും കേരളത്തിലെ വന്ധ്യംകരണ നിരക്കുകളിൽ സ്ത്രീകളുടെയും പുരുഷന്റെയും പങ്കാളിത്തത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ സ്ത്രീകളാണ് വളരെ മുന്നിലുള്ളത്.
3: എന്നാൽ സ്ത്രീ വന്ധ്യംകരണം അത്ര ലളിതമാണോ?
2: സ്ത്രീ വന്ധ്യംകരണം ചെയ്യുന്നത് ട്യൂബെക്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയ വഴിയാണ്. ഇത് സങ്കീർണമായിട്ടുള്ള ആശുപത്രി വാസം ആവശ്യമായിട്ടുള്ള ഒരു സർജറിയാണ്. 1 വർഷത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ശരാശരി 52,000 സ്ത്രീകളാണ് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ, പ്രസവാനന്തര വന്ധ്യംകരണം, മിനി ലാപ്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പി തുടങ്ങിയ പ്രക്രിയകൾ വഴി ട്യൂബെക്ടമി ചെയ്യുന്നത്. എന്നാൽ NSV പുരുഷ വന്ധ്യംകരണം കണക്കുകൾ പരിശോധിച്ചാൽ പ്രതിവർഷം കേവലം 500-ൽ താഴെ മാത്രം പുരുഷന്മാരാണ് കേരളത്തിൽ NSV തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പിന്നോട്ട് പോക്കുണ്ടെന്ന് നോക്കിയാൽ അത് തീർച്ചയായിട്ടും ചില ഭയം പുരുഷന്മാരിൽ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇതിൽ പ്രധാനം ഈ ഒരു ശസ്ത്രക്രിയ പുരുഷന്റെ ലൈംഗിക ശേഷിയെയോ താല്പര്യത്തെയോ അല്ലെങ്കിൽ ഹോർമോൺ ഉൽപാദനത്തെയോ ബാധിക്കും എന്നുള്ള പേടിയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. NSV ഒരിക്കലും പുരുഷന്റെ ലൈംഗിക ശേഷിയെയോ ലൈംഗിക താല്പര്യത്തെയോ ഹോർമോൺ ഉൽപാദനത്തെയോ ശാരീരിക ശക്തിയെയോ ബാധിക്കുന്നില്ല. മറ്റൊന്ന്, ഇത് വലിയൊരു വിശ്രമം വേണ്ട ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീകളിൽ ചെയ്യുന്ന സർജറികൾ പോലെ ആഴ്ചകളോളം റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന ഒരാവശ്യം ഇതിനില്ല. കേവലം 2-3 ദിവസത്തെ വിശ്രമവും ഒരാഴ്ചത്തേക്ക് കഠിനമായ ജോലികൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ വേഗം തന്നെ പഴയ പോലെ അധ്വാനിക്കുവാനും സാധിക്കുന്നതാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അനുഭവിക്കുന്ന ശാരീരിക

0: ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ വീണ്ടും ഒരു വലിയ സർജറിയിലേക്ക് തള്ളിവിട്ട് ആഴ്ചകളോളം ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകണമോ എന്നുള്ളത് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പകരം ഒരു പുരുഷൻ മുന്നോട്ട് വന്ന് NSV സ്വീകരിക്കുമ്പോൾ അത് തന്റെ പങ്കാളിയോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രകടനമാണ്. മറ്റൊന്ന്, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ NSV ചെയ്യുന്ന പുരുഷന്മാർക്ക് ഇൻസെന്റീവുകൾ നൽകി വരുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിൽ NSV ശസ്ത്രക്രിയ സൗജന്യമായി തന്നെ നടത്തി വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകളും തെറ്റായ വാർത്തകളും വിശ്വസിച്ച് ഭയപ്പെട്ട് NSV എന്ന് പറയുന്ന ലളിതമായിട്ടുള്ള ഈ ഒരു വന്ധ്യീകരണ ശസ്ത്രക്രിയയിൽ നിന്നും പിന്നോട്ടു പോകുന്നത് ഒഴിവാക്കി കൂടുതൽ പുരുഷന്മാർ NSV ചെയ്യുന്നതിലൂടെ പുരുഷ വന്ധ്യീകരണ ശസ്ത്രക്രിയയിലേക്ക് മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അല്ലെങ്കിൽ പങ്കാളിയോടുള്ള സ്നേഹവും കടമയും നിർവഹിക്കാനായി കേരളത്തിലെ പുരുഷന്മാർ മുന്നോട്ട് വരണം എന്നുള്ളത് ഈ ഒരു സമയത്തെ ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും എന്ന് തന്നെ കരുതാം.
1: Male sterilization is now nobody talks about that.
2: International Institute of Migration and Development Kerala's chairman S. Irudaya Rajan.
1: Probably 20 years back, almost close to 10% sterilization are done to men. Now it has come to almost a negligible proportion because none of them are interested. But Kerala's nokumbod 99% ഡെലിവറീസ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ തന്നെ അവർ ഫൈനൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുകയാണ്. മേബി ദസ് ആൾസോ എ സ്റ്റിഗ്മ അറൌണ്ട് ദ മെയിൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഇവൻ നോബഡി പ്രൊമോട്ടിംഗ് ദാറ്റ് എക്സെപ്റ്റ് ദ കോണ്ടം അഡ്വർടൈസ്മെന്റ്. നമ്മളിപ്പോൾ വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നും കാണുന്നില്ല അബൌട്ട് മെയിൽ സ്റ്റെറിലൈസേഷൻ. വി ഹാവ് ടു എൻകറേജ് മെൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം ഓഫ് കൺട്രോളിംഗ് ഫെർട്ടിലിറ്റി. റിവേഴ്സ് സ്റ്റെറിലൈസേഷൻ ഇസ് വെരി വെരി പൂവർ ഇൻ അവർ കൺട്രി. ദർ ഇസ് നോ ബിഗ് റിസർച്ച് ഓൺ ദാറ്റ്. വി കോൾ ദം സ്റ്റെറിലൈസേഷൻ റിക്രട്ട്. ദേ റിക്രട്ട് ഇൻ ദർ ഹോൾ ലൈഫ് വൈ വി സ്റ്റെറിലൈസ്ഡ്. സോ ഐ തിങ്ക് ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് നോക്കണം. ഇനിയിപ്പോ സ്റ്റെറിലൈസേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യണമോ, അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് വിത്ത് ലോ ഫെർട്ടിലിറ്റി സിറ്റുവേഷൻ ലൈക്ക് കേരള.
3: പലപ്പോഴും ഞാൻ പേഷ്യൻസിനോടും പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ എന്ന് മാത്രം ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെ അതിലും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനാണ് മെയിൽ സ്റ്റെറിലൈസേഷൻ.
2: എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും കോസ്മെറ്റോളജിസ്റ്റും സെക്സോളജിസ്റ്റുമായ ഡോക്ടർ ലിസമ്മ ജോസഫ്,
3: 42.3% ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ നടക്കുന്ന സമയത്താണ് ലെസ് ദാൻ 1% മെയിൽ സ്റ്റെറിലൈസേഷൻ വാസക്ടമി നടക്കുന്നത്. 20 മിനിറ്റ്സ് മാത്രം എടുക്കുന്ന, കോംപ്ലിക്കേഷൻ ഇല്ലാത്ത, ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു പ്രൊസീജിയറാണ് മെയിൽ വാസക്ടമി. പാരമ്പര്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഇത് ലേഡീസിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് ഫാമിലി പ്ലാനിങ് എന്നാണ്. അത് നമ്മുടെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബിലീഫാണ്. രണ്ടാമത്, മെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മസ്കുലിനിറ്റി, പുരുഷത്വം, അതുപോലെ തന്നെ അവരുടെ എനർജി, സെക്ഷൽ ഡ്രൈവ്, എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുമെന്നുള്ള മിഥ്യാധാരണയാണ്. അതിനെപ്പറ്റി അറിവേ ഇല്ല. പല പ്രാവശ്യം ഞാൻ ഡിസ്കസ് ചെയ്ത ലോപ്പിൽ വെച്ച് ഇത്രയും പ്രയാസപ്പെട്ട സ്റ്റെറിലൈസേഷൻ ചെയ്യാതെ 3 സിസേറിയൻ കഴിഞ്ഞു, ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ മെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്താൽ, ഡോക്ടർ അതെന്താണ്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിവില്ലല്ലോ. മിഥ്യാധാരണകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും എക്സ്പെൻസീവ് അല്ലാത്തത്, കുറച്ചു മാത്രം റെസ്റ്റ് വേണ്ട മെയിൽ സ്റ്റെറിലൈസേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എന്റെ വിചാരം. ആദ്യമായി ചെയ്യേണ്ടത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ്, ഇറ്റ് ഇസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. പിന്നെ വേറൊന്നുള്ളത് എന്താന്ന് ചോദിച്ചാല്, റോൾ മോഡൽസ് ആയിട്ടുള്ള നമ്മുടെ സീനിയേഴ്സ്, റെസ്പോൺസിബിൾ പേഴ്സൺസ്, ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാര്, ലീഡേഴ്സ്, അവര് സ്റ്റെറിലൈസേഷൻ ചെയ്തു എന്നുള്ള, മെയിൽ പീപ്പിൾ ആണ് ചെയ്തു എന്നുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ, ഓ അവരൊക്കെ ചെയ്തെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള താഴെക്കടയിലുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി അവരെ റോൾ മോഡൽ ആക്കണം. മൂന്നാമത്, കൗൺസിലിംഗ്. മെയിൽ സ്റ്റെറിലൈസേഷനാണ് ഫെയിലിയർ റേറ്റ് കുറവുള്ളത്. 0.15% ആണ് അതിന്റെ ഫെയിലിയർ ഉള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് മുന്നോട്ട് വരുന്നില്ല. യൂറോളജിസ്റ്റുകളാണ് സാധാരണ മെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അവര് കൂടുതൽ അതിനെപ്പറ്റി അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ് റെഫർ ചെയ്യണം. നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. നമുക്ക് എല്ലാവർക്കും കൂടി ബ്രേക്ക് ദ മിത്ത്, തെറ്റിദ്ധാരണകൾ മാറ്റുക. മെയിൽ സ്റ്റെറിലൈസേഷൻ ഈസ് ഈസി, സേഫ് ആൻഡ് ഡിഗ്നിഫൈഡ്.
2: കുടുംബാസൂത്രണം ഒരു കുടുംബത്തിന്റെ മാത്രം കാര്യമല്ല, അതിലെ ഓരോ അംഗത്തിന്റെയും പങ്കാളിത്തമാണ്. വാസക്ടമി ഒരു ഭയപ്പെടേണ്ട തീരുമാനം അല്ലെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സുരക്ഷിതമായ മാർഗമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. എന്നാൽ ശരിയായ അറിവും ബോധവൽക്കരണവും തന്നെയാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് അടിസ്ഥാനം. പഴയ

0: തെറ്റിദ്ധാരണകളിൽ നിന്ന് അറിവിലേക്കുള്ള മാറ്റം, ഉത്തരവാദിത്വം പങ്കിടുന്ന ഒരു പുതിയ തലമുറയുടെ ചുവടുവെപ്പ് കൂടിയാണ് ഇത്. നിർവഹണം റിയ,
1: സഹായം ടി പി വിവേക്.
2: സമകാലികം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
2: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
1: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
2: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: സേവനവാർത്ത. കോട്ടയം കോരുതോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാ നോപ്പിയിൽ ഡോക്ടറെ ദിവസന വേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. MBBSഉം TCMC രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്കും കോരുതോട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കും മുൻഗണന. അഭിമുഖം ഈ മാസം 13 ഉച്ചകഴിഞ്ഞ് 2:30 കോരുതോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ. ഫോൺ നമ്പർ 04828 2801 04 04 828 2801 04.
4: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
5: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
4: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
9: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
1: കൊച്ചിയിൽ ആദ്യമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
10: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
11: പള്ളിക്കൂടം പണി തീരണ ദിവസം തീ കൊളുത്തുക, അത് നിന്ന് കത്തിക്കോളും, പട്ടേരി നിർദ്ദേശിച്ചു. അത് വേണ്ട, ചതി ആർക്കും ഭൂഷണമല്ല. നേരിട്ട് ചെന്ന് എതിർക്കണം, പള്ളിക്കൂടം പൊളിക്കണം. 200 വേലക്കാരെ ഞാൻ തരാം, നാമോത്ത് നമ്പൂതിരി പറഞ്ഞു. 100 ഞാൻ തരാം, 150 ഞാനെടുക്കാം, 500 പേരെ ഞാൻ കൊണ്ടുവരാം. പട്ടേരിക്ക് ആവേശം കയറി. ഓരോരുത്തരും വാഗ്ദാനം ചെയ്തു. കണക്ക് കൂട്ടി നോക്കി, 3300 പേർ. വടുതല നായരുടെ ഭാഗത്ത് എത്ര ആളുണ്ടാവും? പട്ടേരി ചോദിച്ചു. കവിഞ്ഞാൽ 1000. എന്തായാലും ഒരു ഏറ്റുമുട്ടൽ തന്നെ നടക്കട്ടെ, കുറച്ചുപേർ ചത്തു വീഴുമായിരിക്കും, എന്നാലേ അവരൊരു പാഠം പഠിക്കൂ, ഒരു ജന്മി പറഞ്ഞു. നമുക്ക് ഊണ് കഴിക്കാം, എന്നിട്ട് കുറച്ച് വിശ്രമിക്കാം. എല്ലാവരും ഒന്നുകൂടി ആലോചിക്കുവിൻ, നമുക്കൊന്നുകൂടി കൂടാം, പട്ടേരി പറഞ്ഞു. വിഭവസമൃദ്ധമായ സദ്യയുണ്ട്, എല്ലാവരും വിശ്രമിച്ചു. നേരം ഉച്ചതിരിഞ്ഞു, വീണ്ടും യോഗം സമ്മേളിച്ചു. പട്ടേരി തന്നെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. തീ വയ്ക്കുന്നതുകൊണ്ട് എന്താ ദോഷം? തീ

0: നാം മനുഷ്യന്റെ ആയുധമാണ്. എത്രയേറെ പുലയ കുടിലുകൾ നാം തീവെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ആൾനാശവും പണച്ചെലവും അധ്വാനവും ഒഴിവാക്കാൻ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്ന് ധർമ്മം അനുശാസിക്കുന്നു. പുലയനും ചെറുമനും പറയനും ഒക്കെ അക്ഷരം പഠിക്കുന്നത് ദൈവം പൊറുക്കില്ല. ദൈവത്തിന് പൊറുക്കാൻ കഴിയാത്തത് മനുഷ്യരായ നമുക്ക് പൊറുക്കാൻ പറ്റുമോ? പള്ളിക്കൂടത്തിന് തീ വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ദൈവം നമ്മെ ശിക്ഷിക്കില്ല എന്ന് സാരം. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതരുന്നു. അവസാനം പട്ടേരിയുടെ നിർദ്ദേശം തന്നെ എല്ലാവരും അംഗീകരിച്ചു. ആൾനാശവും പണച്ചെലവും കുറഞ്ഞു കിട്ടും. എല്ലാവരെയും ആകർഷിച്ചത് അതുതന്നെ. പട്ടേരിയുടെ ഇല്ലത്തിൻ്റെ 500 വിളിപ്പാടകലെയാണ് പള്ളിക്കൂടത്തിൻ്റെ സ്ഥാനം. ആ പറമ്പ് പള്ളിക്കൂടം സ്ഥാപിക്കാൻ പോണ പറമ്പേ ആരുടെ വകയാ? നാമോത്ത് നമ്പൂതിരിയുടെ ചോദ്യം. വടുതല നായരുടെ വകയാണ്. അയാൾ ആ ദുഷ്ടൻ ഭൂമി ദാനം ചെയ്തു. എന്തേ ചോദിക്കാൻ പട്ടേരി? നമ്മുടെ ആരുടെയെങ്കിലും വകയാണോ എന്നറിയാൻ ചോദിച്ചു എന്ന് മാത്രം. ജന്മിമാർക്ക് തന്നെ അറിയില്ലായിരുന്നു അവരുടെ ഭൂമി എവിടെയൊക്കെയാണെന്ന്. എന്നിട്ടും ഒരു ശകലം ഭൂമി പറയനും പുലയനും ചെറുമനും നൽകാൻ അവർക്ക് മനസ്സുണ്ടായില്ല. അധ്വാനിക്കാൻ വേണ്ടി മാത്രം അവർ ജനിക്കുന്നു, പണിയെടുത്ത് മരിക്കുന്നു, പട്ടിണി കിടന്നും മർദ്ദനമേറ്റും മരിക്കുന്നു. ആരും ചോദിക്കാനില്ല. ഒരു പുലയനെ കൊന്നു കുഴിച്ചു മൂടിയാൽ കണ്ണീരൊഴുക്കാൻ അവൻ്റെ കുടുംബം മാത്രം. അവർ തീ തിന്നുകയായിരുന്നു. എല്ലാ വികാരങ്ങളും അവർ ഹൃദയത്തിൽ ഒതുക്കിപ്പിടിച്ചു. ഹൃദയം തന്നെ അന്ധകാരമയമാക്കി മാറ്റി. ഇപ്പോഴിതാ ഒരു പ്രകാശകിരണം അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ക്രമേണ അതാളിപ്പടരും, ജ്വലിച്ചു ജ്വലിച്ച് ആളിപ്പടരും. സൂര്യദേവന്റെ ഓജസ്സോടെ അത് ഭൂമി മുഴുക്ക പ്രകാശമാനമാക്കും.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ടുമറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. സംസ്ഥാന പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം സതാപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഹാവ് ബിന മാഡം, ആ മാനേജർ സാറിന് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് ഫോണിൽ എന്തോ തോണ്ടി വരുമായിരുന്നു. അപ്പൊ അവിടെ ആ ഓടയില് പൊട്ടിക്കിടക്കണ സ്ലാബില്ലേ, അതി ചവിട്ടി ദേ കിടക്കണു ഓടയില്.
1: സുമേഷ്, ഐ ഹേർഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഓണസ്റ്റ്ലി ലുക്കിംഗ് അറ്റ് യുവർ ഫേസ് യു ആർ സീക്രട്ട്ലി എൻജോയിങ് ഹിസ് ഡൗൺഫോൾ. അറിയിട്ട് യു, ഇതിനൊക്കെയാണ് ഇംഗ്ലീഷില് ഷോർട്ട് ആൻഡ് ഫ്രൈഡ് എന്ന് പറയുന്നത്.
0: എന്താ മേഡം, ഷാഡോ ഷാഡോ ഫ്രൈഡേ അല്ലേ? ആ വെള്ളിയാഴ്ച ഷാഡോ പോലീസ് നിൽക്കുന്ന കാര്യം ആ ഞാനും വായിച്ചു.
1: ഓ പ്ലീസ്, ഷാഡോ ഫ്രൈഡേ, ഇറ്റ് ഇസ് ഷോർട്ട് ആൻഡ് ഫ്രൈഡ്, എസ് സി എച്ച് എ ഡി ഇ എൻ എഫ് ആർ ഇ യു ഡി ഇ, ഷോർട്ട് ആൻഡ് ഫ്രൈഡ്. ഇതൊരു ജർമ്മൻ വാക്കാണ്, പക്ഷെ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്
0: കേട്ടോ. അത് വേണ്ട. അല്ല അർത്ഥം എന്താ മാഡം?
1: ഇറ്റ് മീൻസ് pleasure derived by someone from another person's misfortune. അതായത് മറ്റൊരാൾക്ക് ഒരു കഷ്ടപ്പാടോ പരാജയോ ഒക്കെ ഉണ്ടാവുമ്പോഴേ നമുക്ക് ഈ ഉള്ളിൽ തോന്നണ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത്.
0: ഓ, നമ്മുടെ നാട്ടിൽ ഈ ആരാന്റെ അമ്പയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല രസമെന്നൊക്കെ പറയും പോലെ അല്ലേ? മാഡത്തിന് ഈ വാക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നണുണ്ടല്ലോ.
1: ഓഫ് കോഴ്സ്, ഇങ്ങനെയുള്ള പവർഫുൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടുന്നത്. തനിക്കൊന്നും ഇതൊന്നും ഉച്ചരിക്കാൻ പോലും അറിയാൻ പാടില്ല. പറയൂ, ഷാർഡൻ ഫ്രൈഡ.
0: ഷാർഡൻ ഫ്രോയ്ഡ, ഷാർഡൻ ഫ്രോയ്ഡ. ഓ, കിട്ടി മാഡം. അപ്പൊ മറ്റുള്ളവർക്ക് പണി കിട്ടുമ്പോ ഈ വാക്ക് ഉപയോഗിച്ചാ മതി.
1: അപ്പൊ പൊക്കോളൂ, ഐ എം വെരി ബിസി ഹിയർ.
0: അല്ല മാഡം, ഞാൻ വന്നത് ആ മാനേജർ സാറ് കാലടിഞ്ഞ് ആശുപത്രിയിൽ പോയി, ഒരു മാസം ലീവില്ല. ആ പണി കൂടെ മാഡത്തിന് അഡീഷണൽ ചാർജ് ഇട്ടിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് മാഡം.
1: ഓ കർത്താവേ, അല്ലെങ്കിൽ തന്നെ രാത്രി 8 ഓഫീസിൽ നിന്ന് ഇറങ്ങണത്. ഇനി മാനേജറിന്റെ പണിയും കൂടെയോ? എപ്പോ വീട്ടിൽ പോകാനാ?
0: ഷാർഡൻ ഫ്രോയ്ഡയുടെ ഒരു കിക്ക്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
0: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
1: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
0: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
2: ഇന്ന് ഈ പരിപാടിയിൽ ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്?
4: ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് നമ്മൾ പറയുമെങ്കിലും അതിന് നമ്മുടെ ഒരു മെഡിക്കൽ ടേമിലാണല്ലോ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, അതായത് പെട്ടെന്ന് നമ്മൾക്ക് വരുന്ന ഒരു ഹൃദയ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക്. അപ്പോൾ അതിൻ്റെ തോതിൻ്റെ വ്യത്യാസത്തിൽ അനുപാതികമായിട്ട് നമ്മളതിനെ ആക്ച്വലി മൂന്നായിട്ട് തിരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ രീതിയിലാണെങ്കിൽ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ST elevation MI. അപ്പോൾ ST elevation MI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലെ പത്തോളജി എന്ന് പറയുന്നത് ഹൃദയ രക്തക്കുഴൽ കംപ്ലീറ്റ് അടഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടുള്ള ആ രക്തപ്രവാഹം നമ്മൾ വീണ്ടെടുക്കണം. അത് വീണ്ടെടുത്തില്ലെങ്കിൽ രോഗിക്ക് വളരെയധികം പ്രശ്നങ്ങൾ സംഭവിക്കാം. പെട്ടെന്നുണ്ടായ മരണവും ഹൃദയം തെറ്റിയിടിച്ചുണ്ടായ മരണവും എല്ലാം ഉണ്ടാകുന്നത് ഈ പലപ്പോഴും ST elevation MI കളിലാണ്.
3: എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്.
4: മറ്റ് അക്യൂട്ട് കൊറോണറി സെൻറ്ററുകളും

0: മെഡിക്കൽ എമർജൻസി ആണ്. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു എൻസ്റ്റെമി എന്ന് പറയും. അതിനകത്ത് പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയായ രോഗി കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ECG എടുക്കുന്നു. ECG എടുക്കുമ്പോൾ ST എലിവേഷൻ എന്നുള്ളത് കാണില്ല. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു മുഴുവൻ അടഞ്ഞു പോയിട്ടില്ല, 100% അടഞ്ഞു പോയിട്ടില്ല. ചിലപ്പോൾ ഒരു 98% ആവാം, 97% ആവാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോശങ്ങൾക്ക് ചെറിയ ഡാമേജുകൾ സംഭവിച്ചു തുടങ്ങി. ഇപ്പം നമ്മളൊരു ബ്ലഡിൽ അതിനകത്ത് ഞങ്ങൾ ട്രോപ്പൺ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ട്രോപ്പണിനൊക്കെ പോസിറ്റീവ് ആയിരിക്കും NST എലിവേഷൻ MI എന്ന് പറയുന്നത്. അതേസമയം അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത് ഇതിനെ മൂന്നിനെയുമാണ് പെട്ടെന്ന് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻറ്റിന് വേദന വരുന്നു, കടുത്ത വേദന വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ വരുന്നു, നെഞ്ചത്ത് ഭാരമോ അത് കഴപ്പോ അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്വെറ്റിങ് കാണാം, അങ്ങനെ അത് കാണാം. അപ്പോൾ പ്രധാനമായിട്ട് ഇത് മൂന്നായിട്ടാണ് തരംതിരിക്കുക: ഒന്ന് അൺസ്റ്റേബിൾ ആൻജൈന, ഒന്ന് എൻസ്റ്റെമി, ഒന്ന് ST എലിവേഷൻ MI. ഇതിനകത്തിൽ ST എലിവേഷൻ MI എത്രയും പെട്ടെന്ന് നമ്മൾ ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ എന്തെങ്കിലും മുമ്പോട്ടുള്ള രക്തപ്രവാഹം വീണ്ടെടുക്കണം. എൻസ്റ്റെമിയിലൊക്കെ നമ്മൾ സാധാരണ മരുന്ന് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ പേഷ്യൻറ്റിന് ഇപ്പോൾ ചിലപ്പോൾ സിംപ്റ്റം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും. കാര്യം മുഴുവൻ അടഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ട് മുമ്പോട്ടുള്ള രക്തപ്രവാഹം അവിടെ ഉണ്ട്. നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ബെറ്ററാക്കി ആ ഒരു ഇതിനെ പ്രിസർവ് ചെയ്ത് വെക്കാം. ടൈംലി നമുക്കൊരു ആൻജിയോഗ്രാമോ അത് എടുത്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതിയാവും.
1: ഈ മുഴുവനായി അടഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗി ബോധം കെടാൻ സാധ്യതയുണ്ടോ, എങ്ങനെയാണത്?
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം മുഴുവനായിട്ട് അടഞ്ഞു പോകുമ്പോഴുള്ള ഏറ്റവും പേടിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഹൃദയം തെറ്റിയിടിക്കാം. അതായത് വെൻട്രിക്കുലർ താക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഇത്. ഹാർട്ടിങ്ങനെ 80 അല്ലെ 90 എന്ന തോതിൽ ഇതിങ്ങനെ മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പമ്പിങ്ങിന് പകരം ഹൃദയത്തിൻ്റെ മസിലുകളിങ്ങനെ വെറുതെ വിറക്കേ ഉള്ളൂ, ഈ ഒരു ഇഫക്റ്റീവ് പമ്പിങ് നടക്കില്ല. സോ ഒരു ഹൃദയത്തിൻ്റെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് പുറത്തേക്ക് രക്തം തള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാത്തിലേക്കും ചെല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നുള്ള ഹൃദയം തെറ്റിയിടിച്ച് മരണം വരെ സംഭവിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നതും ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തിയില്ല എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലം പലപ്പോഴും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്.
1: പലപ്പോഴും ഇതിന്റെ ഒപ്പം നെഞ്ചരിച്ചിലും കാണാറുണ്ടോ? ഇത് ഗ്യാസ്ട്രബിളായി തെറ്റിദ്ധരിക്കാറും ഉണ്ട്.
0: തീർച്ചയായിട്ടും പല ആൾക്കാരും മരണപ്പെടുന്നതും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഗ്യാസാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സർഷനിൽ നമ്മളൊരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന നെഞ്ചത്തൊരു കെട്ടോ, നടക്കുമ്പോൾ ഒരു ഗ്യാസ് ഇങ്ങനെ വന്ന് നെഞ്ചത്തേക്ക് ഇരിക്കുന്നു, കഴുത്തിലേക്ക് ഒരു ഗ്യാസ് ഇരിക്കുന്നു, അങ്ങനെ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോടനുബന്ധമായി ഇത് വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അത് ഗ്യാസല്ല, കറക്റ്റായിട്ട് രക്തം വേണ്ട സ്ഥലത്തേക്ക് കിട്ടാത്തതിൻ്റെ ഒരു സൂചനയാണ് നമ്മുടെ ദേഹം തരുന്നത് എന്ന്.
1: സാധാരണ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ CPR കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗിയെ രക്ഷിക്കാൻ കഴിയാം. ഏതവസ്ഥയിലാണ് നമുക്കത് കൊടുക്കുന്നത്?
0: തീർച്ചയായിട്ടും CPR എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ നമ്മളുടെ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ തന്നെ അതിൻ്റെ മുൻകൈ എടുത്ത് അവർ പലയിടത്തും ഈ CPR ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ചേട്ടന്മാർക്കാരും ഏറ്റവും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സായിട്ട് വരാവുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രോഗി പെട്ടെന്ന് ഇതേപോലെ ഒരു നെഞ്ചത്ത് ഒരു ഭാരം പോലെ തോന്നിച്ചിട്ട്, അതായത് നെഞ്ചത്തോട്ടൊന്ന് കൈ വെക്കുന്നതായിട്ടായിരിക്കും, നമ്മൾ അകലെന്ന് കാണുമ്പോൾ ഭാരമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു എന്ന് തോന്നുന്ന ഒരു രോഗിയെ പെട്ടെന്ന് അടുത്തേക്ക് ചെന്ന് പേഷ്യൻറ്റിനെ ആദ്യം കുലുക്കി വിളിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ടും പേഷ്യൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പൾസ് പിടിച്ചു നോക്കുക. ആ പൾസ് പിടിച്ചു നോക്കാൻ ഈ CPR ട്രെയിനിങ് ചെയ്ത ഒരാൾക്കേ അത് അത്രയും പെട്ടെന്ന് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സിസ്റ്റർമാരോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരായിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ കഴുത്തിലെ ഒരു കരോട്ടിഡ് ധമനിയും എല്ലാം പൾസ് പിടിച്ചു നോക്കാറുണ്ട്. അപ്പോൾ അതില്ല, രോഗി നിശ്ചലമാണ്, അപ്പോൾ ഒരു കാർഡിയാക് ആക്ടിവിറ്റി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടനെ തന്നെ CPR നൽകാവുന്നതാണ്. അപ്പോൾ CPR നൽകിയ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഒരു അവസ്ഥയിലും ഇപ്പോൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഒക്കെ ആണെങ്കിൽ ഹാർട്ടിങ്ങിനെ നിന്ന് വിറക്കുകയാണ്, ഇഫക്റ്റീവ് പമ്പിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ CPR വഴി അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പമ്പിങ് നമ്മൾ പുറത്ത് നിന്ന് ഇതിനെ കംപ്രസ് ചെയ്ത് ഈ രക്തത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിലേക്ക്, തലച്ചോറിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് CPR വഴി ഉദ്ദേശിക്കുന്നത്.
1: സാധാരണ ഇത്തരം ഹൃദയാഘാത സാധ്യതകൾ നമ്മളൊരു റിസ്ക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ വളരെ ചെറുപ്പക്കാർക്കും വരുന്നുണ്ടെന്ന് അങ്ങനെ പറയാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും ആൾക്കാർ പലപ്പോഴും പറയും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പുള്ളിക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരു 95%ത്തിനേക്കാളിലേറെ ആൾക്കാരിലും നമ്മൾക്ക് വ്യക്തമായി കണ്ടുപിടിക്കാവുന്ന റിസ്ക് ഫാക്ടേഴ്സും, അല്ലെങ്കിൽ പറഞ്ഞ പലരും നമ്മൾ ഓവർസീ ചെയ്തു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ

0: വീട്ടിൽ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആയിരുന്ന ആരെങ്കിലും വളരെ ഏർലിയറായി അകാരണമായിട്ടൊരു മരണം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ അറിയില്ല. അപ്പം ഇതേപോലെ നമ്മൾ മിസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ചോദിച്ചു വരുമ്പോൾ വ്യക്തമായ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രിമച്വർ കൊറോണറി ആർട്ടറി, അതായത് നമ്മൾ സാധാരണ ഒരു ഏജിലും നേരത്തെ തന്നെ, പഴയ കാലത്താണെങ്കിൽ 45 ശേഷമൊക്കെ ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ യൂഷ്വലി ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ സമയമായിട്ട് കണക്കാക്കിയിരുന്നത്. ഇന്നിപ്പോൾ യങ് എം ഐ, അതായത് 45 താഴെയുള്ളവരിൽ ഇപ്പം ഇത് കോമൺ ആണ്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എന്നുള്ള ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ ഇന്ന് സ്ട്രെസ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും പുതിയൊരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മളത്, പൊല്യൂഷൻ ഒരു റിസ്ക് ഫാക്ടറായി കണക്കാക്കപ്പെടുന്നു. ഇതിനേക്കാളേറെ ഇന്നത്തെ ഈ സമൂഹത്തിൽ കാണുന്ന ഈ ലഹരിയുടെ ഉപയോഗം, ഇത് പെട്ടെന്ന് നമ്മൾ ഒരു പ്ലാക്ക് ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾ ചുരുങ്ങിയിട്ട്, കൊറോണറി വാസോസ്പാസം എന്നാണ് പറയുക, പുക വലിക്കുന്നവരിലും ഇത് വരാം. കൊറോണറി വാസോസ്പാസം വന്നിട്ട് പെട്ടെന്ന് ആള് ഉരുണ്ട് വീണ് മരണം സംഭവിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പല സമയങ്ങളിലും ഉണ്ടാകുന്ന വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഒരു സംഭവമായിട്ട് ഉണ്ടായിട്ടിട്ടായിരിക്കും ഇദ്ദേഹം മരിക്കുന്നത്. അതിപ്പോൾ കറക്റ്റായിട്ടൊരു CPR കൊടുക്കാൻ ആ ഒരു സ്പോട്ടിൽ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ആളെ രക്ഷിക്കാം. പലപ്പോഴും ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ആളിങ്ങനെ നിലത്ത് വീഴും, ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് പൂർണ്ണമായി പോയിരിക്കും. അപ്പോൾ ഒരു 2 മുതൽ 8 മിനിറ്റ് വരെ കൃത്യമായി തലച്ചോറിൽ ബ്ലഡ് ഒഴുകിയില്ലെങ്കിൽ അതിൻ്റെ കോശങ്ങൾ നശിക്കുകയും അദ്ദേഹം ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് മാറാനും ഉള്ള സാധ്യതയുണ്ടാവും.
1: ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ECG എടുത്തു കുഴപ്പമൊന്നും കണ്ടില്ല, പക്ഷേ പിറ്റേ ദിവസം തന്നെ അറ്റാക്ക് വന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ശരിക്കും ECGയിലൂടെ നമുക്ക് ഇത് കൃത്യമായി അറിയാൻ കഴിയില്ല.
0: വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം 5 മുതൽ 10% വരെ ഹാർട്ട് അറ്റാക്കുകളിൽ പോലും ECG നോർമലായിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ST എലിവേഷൻ MI എന്ന് പറയുന്ന ടൈപ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, അതിനകത്ത് ECG കൃത്യമായി ST എലിവേഷൻ കാണിച്ചിരിക്കും. മറ്റു ചിലതിൽ NST എലിവേഷൻ MIകളിലെ ചില MIകളിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ECG കാണിച്ചു എന്ന് വരാം. പക്ഷേ ഒരു ഓൾമോസ്റ്റ് നോർമലായ ECG 5 മുതൽ 10% ഹാർട്ട് അറ്റാക്കുകളിൽ കിട്ടാം. ഈ അൺസ്റ്റേബിൾ ആൻജിന എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതിൽ, അപ്പോൾ ആ വേദനയുടെ ഇന്റർപ്രിട്ടേഷൻ ബൈ എ കാർഡിയോളജിസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തിൻ്റെ വേദന നമുക്ക് വരുമ്പോൾ നമ്മളിത് ഗ്യാസാണ് അതാണ് എന്ന് നമ്മളായിട്ട് തന്നെ തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാതെ ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഡോക്ടറോട് നമ്മൾ ചെന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ നെഞ്ചത്ത ഭാരം, കഴപ്പ്, പിന്നെ പേഷ്യൻ്റ് പറയുന്ന രീതി, നമ്മളിതിങ്ങനെ ട്രെയിൻഡ് ആണ്. സോ നമുക്കത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും.
1: അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ഡയഗ്നോസിസ് ഇതാണ് അസുഖം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉടനെ ആൻജിയോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്?
0: അല്ല, ഉടനെ ആൻജിയോഗ്രാം ചെയ്യുകയല്ല. അതായത് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ രോഗിയോട് ചോദിക്കും എന്താണ്, ഏത് രീതിയിലാണ് വേദന, ഇതല്ലാതെയുള്ള മറ്റ് അസുഖങ്ങൾ, വെറുതെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ ഈ മസ്കുലോ സ്കെലറ്റൽ ഫ്രെയിംവർക്കിൽ എവിടെയെങ്കിലും ഉള്ള വേദനയാണോ എന്നുള്ളതൊക്കെ റൂൾ ഔട്ട് ചെയ്യും. പിന്നെ മറ്റു കാരണങ്ങളും ഉണ്ട്, ഇപ്പോൾ ഹൃദയത്തിൻ്റെ മാത്രമല്ല, ചിലപ്പോൾ ലങ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് ന്യൂമോതൊറാക്സ് അതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കും, അതിൻ്റെ കൂടി ECG എടുക്കും. ECGയിലും ഇതില്ലെങ്കിൽ വേദനയുണ്ടെങ്കിൽ ട്രോപ്പൈ എന്ന് പറയുന്ന ആ ഇത് നമ്മൾ നോക്കും, അതിൻ്റെ കൂടെ എക്കോ നോക്കും. നമ്മൾക്ക് ഇത് ഹാർട്ടിൻ്റെ ആവാനുള്ള സംശയമാണ് എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു ആൻജിയോഗ്രാമിലേക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരിലും പിടിച്ച് ആൻജിയോഗ്രാം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അതുമാത്രമല്ല, മറ്റ് കാരണങ്ങൾ വ്യക്തമായ ഒരു ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്, അല്ലാതെ ആൻജിയോഗ്രാമിലേക്ക് പ്രൊസീഡ് ചെയ്യില്ല.
1: സാധാരണ നമ്മൾ ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഡോക്ടർ ചിലതെല്ലാം പറയുന്നുണ്ടായി, ഈ ടൊബാക്കോ, പുകയിലയുടെ ഉപയോഗം, അല്ലെങ്കിൽ കൂടിയ ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിരിക്കുക, അതുപോലെ ഈ വണ്ണവും ഇതിനൊരു കാരണമാണ്. ഒബേസിറ്റി
0: തീർച്ചയായിട്ടും,
1: അമിതവണ്ണം
0: തീർച്ചയായിട്ടും എന്നൊരു കാരണമാണ്. അമിതവണ്ണം നയിക്കുന്ന മറ്റ് അസുഖങ്ങൾ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പം നമ്മുടെ ശ്വാസം കൃത്യമായി അകത്തേക്ക് വലിക്കാനുള്ള ഒരു രീതിയിൽ, പ്രത്യേകിച്ച് ഉറങ്ങിക്കിടക്കുമ്പോൾ അത് പറ്റാതെ കൂർക്കം വലിക്കുകയും ഇടയ്ക്കത് നിന്നുപോവുകയും അങ്ങനെ പല പല പ്രാവശ്യമായിട്ട് നിന്നുപോകുന്ന രീതിയിൽ ശ്വാസോച്ഛാസം കൃത്യമായി അല്ലാതെ വരുമ്പോഴും, അതെല്ലാം ഈ റിസ്ക് ഫാക്ടേഴ്സിനെയും, ഹൈപ്പർ ടെൻഷനെ ആയിക്കോട്ടെ, പ്രമേഹത്തെ ആയിക്കോട്ടെ, ഇതിനെയെല്ലാം കൂട്ടുകയും ചെയ്യുന്നു. ഒബേസിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലവും അത് തന്നെയാണ്. അതുമാത്രമല്ല, ഒബേസിറ്റിയെ ഇപ്പോൾ ഒരു നീർവീക്കമുള്ള സ്റ്റേറ്റായിട്ട്, അതായത് ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റായിട്ടാണ് കരുതപ്പെടുന്നത്. ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് തന്നെ ഇന്ന് ഒരു ഹാർട്ട് അറ്റാക്കിന് ഒരു റിസ്ക് ഫാക്ടറായിട്ടുമാണ് കരുതപ്പെടുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പോൾ പലരും ഈ നടക്കാൻ പോകുമ്പോൾ പറയാറുണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനാണ്. ഈ വ്യായാമവും ഹൃദയാഘാതവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞ് പോകേണ്ട 2 ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 സ്റ്റോപ്പിംഗ് ഓഫ് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി പ്രിവെൻഷൻ. ഒരു പ്രാവശ്യം വന്നു

0: അവർക്ക് രണ്ടാമത് വരാതിരിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായി കണ്ട ഒരു സാധനമാണ്. അതായത് നമ്മൾ ആസ്പിരിൻ കഴിക്കുന്നതിനോട് തുല്യം ഇഫക്റ്റീവ്നെസ് കാണിച്ച ഒരു സംഭവമാണ് ഈ പുകവലി നിർത്തുക എന്നുള്ളത്. പുകവലി ഇപ്പൊ തീർച്ചയായിട്ടും മറ്റു സാധനങ്ങളുടെ ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങളെല്ലാം പ്രശ്നമാണ്. രണ്ട്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ വ്യായാമം. വ്യായാമത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ഹാർട്ട് അറ്റാക്കിന്റെ മാത്രം ഇതിലല്ല, ഇപ്പൊ പറഞ്ഞ ഓരോ റിസ്ക് ഫാക്ടേഴ്സിനെയും ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ വ്യായാമം ഇതുണ്ട്. പിന്നെ പെട്ടെന്നുള്ള മരണം സാധ്യത കുറയ്ക്കുന്നു, നമ്മുടെ ജീവന്റെ ദൈർഘ്യം കൂട്ടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഏതാണ്ട് 10 വർഷത്തോളം അഡീഷണൽ ഇയേഴ്സ് ഓഫ് ലൈഫ് നമുക്ക് കിട്ടുന്നു എന്നാണ് അത് പഠനങ്ങൾ തെളിയിച്ച സാധനമാണ്. 8 to 10 years ഓഫ് ലൈഫ് ആഡഡ് എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ നിന്ന് നമുക്ക് നോക്കിയാൽ വലിയ കാര്യമില്ലെന്ന് തോന്നാം, പക്ഷേ നമ്മുടെ ഒരു മിഡിൽ ഏജ് ക്രോസ് ചെയ്ത എല്ലാവർക്കും മനസ്സിലാവും 8 to 10 years ഓഫ് ലൈഫ് ആഡഡ് ടു യുവർ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്.
1: മാത്രമല്ല ഈ ആയുസ് കൂട്ടുക മാത്രമല്ല അത് ക്വാളിറ്റിയും മെച്ചപ്പെടും
0: ഞാൻ പറയില്ല. സഡൻ കാർഡിയക് ഡെത്ത് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുന്നു, ഇതുപോലെ ഈ നെഞ്ചുവേദന ഒഴിവാക്കുന്നു, പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതുപോലെ ഇപ്പം റിസ്ക് ഉള്ളവർക്ക് തന്നെ ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒരു പ്രായത്തിൽ വന്നെന്ന് വെച്ചു, നമ്മളുടെ അതിന് വരാനുള്ള ഒരു 10 വർഷം അങ്ങോട്ടേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു എന്ന്, ബോഡിയുടെ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിനെ കുറയ്ക്കുന്നു. പിന്നെ മാനസികോല്ലാസം തരുന്നു, ജീവിതത്തിൽ നമ്മൾ സന്തോഷമായി ജീവിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പാരാമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ വിച്ച് ക്യാൻ ഹാവ് ഇഫക്ട്സ് ഓൺ എവറിത്തിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യായാമമാണ്.
1: നമുക്ക് സാധാരണ ഇതിന് വരാനുള്ള സാധ്യതകൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആർട്ടറി കാൽസ്യം സ്കോർ ഇതിലേക്ക് ഒരു ദിശാസൂചനയാണ് എന്ന് പറയാറുണ്ട്.
0: തീർച്ചയായിട്ടും അതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എല്ലാ റിസ്ക് അസസ്മെന്റിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി ഒക്കെ ആണെങ്കിലും പ്രിവെന്റീവ് സ്കോർസ്, പ്രിവെന്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോർ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇതിനെ എത്രയായിരിക്കും നമ്മളുടെ റിസ്ക് എന്ന് അനുമാനിക്കാൻ വേണ്ടി, അത് 10 വർഷത്തെ റിസ്ക് ഉണ്ട്, 30 വർഷത്തെ റിസ്ക് ഉണ്ട്. ഇതൊന്നും വളരെ 100% ഫുൾ പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഇതിനകത്തിലെ കുറച്ചേറെ ഓരോരോ പാരാമീറ്റേഴ്സ് ഇപ്പൊ പറഞ്ഞില്ലേ, ഏജ്, സെക്സ്, ഷുഗറിന്റെ അളവ്, യൂറിൻ ക്രിയാട്രിനിൻ റേഷ്യോ, അതുപോലുള്ള ഓരോരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ ഇതിന്റെ വെച്ചിട്ട് അതിനനുബന്ധമായിട്ട് പറയാൻ പറ്റും നമ്മളുടെ സാധ്യത എത്രയുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് അതിനകത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈ കാൽഷ്യം സ്കോറിന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞത്, കാൽഷ്യം സ്കോറിൽ നമ്മൾ 0 കാൽഷ്യം സ്കോർ എന്ന് പറയുന്നൊരു ആണെങ്കിൽ ഹൃദയ ഒരു ഇതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതേസമയം 100 മുതൽ 400 വരെ ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക്. അപ്പൊ ഇപ്പോൾ ഒരു കുറച്ച് കാൽഷ്യം സ്കോർ കണ്ടു എന്ന് വെച്ചോളൂ, ഒരു 80 അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളപ്പോൾ ഒരു സ്റ്റാറ്റിൻ തുടങ്ങി വെക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ സാധ്യത കുറവാണ്, പക്ഷേ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈവൻ കാൽഷ്യം സ്കോർ നോർമൽ ആണെങ്കിലും അവിടെ നമുക്കൊരു 100% ഇത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സിനും കൂടി ഒരു അഡീഷണൽ സ്കോറിംഗ് ആണ് കാൽഷ്യം സ്കോറ്. അത് മറ്റ് ഇതൊന്നും ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് നമുക്കതൊരു വളരെ സൂചികയാണ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ 1000 ഉണ്ടെന്ന് വെച്ചു, ഡെഫിനറ്റ്ലി ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പം അങ്ങനെയുള്ളവരിൽ നമ്മൾ അങ്ങനെ ഒരു കാൽഷ്യം സ്കോർ വേണ്ട, ദെൻ പലപ്പോഴും നമ്മൾ ഒരു 5 gram ചെയ്ത് നോക്കും.
1: നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? യാതൊരു ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് എന്റെ ഹൃദയം ശരിയായാണോ പ്രവർത്തിക്കുന്നത് എന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും?
0: ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, അത് ഈ സ്കോറിംഗ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഒരു ഗ്രേറ്റ് എക്സ്റ്റെന്റ് വരെ ഈ പറയുന്ന നമ്മളുടെ കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക, നമ്മളുടെ റിസ്ക് നമ്മൾ അറിയേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, നമ്മളുടെ വീട്ടിലെ ഒരു ഫാമിലി ഹിസ്റ്ററി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററി ആണെന്ന് ഞാൻ പറയും. പിന്നെ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെ ഉണ്ട്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ സ്കോറിംഗ് സിസ്റ്റം ഒരു ഡോക്ടറെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളത് മനസ്സിലാക്കിയിരിക്കുക, എന്നിട്ട് നമ്മളൊരു ECG, എക്കോ, TMT ഇതുപോലുള്ള സാധനങ്ങൾ ഒരു ബേസിക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടും. പിന്നെ ഈ പറയുന്ന യൂറിൻ ആൽബ്യൂമിൻ ക്രിയാട്രിൻ റേഷ്യോ അതേപോലെയുള്ള ഈവൻ കാൽഷ്യം സ്കോർ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ പറയാൻ പറ്റും നമ്മളുടെ ഹൃദയം ഒരുമാതിരി ആരോഗ്യത്തിലാണോ ഇരിക്കുന്നതെന്ന്.
1: സാധാരണ ഈ ഭക്ഷണവും ജീവിതശൈലിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഹൃദയാരോഗ്യം. നമുക്ക് ഏറ്റവും അനുഗുണമായ ഭക്ഷണം എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കാറുള്ളത്?
0: തീർച്ചയായിട്ടും ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇപ്പോഴത്തെ വില്ലൻ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഷുഗർ, കോള ആയിക്കോട്ടെ, അതേപോലത്തെ ശീതളപാനീയങ്ങളായിക്കോട്ടെ, ഇതിനെയൊക്കെ നമ്മൾ ടോട്ടലി നോ പറയുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ആഡഡ് ഷുഗേഴ്സ് കഴിയുന്നത് ഒഴിവാക്കുക, ഒരു സോൾട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ പ്രഷറിനേക്കൊക്കെ നയിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സോൾട്ട്. നമ്മൾ പറയുന്നത് 2 gram സോഡിയം അല്ലെങ്കിൽ ഒരു 6 gram സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, പിന്നെ 6 gram താഴെ നിർത്തുക. എപ്പോഴും അത് നമുക്കിത് പറയുന്നത് കറക്റ്റായിട്ട് എണ്ണി അങ്ങനെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. പക്ഷെ അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ആൾക്കാരോട് ഞാൻ പറയുന്നത്, നമ്മൾ

ഉപ്പ് കുറച്ച് കുറവല്ലേ എന്നുള്ളത് പാകമായിട്ട് വെക്കാൻ പറയും, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഹൈ ഫാറ്റ് ഡയറ്റിനെ ഒഴിവാക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹൈ ഫാറ്റ് ഡയറ്റാണ് പലപ്പോഴും നമ്മൾ പല റെസ്റ്റോറൻറ്റുകളിൽ പോയാലും എല്ലാം കിട്ടുന്നത്. പിന്നെ പിള്ളേരും ഒക്കെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് എല്ലാം ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് നമ്മൾ പോകുന്നതും നല്ലതല്ല. പിന്നെ കുക്ഡ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, റോ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതുപോലത്തെ ഉള്ളതിൻ്റെ കൺസംഷൻ, നട്ട്സിൻ്റെ കൺസംഷൻ കൂട്ടുന്നത്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്, നമ്മൾ എന്തും നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നല്ല സാധനങ്ങളെല്ലാം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കരുത്. പ്ലേറ്റ് ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. നട്ട്സ് നല്ലതാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ നട്ട്സിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ എക്സസ് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഒരു സാധനമോ മാറ്റി വെച്ചിട്ട് അതിന് പകരമാണ് ഞാൻ ഈ നട്ട്സ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇപ്പോൾ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്നതായിരിക്കാം, ആ ഡോക്ടർ അത് നല്ലതാന്ന് പറഞ്ഞു എങ്കിൽ അത് പോരട്ടെ. അപ്പൊ ഈ പ്ലേറ്റ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓഫ് ദ എനർജി ആൻഡ് ഇൻടേക്ക് ഓഫ് ദ എനർജി, ഇതിനകത്തുള്ളൊരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കണം.

0: ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്നതായിരിക്കാം, ആ ഡോക്ടർ അത് നല്ലതാന്ന് പറഞ്ഞു എങ്കിൽ അത് പോരട്ടെ. അപ്പൊ ഈ പ്ലേറ്റ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ, നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓഫ് ദ എനർജി ആൻഡ് ഇൻടേക്ക് ഓഫ് ദ എനർജി, ഇതിനകത്തുള്ളൊരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കണം. എന്തിന്റെ അമിതമായ യൂസ് പ്രശ്നമാണ്, യാതൊരു സംശയമില്ല.
1: മാത്രമല്ല മറ്റൊരു ആളുകൾക്കുള്ള ആശങ്ക, ഒരിക്കലും ഇത്തരം ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരും. ബ്ലഡ് പ്രഷർ ആകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ആകട്ടെ, അങ്ങനെയാണോ അതോ ഇത് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയുമോ?
0: ഞാൻ ദിവസം ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖങ്ങളെല്ലാം നമ്മളുടെ ഉള്ളിലാണ് ഉണ്ടായത്, ഉള്ളതാണ്. സോ ഇതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പ്രഷർ ഉള്ള ഒരാൾക്ക് ആ ടെൻഡൻസി ഫോർ പ്രഷർ ഡെഫിനറ്റ്ലി ഉണ്ട്. ചില കാരണങ്ങളുണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, ഇപ്പൊ മറ്റ് കാരണങ്ങളുമുണ്ട്, ചില ഹോർമോണിന്റെ വ്യതിയാനങ്ങളുമുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവരുടെ ആ ഹോർമോണിന്റെ വ്യതിയാനങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ അണ്ടർലൈങ് വേറെ എന്തെങ്കിലും കിഡ്നിയുടെ പ്രശ്നം, ട്രാൻസിയന്റ് ആയിട്ട് വന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നോർമൽ ആവാം. ബി പിയുടെ മരുന്നുകളെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഈ 95% പേരിലും എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാത്ത, എന്നാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്ന ആ അതിന് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് മിക്കവാറും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യേണ്ടിയും വരാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യം എന്താ വെച്ചാൽ, ആ ഒരു എലിവേറ്റഡ് ബ്ലഡ് പ്രഷറാണ് പല ആൾക്കാർക്കും സ്ട്രോക്ക് അല്ലെ ഹാർട്ട് അറ്റാക്ക് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. സോ തീർച്ചയായിട്ടും അതിന്റെ കൺട്രോളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാർട്ട് ഹെൽത്തി ഡയറ്റും ഹാർട്ട് ഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ കൂടെ നമ്മൾ വെച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് വളരെ ഒരു ഹാപ്പി ഹെൽത്തി ലൈഫ് നയിച്ച് നമ്മുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് വളരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റി നമുക്ക് നയിക്കാൻ കഴിയും.
1: എന്തായാലും ഹൃദയാഘാതത്തെ കുറിച്ചും ഹൃദയ ആരോഗ്യത്തെ കുറിച്ചും ഇത്രയും വിശദമായി FM Health ലൈനിൽ സംസാരിച്ച ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
2: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG Road, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
2: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
2: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.

0: ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിംഗുമാണ് യോഗ്യത. പ്രായപരിധി 18-36 മധ്യേ. യോഗ്യരായവർ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 0491254496, 0491254496.
1: एक प्रकार से PM जय अब गरीबों की जय बन गई है।

0: പിട്ടപ്പിള്ളിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
1: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
2: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായം 2026 ജൂലൈ 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സ് കവിയാൻ പാടില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
4: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
3: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
4: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. ഓട്ടോ രാജ എന്ന ചിത്രത്തിൽ എസ് ജാനകി, ഇളയരാജ എന്നിവർ പാടിയത്. രചന പുലമേ പിത്തൻ, സംഗീതം ഇളയരാജ.

0: പാടാത കവിത അംഗത്തിൽ യാർ തന്നത്.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബറോൺ മോൾ ഇടപ്പള്ളി.
4: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി 2-2 മത്സരങ്ങൾ. ജൂലൈ 12 2 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച മുന്നേറ്റവും ശക്തമായ നിരയുമായി എത്തുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേ പോരടിക്കുന്നു. ഒഫൻസിലും ഡിഫൻസിലും ഒരുപോലെ കരുത്ത് കാട്ടുന്ന സ്ട്രൈക്കർ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുമായി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് 12 July 2:30 AM. ജൂലൈ 12 തന്നെ രാവിലെ 6:30 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തി ഈജിപ്തിനെ വീഴ്ത്തിയെത്തുന്ന ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാർ യൂറോപ്പിലെ തന്നെ ഏറ്റവും ശക്തവും ഡിസിപ്ലിൻഡും ക്ലിനിക്കൽ ട്രാൻസിഷൻസിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് നിരയുമായി ഏറ്റുമുട്ടുന്നു. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് 12 July 6:30 AM.
5: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2426-387, 0484-2426-397, അല്ലെങ്കിൽ 944-6455-888. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0484-2426-387, 0484-2426-397, അല്ലെങ്കിൽ 944-6455-888. സമയം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

തവനൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു. NCVT അംഗീകൃതം. SC/ST വിദ്യാർത്ഥികൾക്ക് 50% സംവരണം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495999721 9495999721.

0: കൊച്ചി റെഡിയാണോ മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ഈ മാസം 15 വരെ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടുക.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
4: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
5: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
6: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
7: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
8: മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.

ചെങ്ങന്നൂർ വനിത ITI ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടത്തുന്ന എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്ലോമ, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടിയ കോഴ്സുകളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7907853246 7907853246

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: നിരാശനായിട്ടായിരുന്നില്ല കേളപ്പൻ അമ്പലനടയിൽ നിന്ന് മടങ്ങിയത്. ഇവിടെ ക്ഷേത്രപ്രവേശനം അത്ര സുഗമമാവില്ല എന്ന് നേരത്തെ വിശ്വസിച്ചിരുന്നു. ഗുരുവായൂരിലും അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ശുഭാപ്തി വിശ്വാസത്തോടെ നടന്നപ്പോൾ വഴിയിൽ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതിയത്. അത് മനസ്സിൽ കണ്ടായിരുന്നു മുന്നോട്ടേക്കുള്ള നടത്തം. എന്നാൽ ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയിത്തജാതിക്കാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു മുന്നേറ്റത്തെ അവർ തന്നെ തകർക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അത് കേളപ്പനെ അലോസരപ്പെടുത്തിയിരുന്നു. ഗുരുവായൂരിൽ എതിർപ്പ് ശക്തമായിരുന്നു. കൃഷ്ണപിള്ളയെയും എ കെ ഗോപാലനെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. തനിക്കെതിരെ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായി. ഇവയൊക്കെയും സവർണ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നായിരുന്നു. സവർണ വിഭാഗത്തിന്റെ എന്തെല്ലാമോ ഇല്ലാതാകുമെന്ന് ഭയന്ന് അവർ നടത്തിയ നീക്കങ്ങളായിരുന്നു അത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സവർണ വിഭാഗം അയിത്തക്കാരെ മുന്നിൽ നിർത്തി അയിത്തക്കാരെ മർദ്ദിക്കുകയായിരുന്നു. സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അത്തരമൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കേളപ്പന് തെല്ലി നിരാശ തോന്നി. എവിടെയാണ് തെറ്റുപറ്റിയത്? അവർണ വിഭാഗത്തിനു വേണ്ടി നടത്തിയ മുന്നേറ്റമാണിതെന്ന് എന്തുകൊണ്ടാണ് അവരിൽ ചിലർക്ക് മനസ്സിലാകാതെ പോയത്? തന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയോ? കേളപ്പൻ സംശയിക്കാതിരുന്നില്ല. ഒടുവിൽ കേളപ്പൻ തീരുമാനിച്ചത് ഇങ്ങനെയായിരുന്നു. അവർക്കിടയിൽ കുറെ കൂടി ബോധവൽക്കരണം ആവശ്യമാണ്. അമ്പലനടയിൽ നിന്നും കേളപ്പനും സംഘവും ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞുപുരണ്ട തണുപ്പ് പുലർകാലത്തിന്റെ ആവരണമായിട്ടുണ്ടായിരുന്നു. എങ്കിലും പലരും വിയർത്ത് കുളിച്ചിരുന്നു. അതിനേക്കാളേറെ ശക്തമായ ഏതോ ഒരാഘാതം ഏറ്റിട്ടെന്ന വണ്ണം പലരുടെയും മുഖം വിളറിയിരുന്നു. അവർക്കിടയിൽ കേളപ്പൻ തികച്ചും ശാന്തനായി കാണപ്പെട്ടു. ആദ്യത്തെ അനുഭവമായതുകൊണ്ടാകാം മാനസികമായി പലരും തകർന്നുപോയതെന്ന് കേളപ്പന് തോന്നി. എങ്കിലും അദ്ദേഹം അഭിമാനിച്ചു. മർദ്ദനമേൽക്കുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാനല്ലാതെ തിരികെ എതിർക്കുവാൻ ആരും മുതിർന്നില്ലല്ലോ. അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് കേളപ്പൻ പറഞ്ഞു, നിസ്സാരമായ ഒരു പ്രത്യാക്രമണം ഉണ്ടായപ്പോഴേക്കും നിങ്ങൾ തളർന്നുവല്ലോ. ഇങ്ങനെ തളരാൻ പാടില്ല. അമ്പലങ്ങളുടേതല്ല ഒരു വാതിലും എല്ലാ കാലത്തേക്കും മറ്റുള്ളവർക്ക് മുമ്പിൽ അടച്ചിടാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി അത് തുറക്കും. ആക്രമണമുണ്ടായപ്പോൾ തിരിച്ച് ആക്രമിച്ചില്ല എന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ പരാജയപ്പെടുമായിരുന്നു. മഹാത്മജി നമ്മെ പഠിപ്പിച്ച പാഠങ്ങളായിരിക്കണം

0: നമ്മുടെ കരുത്ത്. സഹനസമരങ്ങളെ എല്ലാ കാലത്തേക്കും തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പരാജയങ്ങളും താൽക്കാലികമാണ്, ആത്യന്തിക വിജയം നമ്മുടേതായിരിക്കും. അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിന്റെ തുടർച്ച വീണ്ടും ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞിട്ടാണ് കേളപ്പൻ കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോയത്. ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടിയുള്ള യാത്രയിൽ രാമർ പങ്കെടുത്തിരുന്നില്ല. കേളപ്പൻ എത്തുന്ന എല്ലാ പരിപാടികളിലും പങ്കുചേരണമെന്ന് രാമർ വിചാരിച്ചിരുന്നുവെങ്കിലും ഇതിന് കഴിഞ്ഞില്ല. ആറാട്ടടുക്കാറാവുമ്പോൾ തേങ്ങയ്ക്ക് വില കൂടുന്ന സമയമാണ്. കൊട്ടത്തേങ്ങയും പച്ചത്തേങ്ങയും കഴിയുന്നത്ര വലിയങ്ങാടിയിലെത്തിക്കും. തേങ്ങ വിറ്റ് കൂടുതൽ പണം കൊണ്ടുവരാനുണ്ടെങ്കിൽ രാമറാണ് കോഴിക്കോട്ടേക്ക് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വലിയങ്ങാടിയിൽ രാമറിന് പോകേണ്ടി വന്നു. കോഴിക്കോട്ടേക്ക് പോകാൻ മറ്റൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു, ചേക്കുവിനെ കാണണം. ഇതിനു മുമ്പ് പോയപ്പോഴൊന്നും അയാളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ജയിലിലായിരുന്നു. ഹജൂർ കച്ചേരിക്ക് മുമ്പിൽ കൊടിയും പിടിച്ച് കിടന്നതിന്റെ പേരിൽ കോടതി അയാളെ ശിക്ഷിച്ചിരിക്കുകയായിരുന്നു. കാലാവധി കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത്. അൽ അമീൻ ആഫീസിൽ പോയപ്പോൾ അറിഞ്ഞു ശിക്ഷ കഴിയാൻ ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടിയുണ്ട്. ചേക്കു ജയിലിൽ പോയ വിവരമറിഞ്ഞപ്പോൾ തന്നെ അത്ഭുതമാണ് തോന്നിയത്. വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിലാണ് അയാൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്ന ചേക്കു എങ്ങനെയിരിക്കുമെന്ന് സങ്കല്പിക്കുവാൻ രാമർ ശ്രമിച്ചു. തിരിച്ചുവരുമ്പോൾ കോരപ്പുഴയിലെ കടത്ത് കടക്കുവാൻ ചങ്ങാടം കിട്ടാൻ വൈകി. അതുകാരണം കാളവണ്ടി തക്ഷൻകുന്നിലെത്തിയത് നേരം പുലർന്നു വരുമ്പോഴായിരുന്നു. അപ്പോൾ നിരത്തിനിരുവശവും പലയിടത്തായി ആളുകൾ കൂടിയിരിക്കുന്നതാണ് കണ്ടത്. ഈ പുലർച്ചയ്ക്ക് എന്താണിങ്ങനെ? അലിഞ്ഞുപോയിട്ടില്ലാത്ത ഇരുട്ട് പലരുടെയും മുഖത്തായി ചിതറിക്കിടപ്പുണ്ടായിരുന്നു. പറങ്ങോടന്റെ ഭാര്യ മന്തിയമ്മ രണ്ടു കൈയും തലയിൽ അമർത്തി വെറും നിലത്തിരുന്ന് നിലവിളിക്കുന്നു, ഓരിമ്മള കേളപ്പജീനൊക്കെ അടിച്ച് പായിച്ചില്ല മക്കളെ. തീയരെയും പുലയരെയും കൂട്ടി അമ്പലത്തിൽ കടക്കുവാൻ കേളപ്പൻ പോകുമെന്ന് നേരത്തെ കേട്ടിരുന്നു. ഇത് ഇങ്ങനെയാണോ അവസാനിച്ചത്? ആരാണ് അദ്ദേഹത്തെ അടിച്ചത്? അതിനെക്കുറിച്ച് അവിടെ നിൽക്കുന്ന ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. അമ്പലത്തിൽ തൊഴാൻ പോയ തീയരെയും പുലയരെയും ആരോ ചിലർ അടിച്ചു ഓടിച്ചുവെന്നേ അവർക്കറിയാമായിരുന്നുള്ളൂ. ഇരുട്ടായതുകൊണ്ട് തിരിച്ചറിയാനും പ്രയാസമായിരുന്നു. കേളപ്പൻ പറഞ്ഞത് കാരണം തിരിച്ചെതിർക്കാതെ എല്ലാ അടിയും അവർ ഏറ്റുവാങ്ങി. മടങ്ങാൻ പറഞ്ഞപ്പോൾ മടങ്ങുകയും ചെയ്തു. ഇതുമാത്രമായിരുന്നു അവിടെ കൂടിയിരുന്നവർക്ക് പറയാനുണ്ടായിരുന്നത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
5: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
6: വാക്കറിവും നാട്ടറിവും. പണ്ട് പണ്ടുള്ള വിത്തുകളെല്ലാമേ കണ്ടാലും അറിയാതെ മറഞ്ഞുപോയി. ഇവിടെ വിത്തുകൾ മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ വിത്തുകളായ വാക്കുകളും മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷിയാണ് മാനവ സംസ്കാരം. നദീതടങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ട മാനവത്വം കൃഷിയെ ആധാരമാക്കിയുള്ളതാണ്. ആ സംസ്കാരത്തിൻ്റെ സൂചകങ്ങൾ, ഉപാധികൾ, അവസ്ഥകൾ, കരണങ്ങൾ, ഉപകരണങ്ങൾ, മനോനിലകൾ, ദായക്രമങ്ങൾ, ജാതകജനിതക ബന്ധങ്ങൾ, ഇതൊക്കെ കുറിക്കുന്ന എത്രയോ വാക്കുകളും കാർഷിക സംസ്കാരം അറ്റുപോകുന്നതോടെ അസ്തമിക്കുകയാണ്. ഗൃഹാതുരത്വത്തിൻ്റെ ലാഞ്ഛനകളായി, നിഴൽ വെളിച്ചങ്ങളായി ആ വാക്കുകൾ പലപ്പോഴും സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പഴമയെ മറന്നിട്ടില്ലാത്ത ഇന്നത്തെ ഏതാനും പേരുടെ നാവിൽ തുമ്പത്തും ആ കാർഷിക സരസ്വതി വിളയാടാറുണ്ട്. കാർഷിക പദാവലികൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്യങ്ങളും പ്രാദേശിക വ്യത്യാസങ്ങളും കാണാം. മലനാട്ടിലും ഇടനാട്ടിലും തീരദേശത്തും വെവ്വേറെ കാർഷിക സൂചകങ്ങൾ ഉണ്ടാവാം. അതത് പ്രദേശത്തെ ജീവിത വ്യാപാരങ്ങൾക്കും നാട്ടറിവുകൾക്കും നാട്ടാചാരങ്ങൾക്കും അനുസരിച്ചാണ് ആ മാറ്റങ്ങൾ. ഉദാഹരണമായിട്ട് പുകിൽ എന്ന വാക്ക് നോക്കുക. പുകൽ, പുകർ, പൂൽ എന്നീ ഉച്ചാരണ ഭേദങ്ങൾ പുകിൽ എന്ന കാർഷിക പദത്തിന് ഉണ്ട്. കരക്കണ്ടം എന്നും കൊയ്ത്ത് എന്നും ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. അവ ഭാഗികമായോ സമഗ്രമായോ

0: അന്യോന്യ ബന്ധമുള്ള അർത്ഥങ്ങളാണ്. ആരേ പോയ പുകിൽക്ക് ഇപ്പാടത്ത് അരിമയോട് ആര്യൻ വിത്തിട്ടു എന്ന നാട്ടുഭാഷാ വരികൾ ഇടശ്ശേരി പാടുന്നു. കഴിഞ്ഞ കൊയ്ത്തിന് ആരാണ് ഇവിടെ വിത്ത് വിതച്ചത്, വിത്ത് വിതച്ചവരാണോ വിള കൊയ്തത് എന്ന അർത്ഥമുളവാക്കുന്ന ഒരു വാക്യഘടനയാണ് ഇത്. പുകിൽ ഒരു തനിനാട്ടുപദമാണ്. വിള എന്നും വിളയുടെ കൊയ്ത്ത് എന്നും അതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. നല്ല പുകിലായി എന്ന് സംസാര ഭാഷയിൽ പറയുമ്പോൾ കൊയ്ത്തുത്സവത്തിമിർപ്പിൻ്റെ മട്ടിലുള്ളൊരു കോലാഹലമാവാം ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അത് ലാക്ഷണികമായ അർത്ഥത്തിലാണ്. മറ്റൊരു വാക്കാണ് പുതില്. പുതിലിറക്കിക്കൊണ്ടു പുതുവിത്തണി നിലം എന്ന പ്രയോഗത്തിൽ എന്താണ് പുതിൽ? പുല്ല് ചെത്തിക്കോരി ഉഴുതുമറിച്ചിട്ട് കിടക്കുന്ന നിലം, വിത്ത് കൈക്കൊള്ളാൻ തയ്യാറായി കിടക്കുന്ന നിലം എന്നാണ് അർത്ഥമാക്കേണ്ടത്. പുല്ലും മറ്റ് കളകളും എന്നാണ് നാടൻ കൃഷിക്കാർ പുതില് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജീവിതവൃത്തിയുടെ തിരോധാനത്തോടെ ഒരു സംസ്കാരം അന്യം നിന്നു പോകുന്നു. ആ സംസ്കാരത്തിൻ്റെ വാക്കുകളും പിന്നീടുള്ള തലമുറയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാതെ മരവിച്ചു കിടക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും

0: കൊച്ചി റെഡിയാണോ? മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
5: ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ബി എൽ ടി സി ഫാനുകൾക്ക് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ കഴിയും എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ബി എൽ ടി സി? ഉത്തരം, ബി എൽ ടി സി എന്നാൽ ബ്രഷ്ലെസ് ഡയറക്ട് കറന്റ് എന്നാണ്. ഒരു ബി എൽ ടി സി ഫാനിൽ പരമ്പരാഗത മെക്കാനിക്കൽ ബ്രഷുകൾക്ക് പകരം മോട്ടോറിന്റെ വേഗതയും ഭ്രമണവും നിയന്ത്രിക്കാൻ ഒരു സ്ഥിരമായ മാഗ്നറ്റ് റോട്ടറും ഒരു ഇലക്ട്രോണിക് കൺട്രോളറും ഉപയോഗിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ പരമ്പരാഗത ഫാനുകളേക്കാൾ 65% വരെ കുറവ് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ വൻതോതിലുള്ള ഊർജ്ജലാഭം, ഇൻവെർട്ടറിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ള കഴിവ്, നിശബ്ദമായ പ്രവർത്തനം, ഫാനുകളെ റിമോട്ട് വഴി നിയന്ത്രിക്കാൻ കഴിയും എന്നിവയാണ്.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്. 6:10 പ്രഭാതഗീതം. 6:55 എഫ് ഡയറിയുടെ ആദ്യ ഭാഗം ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശീര്യം. 8:35 എഫ് ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലിക്കും, ദുരന്ത ലഘൂകരണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു. 8:05 വിടരുന്ന മുട്ടുകൾ, അമരാവതി ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. 8:30 വിചാരം, സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആർ ആശാലതയുമായി അഭിമുഖം. 9:15 അഭിപ്രായ വേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. 10:30 സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സ്മൃതിരാഗം തുടരും. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

FM Evening. ആകാശവാണി കൊച്ചി FM 102.3. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

നാടകം മുഹൂർത്തം ധന്യമുഹൂർത്തം, പാടിയത് കോടമ്പള്ളി, രചന രാജീവാലുങ്കൽ, സംഗീതം ആലപ്പി വിവേകാനന്ദൻ.

ഞാൻ ഖഡോൽഖചൻ എന്ന നാടകത്തിൽ ജോസാഗ ശുഭ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന പൂവച്ചൽ ഷാഹുൽ, സംഗീതം ഉദയകുമാർ അഞ്ചൽ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നസീമ എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. പി. ഭാസ്കരന്റെ വരികൾക്ക് ഈണമിട്ടത് ജോൺസൺ.

നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദീപ്.

ചിത്രം സ്നേഹം. ഗായകൻ യേശുദാസ്. ഗാനരചന യൂസുഫലി കേച്ചേരി. സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

അടുത്ത ഗാനം അനന്തഭദ്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ചിത്രം സൂപ്പർമാൻ, ഗായകൻ എം ജി ശ്രീകുമാർ, എസ് രമേശൻ നായരുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 15 സെക്കൻഡും. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലേക്ക്.

0: on the Ghatam. This program was recorded earlier at the studios of Akashvani Vishakhapatnam.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: compound team of Jyoti Surekha Vennam, Preetika Pradeep and Chikita Taniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. Meanwhile, in women individual compound event, teenage archer Preetika Pradeep produced a stunning turnaround to beat world number 11 Hazal Barun of Turkey, clinching her maiden World Cup bronze. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:10. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.